ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: അഴകിയ രാവണൻ എന്ന ചിത്രത്തിന് വേണ്ടി സുജാത പാടിയ ഗാനം.
1: ഴമഴ

0: ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ മേരുദണ്ഡാസനം. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി സംസാരിക്കുന്നു.
3: മേരുദണ്ഡാസനം: മലർന്നു കിടന്നുകൊണ്ട് കാൽപാദങ്ങളെ ചേർത്ത് വയ്ക്കുക. കൈയുകൾ ശരീരത്തിന് മുകളിലേക്ക് നീട്ടി കൈവിരലുകൾ ചേർത്ത് കൈത്തലങ്ങൾ മലർത്തി നിലത്ത് വയ്ക്കുക. കൈയുടെ പേശികൾ ചെവികളിൽ സ്പർശിക്കുന്ന രീതിയിൽ ശരീരത്തെ നിവർത്തി വയ്ക്കുക. മേരുദണ്ഡാസനത്തിൽ രണ്ടു കാലുകളും ഒരുമിച്ചാണ് ഉയർത്തേണ്ടത്. എന്നാൽ ആദ്യഘട്ടത്തിൽ പലർക്കും ഇത് ബുദ്ധിമുട്ടുള്ളതായി അനുഭവപ്പെട്ടേക്കാം. അത്തരക്കാർക്കു വേണ്ടി പരിശീലനത്തിൽ ചെറിയ മാറ്റം വരുത്തി ഓരോ കാൽ വീതം ഉയർത്തുന്ന അർത്ഥമേരുദണ്ഡാസനം പരിശീലിച്ചതിനു ശേഷം രണ്ടു കാലുകളും ഉയർത്തുന്ന മേരുദണ്ഡാസനത്തിലേക്ക് വരാവുന്നതാണ്. ആദ്യമായി പരിശീലിക്കുന്നവർക്ക് കൈത്തലങ്ങൾ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമായി നിലത്തു പതിച്ചു വച്ചുകൊണ്ടും ഈ യോഗാസനം ചെയ്യാവുന്നതാണ്. ഇനി ഈ യോഗാസനം പരിശീലിക്കേണ്ട വിധം എങ്ങനെ എന്ന് നോക്കാം. കാലുകൾക്ക് ബലം നൽകി മുട്ടുമടങ്ങാതെ സാവകാശം ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ തറയിൽ നിന്നും ഉയർത്തുക. കാലുകളുടെ ചലനം ശ്വാസഗതിക്കൊപ്പമായിരിക്കണം. അതായത് ശ്വാസമെടുക്കുമ്പോൾ സാവകാശം കാൽ ഉയർത്താൻ ആരംഭിക്കുകയും ശ്വാസം പൂർണ്ണമായി ഉൾക്കൊണ്ടു കഴിയുമ്പോഴേക്കും കാൽ 90 ഡിഗ്രിയിലേക്ക് വരത്തക്ക വിധം ഉയർന്നു വരികയും വേണം. അതുപോലെ തന്നെ ശ്വാസം പൂർണ്ണമായും വിട്ടുകഴിയുമ്പോഴേക്കും കാൽപാദങ്ങൾ തറയിൽ സ്പർശിച്ചിരിക്കുകയും വേണം. ഇടതുകാൽ മുട്ടുകൾ ഉയരാതെ നിലത്തു ചേർത്ത് വച്ചുകൊണ്ട് സ്ഥിതിയിൽ അല്പനേരം സാധാരണ ശ്വാസത്തിൽ തുടരുക. ശ്വാസം വിട്ടുകൊണ്ട് വലതുകാൽ സാവകാശം താഴ്ത്തി തറയിൽ വയ്ക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് ഇടതുകാലും ആവർത്തിക്കുക. പരിശീലനം അവസാനിപ്പിച്ചതിനു ശേഷം ക്രമേണ ശവാസനത്തിലേക്ക് വന്ന് അല്പനേരം വിശ്രമിക്കുക. കുറച്ചു ദിവസം അർത്ഥമേരുദണ്ഡാസനം പരിശീലിച്ചതിനു ശേഷം രണ്ടു കാലുകളും ഒരുമിച്ചുയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന പൂർണ്ണമേരുദണ്ഡാസനത്തിലേക്ക് വരാവുന്നതാണ്. ഓരോ വ്യക്തിയുടെയും കഴിവിനും സമയത്തിനും സൗകര്യത്തിനുമനുസരിച്ച് എത്ര സമയം ചെയ്യണമെന്ന് തീരുമാനിക്കാവുന്നതുമാണ്. ഇവിടെ പറഞ്ഞത് മേരുദണ്ഡാസനത്തിന്റെ ഒരു രീതി മാത്രമാണ്. ഇനിയും പല രീതികളിൽ ഈ യോഗാസനം അഭ്യസിക്കുന്നുണ്ട്. ഇനി ഈ പരിശീലനത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മേരുദണ്ഡം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നട്ടെല്ലിന് ബലം നൽകുന്ന ഒരു യോഗാസനമാണ് മേരുദണ്ഡാസനം. കാലുകളുടെ പേശികൾക്ക്, പ്രത്യേകിച്ച് പിന്തുടകളുടെ പേശികൾക്ക് വഴക്കം വർദ്ധിപ്പിക്കുകയും ബലം നൽകുകയും ചെയ്യുന്നു. നെഞ്ചും ഇടുപ്പും തുറക്കുന്നതിനും വയറിലെ അവയവങ്ങളെ, വിശേഷിച്ച് കരളിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും വയറൊതുങ്ങുന്നതിനും ഈ പരിശീലനങ്ങൾ സഹായിക്കുന്നു. എന്നാൽ ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, സ്ലിപ്പ് ഡിസ്ക്, സയാറ്റിക എന്നിവയുള്ള ആളുകളും ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരും മേരുദണ്ഡാസനം പരിശീലിക്കുന്നത് ഒഴിവാക്കണം.
2: മേരുദണ്ഡാസനം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഭരതന്റെ സാന്നിധ്യമുള്ള രണ്ട് ഗാനങ്ങൾ. ആദ്യം കാതോട് കാതോരം എന്ന ചിത്രത്തിനു വേണ്ടി ലതിക പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, സംഗീതം ഭരതൻ.

0: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
1: എന്താ വേറെ മാച്ച് ഉണ്ടോ?
0: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പിനെ കൊണ്ട് ബാങ്കിൽ പോകണം.
1: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
2: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
3: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
4: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: ഇനി ഭരതൻ എഴുതിയ ഗാനം കേൾക്കാം, ഔസേപ്പച്ചൻ ഈണമിട്ടത്. KS ചിത്രപാടിയ ഈ ഗാനം പ്രണാമം എന്ന ചിത്രത്തിൽ നിന്നാണ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിന്റെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിലൂടെ കടന്നു പോവുകയായിരുന്നല്ലോ നമ്മൾ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച സത്യാഗ്രഹ സമരത്തിന് നിരവധി യൂറോപ്യന്മാരുടെ സഹായം ലഭിച്ചതായി അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നു. അതിൽ ചിലരെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. തുടർന്ന് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: ഞാനിനി ഒരു ഉത്കൃഷ്ട ബാലികയെ, അതായത് മിസ്സിസ് സോഞ്ചാസ് ക്ലസ്സിനെ പരിചയപ്പെടുത്തട്ടെ. അവളുടെ സ്വഭാവത്തെപ്പറ്റി ഗോഖലയ്ക്കുള്ള മതിപ്പിനെ ഇവിടെ ചേർക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ജനങ്ങളെ വിലയിരുത്താൻ അദ്ദേഹത്തിന് അത്ഭുതാവഹമായൊരു ശക്തിയുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹം ഒന്നിച്ച് ഡെലഗോബോയിൽ നിന്ന് സാൻസിബാർ

പോയി. അത് ഞങ്ങൾക്ക് ദീർഘമായ സംഭാഷണത്തിന് വിശേഷപ്പെട്ട അവസരം നൽകി. തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യൻ നേതാക്കന്മാരെയും യൂറോപ്യൻ നേതാക്കന്മാരെയും അദ്ദേഹം പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹം അവരെക്കുറിച്ച് പറയുമ്പോൾ മിസ് സ്ക്ലസിനാണ് സ്ഥാനവലിപ്പം നൽകിയത് എന്ന് ഞാൻ ഓർക്കുന്നു. മിസ് സ്ക്ലസിനിൽ കണ്ടപോലുള്ള അത്തരം പരിശുദ്ധിയും പ്രവൃത്തിയോടുള്ള ഏകാഗ്രമായ ഭക്തിയും മഹത്തരമായ ദൃഢനിശ്ചയവും ഞാൻ അസാധാരണമായേ കണ്ടിട്ടുള്ളൂ. അവൾ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഇന്ത്യക്കാർക്ക് വേണ്ടി സർവ്വതിനെയും ഉപേക്ഷിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അവളുടെ വലിയ പ്രാപ്തിയും ശേഷിയും കൂട്ടിച്ചേർക്കുമ്പോൾ അവൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് നിസ്തുലമായൊരു സമ്പത്താണ്. ഞാൻ പറയണമെന്നില്ല, എങ്കിലും പറയുന്നു, നിങ്ങൾ അവളെ സസ്നേഹം പ്രോത്സാഹിപ്പിക്കണമെന്ന്. ഒരു സ്കോട്ടിഷ് ബാലിക മിസ് ഡിക് ഷോർട്ട് ഹാൻഡ് അറിയുന്ന ടൈപ്പിസ്റ്റ് എന്ന നിലയ്ക്ക് എന്നോടൊപ്പം ജോലി ചെയ്തിരുന്നു. ജീവിതത്തിലെ വളരെ കടുത്ത അനുഭവങ്ങളിൽ അവർ എനിക്കൊപ്പം നിന്നിട്ടുണ്ട്. മിസ് ഡിക് വിവാഹാനന്തരം എന്നെ വിട്ടുപോയി. അപ്പോഴാണ് കെല്ലൻബാക്ക് മിസ് സ്ക്ലസനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ഈ പെൺകുട്ടിയെ അവളുടെ അമ്മ എന്റെ പക്കൽ ഏൽപ്പിച്ചു തന്നതാണ്. അവൾ സമർത്ഥയും സത്യശീലയുമാണ്, എന്നാൽ വളരെ വികൃതിയും അടക്കമില്ലാത്തവളുമാണ്, ഒരുപക്ഷേ അധികപ്രസംഗിയുമാണ്. അവളെ ഭരിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ നിർത്തുക. വെറും ശമ്പളത്തിന് വേണ്ടിയല്ല ഞാൻ അവളെ നിങ്ങളുടെ അടുത്താക്കുന്നത്. ചുരുക്കെഴുത്തറിയുന്ന ഒരു നല്ല ടൈപ്പിസ്റ്റിന് മാസം 20 പവൻ അനുവദിക്കുവാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ മിസ് ക്ലസിന്റെ പ്രാപ്തിയെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ആദ്യം ഞാൻ അവൾക്ക് മാസം തോറും 6 പവൻ വീതം കൊടുക്കണമെന്ന് കെല്ലൻബാക്ക് അഭിപ്രായപ്പെട്ടു. ഞാനത് ഉടനെ സമ്മതിക്കുകയും ചെയ്തു. മിസ് ക്ലസിൻ അവളുടെ വികൃതികൾ വളരെ വേഗം തന്നെ കാട്ടിത്തുടങ്ങി. പക്ഷേ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവൾക്ക് എന്റെ പ്രിയപ്പെട്ട ഒരാളാകാനും സാധിച്ചു. രാത്രിയായാലും പകലായാലും വേണ്ടില്ല, ഏത് സമയത്തും പണിയെടുക്കാൻ അവൾ തയ്യാറാണ്. അവൾക്ക് ബുദ്ധിമുട്ടുള്ളതോ അസാധ്യമോ ആയി ഒന്നുമില്ല. അവൾക്കന്ന് 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും എന്തും നേരിട്ട് പറയുന്ന ശീലം കൊണ്ടും ഉപകാരം ചെയ്യാനുള്ള സന്നദ്ധത കൊണ്ടും അവൾ എന്റെ കക്ഷികളെയും സത്യാഗ്രഹികളെയും കയ്യിലെടുത്തു. ഈ ചെറുബാലിക വളരെ വേഗത്തിൽ എന്റെ ആപ്പീസിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ തന്നെയും സദാചാരത്തെ കാക്കുന്നവളും സംരക്ഷിക്കുന്നവളുമായി ചമഞ്ഞു. ധാർമ്മികമായ ഔചിത്യത്തെപ്പറ്റി അവൾക്ക് സംശയമുണ്ടാകുമ്പോഴെല്ലാം അവൾ അതിനെപ്പറ്റി എന്നോട് മടികൂടാതെ വാദിക്കും. അതിനെപ്പറ്റി തനിക്ക് ബോധ്യപ്പെടുത്തി കിട്ടുന്നതുവരെ അടങ്ങിയിരിക്കുകയുമില്ല. സേഠ് കച്ചാലിയെ ഒഴികെ മറ്റെല്ലാ നേതാക്കന്മാരും ജയിലിലായിരുന്നപ്പോൾ വളരെ വലിയ സംഖ്യകളുടെ ഭരണാധികാരം അവൾക്കുണ്ടായിരുന്നു. കണക്കുകളെല്ലാം അവളുടെ അധീനതയിലുമായിരുന്നു. വിവിധ സ്വഭാവക്കാരായ പല ആളുകളുമായും അവൾ ഇടപെടേണ്ടി വന്നു. സേഠ് കച്ചാലിയെ പോലും അവളുടെ അടുത്ത് ചെന്ന് ഉപദേശം ആവശ്യപ്പെടും. അന്ന് മിസ്റ്റർ ഡോക്കാണ് ഇന്ത്യൻ ഒപ്പീനിയൻ നടത്തിയിരുന്നത്. തലനരച്ച തഴക്കവും പഴക്കവും ചെന്ന അദ്ദേഹം പോലും ഇന്ത്യൻ ഒപ്പീനിയനിലേക്ക് താൻ എഴുതിയ ലേഖനങ്ങളെ അവളെക്കൊണ്ട് ശരിപ്പെടുത്തിക്കും. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, മിസ് ക്ലസിൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാൻ എങ്ങനെയാണ് എന്റെ പ്രവൃത്തി കൊണ്ട് എന്നെ തന്നെ തൃപ്തിപ്പെടുത്തുക എന്ന് എനിക്കറിഞ്ഞുകൂടാ. അവളുടെ സഹായത്തിന് വിലയിടുവാൻ ഞാൻ ആളല്ല. അവൾ അഭിപ്രായപ്പെട്ട തിരുത്തലുകളെ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളെ അവ ഉചിതങ്ങളാണെന്നറിഞ്ഞുകൊണ്ട് ഞാൻ പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. പഠാന്മാരും പട്ടേലന്മാരും കരാറൊഴിഞ്ഞ ഇന്ത്യക്കാരും ഏത് തരക്കാരോ പ്രായക്കാരോ ആയ ഇന്ത്യക്കാരും അവളുടെ ചുറ്റും വന്ന് ഉപദേശം തേടുകയും അതനുസരിച്ച് നടക്കുകയും ചെയ്തിരുന്നു. തെക്കേ ആഫ്രിക്കയിലെ യൂറോപ്യന്മാർ സാധാരണയായി ഇന്ത്യക്കാർ സഞ്ചരിക്കുന്ന തീവണ്ടി മുറിയിൽ യാത്ര ചെയ്യില്ല. ട്രാൻസ്വാളിൽ അവരിങ്ങനെ ചെയ്തുകൂടെന്ന് വിലക്കുക കൂടി ചെയ്തിരുന്നു. എന്നാൽ മിസ് ക്ലസിൻ കൽപ്പിച്ചുകൂട്ടി ഇന്ത്യക്കാർക്കായുള്ള 3ാം ക്ലാസ് മുറിയിൽ മറ്റു സത്യാഗ്രഹികളെപ്പോലെ ഇരിക്കുകയും തർക്കിക്കാൻ വരുന്ന ഗാർഡുമാരെ എതിർക്കുകയും ചെയ്തിരുന്നു. മിസ് ക്ലസിൻ എന്തെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഞാൻ ഭയപ്പെട്ടു. എന്നാൽ അവളുടെ പ്രാപ്തിയും പ്രസ്ഥാനത്തിന്റെ യുദ്ധനയത്തെ സംബന്ധിച്ച് അവൾക്കുള്ള നാഥത്വവും സത്യാഗ്രഹികളുടെ മേൽ അവൾ നേടിയ സ്വാധീനതയുമൊക്കെ ട്രാൻസ്വാൾ ഗവൺമെന്റിന് അറിയാമെങ്കിലും അവളെ അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന നയവും മര്യാദയും ഗവൺമെന്റ് സ്വീകരിച്ചു. മാസം തോറുമുള്ള അലവൻസ് 6 പവനിലധികം കിട്ടണമെന്ന് മിസ് ക്ലസിൻ ഒരിക്കലും ആവശ്യപ്പെടുകയോ ആഗ്രഹിക്കുകയോ ഉണ്ടായിട്ടില്ല. എങ്കിലും അവളുടെ ചില ആവശ്യങ്ങളെപ്പറ്റി അറിയാനിടവന്നപ്പോൾ ഞാൻ അവൾക്ക്
പത്ത് പവൻ വീതം കൊടുത്തു തുടങ്ങി. ഇത് തന്നെ അവൾക്ക് മനസ്സില്ലാതെയാണ് സ്വീകരിച്ചത്. ഇതിലുമധികം വല്ലതും വാങ്ങാൻ തീരെ കൂട്ടാക്കിയതുമില്ല. എനിക്കിതിലധികം ആവശ്യമില്ല. എൻ്റെ ആവശ്യങ്ങളെക്കാൾ അധികമായി ഞാൻ എന്തെങ്കിലും സ്വീകരിച്ചാൽ എന്നെ നിങ്ങളിലേക്ക് ആകർഷിച്ച തത്വത്തെ ഞാൻ വഞ്ചിക്കുകയായിരിക്കും എന്ന് പറഞ്ഞ് അവൾ എന്നെ നിശബ്ദനാക്കും. മിസ് ക്ലസിൻ്റെ വിദ്യാഭ്യാസം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അവൾ കേപ് സർവകലാശാലയിലെ ഇൻ്റർമീഡിയറ്റ് പരീക്ഷ പാസ്സായിരുന്നു. ഷോർട്ട് ഹാൻഡിൽ ഒരു ഡിപ്ലോമയും നേടിയിരുന്നു. സമരം കഴിഞ്ഞതിന് ശേഷം അവൾ ബി എ പരീക്ഷ പാസ്സായി. പിന്നീട് ട്രാൻസ്വാളിൽ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ ഹെഡ്മിസ്ട്രസ്സായി. സ്ഫടികം പോലെ വിശുദ്ധമായ ഹൃദയത്തോടുകൂടിയ ഒരു ഇംഗ്ലീഷ് ഇലക്ട്രീഷ്യനായിരുന്നു ഹെർബർട്ട് കിച്ചൻ. ബോവർ യുദ്ധകാലത്ത് അദ്ദേഹം ഞങ്ങളോടൊന്നിച്ച് പണിയെടുത്തു. കുറച്ചു കാലത്ത് ഇന്ത്യൻ ഒപ്പീനിയൻ്റെ പത്രാധിപരായി. അദ്ദേഹം ആജീവനാന്തം ബ്രഹ്മചാരിയായിരുന്നു. ഞാനുമായി അടുത്തു പരിചയത്തിൽ വന്ന ആളുകളെപ്പറ്റിയാണ് ഇതുവരെ പറഞ്ഞത്. ഇവരെ ട്രാൻസ്വാളിലെ പ്രധാന യൂറോപ്യന്മാരുടെ കൂട്ടത്തിൽ പെടുത്തുവാൻ നിവൃത്തിയില്ല. എന്നാൽ പ്രധാനികളും വലിയ സഹായം ചെയ്തു. ഇത്തരം സഹായം ചെയ്തവരിൽ വെച്ച് ഏറ്റവും സ്വാധീനമുള്ള ആൾ തെക്കേ ആഫ്രിക്കയിലെ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘത്തിലെ എക്സ് പ്രസിഡന്റും ട്രാൻസ്വാൾ നിയമനിർമ്മാണ സഭയിലെ ഒരംഗവുമായിരുന്ന മിസ്റ്റർ ഹോസ്കനാണ്. സത്യാഗ്രഹ പ്രസ്ഥാനത്തോട് സഹാനുഭൂതിയുള്ള യൂറോപ്യന്മാരുടെ കമ്മിറ്റിയുടെ ചെയർമാനും ഇദ്ദേഹമായിരുന്നു. സത്യാഗ്രഹ പ്രസ്ഥാനം അതിൻ്റെ ഉച്ചസ്ഥിതിയിലായിരുന്ന കാലത്ത് സത്യാഗ്രഹികളും ട്രാൻസ്വാൾ ഗവൺമെൻറ്റും തമ്മിൽ നേരിട്ട് ആലോചനകൾ നടത്തുക എന്നത് ആലോചിക്കാനേ വയ്യാത്ത കാര്യമായിരുന്നു. സത്യാഗ്രഹികൾക്ക് തത്വപരമായി എന്തെങ്കിലും വിരോധമുള്ളതുകൊണ്ടല്ല, ഗവൺമെൻറ് സ്വാഭാവികമായി തങ്ങളുടെ നിയമം ലംഘിക്കുന്നവരോട് കൂടിയാലോചനകൾ നടത്തുകയില്ല എന്നതുകൊണ്ട്. അന്ന് ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യക്കാരുടെയും നടുക്ക് ഒരു മധ്യസ്ഥൻ്റെ നിലയിൽ പെരുമാറിയത് ഈ കമ്മിറ്റിയാണ്. മിസ്റ്റർ ഡോക്കിനെ പോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന് ഞങ്ങളെ സഹായിച്ച റവറൻ ചാൾസ് ഫിലിപ്സ് ഉണ്ടായിരുന്നു. പിന്നെ മിസ്റ്റർ ഫിലിപ്സ് വളരെ കാലമായി ട്രാൻസ്വാളിലെ ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു. ബ്ലൂ ഫോണ്ടിലെ ദ ഫ്രണ്ട് എന്ന ദിനപത്രത്തിൻ്റെ അധിപസ്ഥാനം സ്വീകരിക്കാൻ വേണ്ടി തൻ്റെ സംഘത്തെ ഉപേക്ഷിക്കുകയും യൂറോപ്യന്മാർക്കെതിരെ തൻ്റെ പത്രത്തിൽ ഇന്ത്യക്കാരെ പിന്താങ്ങുകയും ചെയ്ത മറ്റൊരു പുരോഹിതൻ റവറൻ ഡൂട്ട്നി ഡ്രൂ ആണ്. അദ്ദേഹം തെക്കേ ആഫ്രിക്കയിലെ ഒന്നാം തരം പ്രാസംഗികരിൽ ഒരാളായിരുന്നു. ഇങ്ങനെ തന്നെ സ്വയമേവ സഹായിക്കാൻ വന്ന മറ്റൊരാൾ ദ പ്രിട്ടോറിയ ന്യൂസ് എന്ന പത്രത്തിൻ്റെ അധിപരായ മിസ്റ്റർ വെർ സ്റ്റാൻഡാണ്. ഇന്ത്യക്കാരുടെ പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കുവാനും കരിനിയമത്തെ പിന്താങ്ങുവാനുമായി ഒരിക്കൽ പ്രിട്ടോറിയയിലെ ടൗൺ ഹാളിൽ വെച്ച് മേയറുടെ അധ്യക്ഷതയിൽ ഒരു പൊതുയോഗം കൂടുകയുണ്ടായി. ഈ യോഗത്തിൽ ഇന്ത്യക്കാർക്കെതിരായുള്ള ഗംഭീരമായ ഭൂരിപക്ഷത്തെ എതിർത്തു നിന്ന ഒരൊറ്റയാൾ മിസ്റ്റർ വെർസ്റ്റൻഡാണ്. അധ്യക്ഷൻ്റെ കൽപ്പനകൾ ഉണ്ടായിട്ടുകൂടി അദ്ദേഹം ഇരിക്കാൻ കൂട്ടാക്കിയില്ല. യൂറോപ്യന്മാർ അദ്ദേഹത്തിൻ്റെ മേൽ കൈവയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നിട്ടും അദ്ദേഹം ഒരു സിംഹത്തെപ്പോലെ അനങ്ങാതെ നിന്നു. അവസാനം ആ യോഗത്തിന് പ്രമേയം പാസാക്കാതെ പിരിഞ്ഞു പോകേണ്ടി വന്നു. ഒരു സംഘത്തിലും ചേർന്നിട്ടില്ലായെങ്കിലും ഞങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരത്തെയും പാഴാക്കി കളയാതിരുന്ന മറ്റു പല യൂറോപ്യന്മാരുടെ പേരുകളും എനിക്ക് പറയുവാനുണ്ട്. എന്നാൽ മൂന്ന് സ്ത്രീരത്നങ്ങളെക്കുറിച്ച് ചില വാക്കുകൾ കൂടി പറയട്ടെ. ബോവർ യുദ്ധകാലത്ത് മിൽനർ പ്രഭുവിൻ്റെ ഇഷ്ടത്തിനെതിരായി ട്രാൻസ്വാളിൽ നിന്നും ബോവർ സ്ത്രീകളുടെ ഇടയിൽ ഒറ്റയ്ക്ക് പെരുമാറി ട്രാൻസ്വാളിലും ഫ്രീസ്റ്ററിലും കിച്ചനർ പ്രഭു തൻ്റെ പ്രസിദ്ധങ്ങളായ അഥവാ കുപ്രസിദ്ധങ്ങളായ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സ്ഥാപിച്ച കാലത്ത് ബോവർ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരോട് ഉറച്ചു നിൽക്കാൻ ഉപദേശിക്കുകയും ചെയ്ത മിസ് ഹോബ് ഹൗസ് ആണ് ഇവരിലൊരാൾ. ഇവർ ഹോബ് ഹൗസ് പ്രഭുവിൻ്റെ പുത്രിയാണ്. അവർ ബോവർ യുദ്ധം സംബന്ധിച്ചുള്ള ഇംഗ്ലീഷുകാരുടെ നയം കേവലം അധാർമികമാണെന്ന് വിശ്വസിക്കുകയും തന്നിമിത്തം പരേതനായ മിസ്റ്റർ സ്റ്റെഡിനെ പോലെ ആ യുദ്ധത്തിൽ ഇംഗ്ലണ്ടിന് പരാജയം ആഗ്രഹിക്കുകയും അതിനായി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. ബോവർമാർ വലിയ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടിയാണ് അവരെ വീക്ഷിച്ചിരുന്നത്. ജനറൽ ബോധയുമായി അവർ വലിയ അടുപ്പത്തിലായിരുന്നു. ഇക്കരിനിയമം പിൻവലിക്കുക എന്ന നയം ബോവർമാർക്ക് സ്വീകാര്യമാക്കുവാൻ അവർ തന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തു. രണ്ടാമത്തേത് മിസ് ഒളീവ് സ്ക്രീനറാണ്. സ്ക്രീനർ എന്ന പേർ തെക്കേ ആഫ്രിക്കയിൽ പുളകം കൊള്ളിക്കുന്നതാണ്. തന്നിമിത്തം മിസ് സ്ക്രീനർ വിവാഹം ചെയ്തപ്പോൾ അവരുടെ ഭർത്താവ് ആ പേര് സ്വീകരിച്ചു. സ്ക്രീനർമാരുമായുള്ള തങ്ങളുടെ ബന്ധം തെക്കേ ആഫ്രിക്കയിലെ യൂറോപ്യന്മാരുടെ ഇടയിൽ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതെന്നത്രേ അദ്ദേഹം എന്നോട് പറഞ്ഞത്.
മിസ് ഗ്രീനർ വിദുഷിയും വിനീതയും ലഘുജീവിതം നയിക്കുന്നവളുമായതുകൊണ്ട് ഒരു ദുരഭിമാനത്തിൽ അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കവയ്യ. ഡ്രീംസ് എന്ന് തുടങ്ങി പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട് എങ്കിലും അടുക്കളപ്പണിയെടുക്കാനോ പാത്രം കഴുകുവാനോ ചൂലെടുത്തടിച്ചു വാരുവാനോ അവർ തെല്ലും മടിച്ചിരുന്നില്ല. ഉപയോഗപ്രദമായ ഇത്തരം കായികാധ്വാനം തൻ്റെ സാഹിത്യപരമായ പ്രാപ്തിയെ ദോഷകരമായ നിലയിൽ ബാധിക്കുന്നതിന് പകരം അതിനെ കൂടുതൽ സജീവമാക്കുകയും വിചാരത്തിലും ഭാഷയിലും ഒരു വകതിരിവിനെയും ഗുണദോഷ വിവേചനത്തെയും ഉണ്ടാക്കുകയാണ് ചെയ്തിരുന്നതെന്ന് അവർ പറഞ്ഞിരുന്നു. മൂന്നാമത്തേത് തെക്കേ ആഫ്രിക്കയിലെ മോൾട്ടിനോക്കം ഡുംബത്തിലെ ഒരു വൃദ്ധയായ മിസ് മോൾട്ടിനോ ആണ്. ഇവരും തന്നെക്കൊണ്ടാവുന്നതെല്ലാം ഇന്ത്യക്കാർക്ക് വേണ്ടി ചെയ്തു. സ്വസഹായത്തിന്മേലും ആത്മത്യാഗത്തിന്മേലും ഈശ്വരവിശ്വാസത്തിന്മേലും അടിയുറപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് സത്യാഗ്രഹം. ഞങ്ങളെ സഹായിച്ച യൂറോപ്യന്മാരുടെ പേരുകൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശങ്ങളിലൊന്ന് സത്യാഗ്രഹികൾക്ക് അവരോടുള്ള കൃതജ്ഞതയെ രേഖപ്പെടുത്താനാണ്. ഇത്തരം പ്രസ്താവനയില്ലെങ്കിൽ ഈ ചരിത്രം അപൂർണമായി കരുതപ്പെടും. ഈ പട്ടിക സമ്പൂർണമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ചിലരെ സവിശേഷമായ പ്രസ്താവനയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് ഇന്ത്യക്കാരുടെ കൃതജ്ഞത എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരത്തിന് ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.

0: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
3: എന്താ വേറെ മാച്ച് ഉണ്ടോ?
2: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനെ കൊണ്ട് ബാങ്കിൽ പോകണം.
3: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
2: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
4: അങ്ങനെയാണ് RBI പറയുന്നത്. മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ, ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
5: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: ആകാശവാണി. സഞ്ചാരി.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ നേപ്പാൾ വിശേഷങ്ങൾ സന്ദീപ് സുരേഷിനോടൊപ്പം പങ്കുവയ്ക്കുന്നത് പ്രശോഭ്.
2: ലോകമൊട്ടാകെയുള്ള സഞ്ചാരത്തിൻ്റെ വിവിധ കഥകൾ നമ്മൾ സഞ്ചാരിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബൈക്കിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ പലരും. പക്ഷെ ബൈക്കിൽ അങ്ങനെ ഇന്ത്യ മൊത്തം ഒന്ന് യാത്ര ചെയ്തിട്ട് വന്നാലോ? ആ ഒരു അനുഭവം നമ്മൾ പലപ്പോഴും പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അതുകൂടാതെ മോട്ടോർ സൈക്കിൾ ഡ്രൈവേഴ്സൊക്കെ പോലെയുള്ളതിൽ നമ്മൾ വായിക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ബൈക്കിലുള്ള സഞ്ചാരത്തിൻ്റെ ഒരു സൗന്ദര്യം. അങ്ങനെ ഇന്ത്യ ഒട്ടുക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയും ഇപ്പോൾ അടുത്തിടയ്ക്ക് നേപ്പാളിലും ഇതേപോലെ ബൈക്കിലൂടെ യാത്ര ചെയ്യുകയും ചെയ്ത ഒരാളിൻ്റെ അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് കേൾക്കാം. സ്വാഗതം സഞ്ചാരിയിലേക്ക്.
3: താങ്ക് യു.
2: ഇവിടെ കേരളത്തിൽ ജനിച്ച്, കേരളത്തിൽ നിന്ന് ഒരു ബൈക്കിൽ ഇന്ത്യ ഒട്ടുക്ക് സഞ്ചരിച്ചിട്ട് വരിക, കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു അത്ഭുതമൊക്കെ തോന്നും. പക്ഷെ അത് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രചോദനം?
3: എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ സ്വന്തം ബൈക്കിൽ എൻ്റെ രാജ്യം കറങ്ങി കാണുക എന്നുള്ളത്. പലരും വെക്കേഷൻ അല്ലെങ്കിൽ ഒരു ഹോളിഡേ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ പുറത്തു പോയാൽ കൊള്ളാം എന്ന് പറഞ്ഞ് പല ട്രിപ്പുകൾ പ്ലാൻ

0: ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹം പുറത്തൊരു രാജ്യം കാണുന്നതിന് മുന്നേ സ്വന്തം രാജ്യം കാണുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ബൈക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ യാത്രകൾ ചെയ്ത് അതിൻ്റെ ഒരു രസം പിടിച്ചിട്ട് അന്ന് കയറിക്കൂടിയ ഒരാഗ്രഹമാണ് സ്വന്തം ബൈക്കിൽ സ്വന്തം രാജ്യം മൊത്തത്തിൽ കറങ്ങി കാണണമെന്നുള്ളത്. അപ്പം അതാണ് മെയിനായിട്ട് ഇങ്ങനൊരു യാത്ര പോകാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം.
1: പക്ഷെ അത് നമ്മളിപ്പോൾ ഇന്ത്യ ഒട്ടൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ഒരു സാഹസിക തരത്തിലുണ്ടല്ലോ, എങ്ങനെയാണ് അതിലേക്ക് വന്നത്?
0: ഞാൻ യാദൃശ്ചികമായാണ് ഈ ബൈക്ക് യാത്ര എന്ന് പറഞ്ഞു. ഞാൻ മുന്നേയും യാത്രയെല്ലാം ചെയ്തിട്ടുണ്ട്, പല ട്രെയിനിലായിരുന്നാലും ബസ്സിൽ അങ്ങനെയൊക്കെ പലയിടത്തും ഏറിപ്പോയി. എനിക്കൊന്ന് ബാംഗ്ലൂരാണ് ആദ്യത്തെ ട്രെയിൻ യാത്ര, ലോങ് ഡിസ്റ്റൻസ് ഞാൻ പോകുന്നത്. അത് കഴിഞ്ഞ ശേഷം ഡൽഹി യാത്ര എന്ന് പറഞ്ഞാൽ അവിടെ റിലേറ്റീവ്സ് കാണും, ചിലപ്പോൾ ഫ്രണ്ട്സ് കാണും, അവരെയൊക്കെ കാണാൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടുത്തെ കാഴ്ചകൾ കാണുക എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് കൂടുതലും ഈ നമ്മുടെ ഫേസ്ബുക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ യാത്രാ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങൾ എഴുതുന്ന ആൾക്കാരുടെ സ്റ്റോറീസ് ഇതെല്ലാം കണ്ട് വായിച്ച് നോക്കിയപ്പോൾ കൊള്ളാം, നല്ലൊരു ഇതാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്നുള്ള രീതിക്ക് ആദ്യത്തെ യാത്ര നടത്തിയത് ഞാൻ വാഗമണ്ണിലേക്ക് ഒറ്റയ്ക്ക്. അതൊരു ഓണത്തിന് തലേദിവസം ഇതുപോലെ ഒരു സഡൻ ഒരു പ്ലാന്, കൂട്ടുകാർ ഞങ്ങളൊരു മൂന്ന് ഫ്രണ്ട്സ് ചേർന്ന് പോകാനിട്ടിരുന്ന പ്ലാന് ഓണത്തിന് തലേദിവസം ആയതുകൊണ്ട് പിന്നെ മാറ്റിവെച്ച്. പക്ഷെ എന്നിരുന്നാലും ഞാൻ എന്തോ ഒരു ഉൾവിളി തോന്നി ഞാനൊരു യാത്ര അങ്ങ് പോയി, ഒറ്റയ്ക്ക് അങ്ങ് പോയി വാഗമൺ വരെ. റൂട്ട് അറിയത്തില്ല, ഒന്നുമില്ല, ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് സ്ഥലങ്ങളിൽ ചോദിച്ച് ചോദിച്ച് ഞാൻ വെറുതെ വേറൊന്നും ചെയ്തില്ല, രാവിലെ ഇറങ്ങി നേരെ വാഗമൺ പോയി. വാഗമണിലൊരു 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു, മുട്ടക്കുന്നൊക്കെ ഒന്ന് കറങ്ങി അവിടെ ഒന്ന് കുറച്ചേരി ഇരുന്ന് ഒരു ചായ കുടിച്ച് നേരെ തിരിച്ച് വീട്ടിലെത്തി. ആ ഒരൊറ്റ യാത്രയിൽ നിന്ന് എനിക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് ഈ കാര്യം നടക്കും എന്നുള്ള ഒരു വിശ്വാസം തോന്നി തുടങ്ങി. അപ്പോൾ ആ ഒരു യാത്രയിൽ പോയപ്പോൾ ഫേസ് ചെയ്ത കുറച്ച് ബുദ്ധിമുട്ടുകൾ മനസ്സിലായി. ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ, ഒരുപാട് നേരം സീറ്റിൽ ഇരിക്കുമ്പോഴുള്ള പെയിന്, അതിനെ നമുക്ക് എന്തോ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റി നോക്കി തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു ജെൽ സീറ്റ്, അപ്പോൾ അത് ആണ് കംഫർട്ടബിളി ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കിലോമീറ്റർ കൂടുതൽ നമുക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്. അതിനുശേഷം മൊബൈൽ, അന്ന് പവർ ബാങ്ക് ഒന്നും അത്ര പ്രചാരത്തിൽ വന്ന ടൈമല്ല. അപ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ചു നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ എന്താണ് ഒരു മാർഗം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മൊബൈൽ ചാർജറുകൾ ഉണ്ട്, അപ്പോൾ അതിലൊരെണ്ണം ഇതുപോലെ ഓൺലൈൻ. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് കിട്ടി, അങ്ങനെ ഒരു ചാർജർ മേടിച്ച്. അപ്പോൾ പതുക്കെ പതുക്കെ ഈ ഒരു ഒരു ദിവസത്തെ ട്രിപ്പ് എന്നുള്ള വെച്ചാൽ 2 ദിവസം 5 ദിവസം എനിക്കൊന്ന് അത് ഈ യാത്രയ്ക്കൊക്കെ മുന്നേ ചെയ്ത ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 9 ദിവസം ഓണത്തിന് അവധി കിട്ടിയപ്പോൾ 2 ദിവസം ഓണത്തിന് അവധി ഉണ്ടായിരുന്നു, 3 ദിവസം ലീവ് എടുത്ത് ഫസ്റ്റ് സാറ്റർഡേ സൺഡേ എല്ലാം കൂടെ ക്ലബ് ചെയ്ത് 9 ദിവസം പ്ലാൻ ചെയ്ത് ഗോവ ട്രിപ്പ് ഒരെണ്ണം. ബൈക്കിൽ ഞാൻ ഗോവ പോയതാണ്, ഇതിന് മുന്നേ ചെയ്തൊരു ഫസ്റ്റ് ആ ഒരു ട്രിപ്പാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു യാത്രയായിട്ട് അന്ന് തോന്നിയ ഒരു ആഗ്രഹമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞത് ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ്. ഓരോ 100 കിലോമീറ്റർ ആണെങ്കിൽ നമുക്ക് പറയാം ഭാഷ, അവരുടെ വസ്ത്രം, ആഹാര രീതി എല്ലാം വ്യത്യാസപ്പെടുന്നതാണ്. അപ്പം നമുക്ക് ഇപ്പൊ കേരളത്തിൽ നിന്ന് ജനിച്ച് വളർന്ന് പഠിച്ച് ജോലി ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് അടുത്ത സംസ്ഥാനത്ത് കർണാടക, അടുത്ത് കഴിഞ്ഞ് ഗോവ, ഇതൊക്കെ പോയപ്പോഴത്തേനാണ് എത്ര വ്യത്യസ്തമായ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഇതൊന്നും കാണാതെ പോയെങ്കിൽ നമുക്ക് എന്തുമാത്രം നഷ്ടം സംഭവിച്ചേനെ എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വന്ന അപ്പോഴാണ് എനിക്ക് ഈ ഒരു ആഗ്രഹം വന്നത്. ഇനി അടുത്തൊരു യാത്ര പോകുമ്പോൾ സ്വന്തം ബൈക്കിൽ ഇന്ത്യ മൊത്തം കറങ്ങി കാണുക എന്നുള്ളത്. പിന്നെ ബൈക്ക് യാത്ര തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം, എനിക്കൊരു സ്ഥലം ഇഷ്ടപ്പെട്ട് എനിക്ക് അവിടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കുക. മറ്റേ നമ്മൾ ട്രെയിനിലോ ബസ്സിലോ എന്തെങ്കിലുമാണ് ഇപ്പോൾ ഒരു ബസ് മിസ്സായാൽ അടുത്ത ബസ് അല്ലെങ്കിൽ അടുത്ത ട്രെയിന്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരിക്കും. ബൈക്കാകുമ്പോൾ നമ്മളെ കംഫർട്ടബിൾ ആയിട്ടുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോൾ ചെന്ന് എത്തിപ്പെടുന്ന, ഇപ്പോൾ ട്രെയിനിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള അടുത്തുള്ള സ്ഥലങ്ങളാണ്, ആ ഒരു സ്ഥലം ചുറ്റുവട്ടമുള്ള സ്ഥലത്ത് പോകുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വേണം. അപ്പോൾ അതും കൂടെ നോക്കുമ്പോൾ നമുക്ക് ബൈക്കാണ് കുറച്ചുകൂടെ നല്ലതായിട്ട്. പിന്നെ ഈ കാറ്റൊക്കെ കൊണ്ട് ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെല്ലാം കണ്ട് ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്ത് 1-2 ഫോട്ടോസ് എടുത്ത് പോകുന്നതിനൊരു പ്രത്യേക ഒരു ഫീലാണ്. അത് അനുഭവിച്ചവർക്കെ അതിൻ്റെ ആ ഒരു നമുക്ക് പറയുമ്പോൾ തന്നെ മൊത്തത്തിലുള്ള ആ ഫീല് കിട്ടത്തുള്ളൂ.
1: നമ്മൾ ഈ റോഡ് ട്രിപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഏതെങ്കിലുമൊക്കെ സിനിമകളും പാട്ടുകളും നമ്മുടെ മനസ്സിലേക്ക് വന്നിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടോ ഇപ്പോൾ?
0: ബൈക്ക് ട്രിപ്പ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് അത്രയും ഇൻസ്പിറേഷൻ ആയ ഒരു സിനിമയാണ് ഈ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്നുള്ള, അതിലെ ഫൈനൽ ലെഗിൽ പോകുമ്പോഴുള്ള ആ ഒരു പാട്ട്, അത് പറയാൻ പറ്റുന്ന ഒന്നാണ്.
1: തീർച്ചയായിട്ടും ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ഞാൻ യാത്ര കൂടുതലും ചെയ്തത് ഒറ്റയ്ക്കാണ്. അതും ഇതുപോലെ തന്നെയാണ്, ഞാൻ ഗ്രൂപ്പിലും യാത്ര ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ പോകുന്ന എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലർക്കിപ്പം ഒരു സ്ഥലം കാണുമ്പോൾ കുറച്ച് നേരം കൂടുതൽ ഇരിക്കണം, അല്ലെങ്കിൽ കുറച്ച് നേരം സ്പെൻഡ്. ഇപ്പം ഞാനിപ്പോൾ പോകുമ്പോൾ ട്രിപ്പ് ഇന്നൊരു ദിവസം ഇവിടെ എത്തി, ആ ഇവിടെ കൊള്ളാം, ഒരു ദിവസം കൂടെ സ്പെൻഡ് ചെയ്ത്, എനിക്ക് ആരുടെയും ചോദിക്കേണ്ട ആവശ്യമില്ല. ആസ് ലോങ് ആസ് എനിക്ക് ഷെഡ്യൂൾ സമയമുണ്ട്, എനിക്ക് ഇരിക്കാം, എത്ര വേണോ ടൈം സ്പെൻഡ് ചെയ്യാം, ആരും ചോദിക്കേണ്ട ആവശ്യം. നമ്മളെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് സർക്കിളിലാകുമ്പോൾ പോകുമ്പോൾ നമുക്ക് കൂടുതൽ സ്ഥലം കാണുന്നതിൻ്റെ കൂടെ നമ്മൾ ആ സർക്കിളിൽ നിൽക്കത്തേ ഉള്ളൂ. ഒറ്റയ്ക്ക് പോകുമ്പോൾ തന്നെ മാക്സിമം അവിടെ ഉള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാൻ ശ്രമിക്കും, അവിടെ ഒരു സൗഹൃദം ഉണ്ടാവും. അവരെ എന്തെങ്കിലും നമുക്ക് എന്താ പറയുക, ഇന്നൊരു സ്ഥലത്ത് അവരുടെ ആ താമസിക്കുന്നവർക്ക് നല്ല സ്ഥലങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. നോർമൽ ഒരു ടൂറിസ്റ്റ് പോകുമ്പോൾ ഒരു അഞ്ചാറ് സ്ഥലം കാണും, ഇതൊന്നും അല്ലാതെ ചിലപ്പോൾ ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു സ്പോട്ട് കാണും. ആ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്, അത് കോമൺ ആയിട്ട് ആൾക്കാർ പോകുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകും. അപ്പോൾ അങ്ങനെ കുറേ സജഷൻസ് കിട്ടും. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഈ യാത്രയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്യാത്ത പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻ കണ്ട് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പ്ലാൻ ചെയ്തതിനേക്കാളും 10 മടങ്ങ് നല്ല സ്ഥലങ്ങളായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്.
1: ഈ ഗോവ യാത്ര കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓൾ ഇന്ത്യ ടൂറിലേക്ക്.
0: അതെ, ഓൾ ഇന്ത്യ.

0: ടൂറിലേക്ക് വന്നു. ഞാൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2017 ഓഗസ്റ്റ് 5 ആണ് ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നത്. പ്രത്യേകിച്ച് വലിയ പ്ലാനുകളൊന്നുമില്ല. ഒന്ന് ജമ്മു വരെയുള്ള റൂട്ട് ഞാൻ മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം ഏതൊക്കെ സ്ഥലത്ത് എത്തണം, ഏതൊക്കെ സ്ഥലത്താണ് സ്റ്റേ ചെയ്യാനുള്ള, സ്റ്റേ ഒന്നും ആദ്യമേ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, ചെല്ലുന്നിടത്ത് കണ്ടുപിടിക്കുക എന്നുള്ള ജമ്മു വരെയുള്ള ഒരു റൂട്ട് പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ബാലൻസ് ചെയ്യാമെന്നുള്ളതാണ്. ഈ തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസം കറക്റ്റ് ഷെഡ്യൂൾ പ്രകാരമുള്ള ഡിസ്റ്റൻസ് എല്ലാം, കാരണം മുന്നേ ഉള്ള എക്സ്പീരിയൻസ് വെച്ച് ആദ്യം ഞാൻ മുന്നേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ദിവസം 100-700 കിലോമീറ്റർ ഒക്കെ ട്രാവൽ ചെയ്യാമെന്നുള്ള ഒരു, എന്ന് വെച്ചാൽ കാൽക്കുലേഷൻ ആണല്ലോ, നമ്മൾ ഗൂഗിളിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര മണിക്കൂർ എന്ന് പറയുക, ആ ഇത് ഒരു ദിവസത്തിനകത്ത്. പക്ഷേ ആക്ച്വലി യാത്ര ചെയ്യുമ്പോഴാണ് ട്രാഫിക്കിൻ്റെ ഇത്, നമ്മൾ എടുക്കുന്ന ബ്രേക്ക്, നമുക്കുള്ള റെസ്റ്റ്. ഒരിക്കലും നമ്മൾ യാത്ര ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് എ ടു പോയിന്റ് ബി എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ പോകാതെ ആസ്വദിച്ച് പോവുകയാണെങ്കിൽ ഒരുപാട് കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യാം. പ്ലസ് നമുക്കിപ്പോൾ ഒരു ഷെഡ്യൂളില്ല എവിടെയെങ്കിലും എടുത്ത്. പിന്നെ ഞാൻ നോക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഒരുപാട് ഇരുട്ടും മുമ്പേ സ്റ്റേ കണ്ടുപിടിക്കുക എന്നുള്ള ഒരിതാണ്.
1: ആ ജമ്മുവിലേക്ക് പോകുന്ന യാത്ര പിന്നെ ഒരു പാൻ ഇന്ത്യൻ ഇതിലേക്ക് മാറിയത് എങ്ങനെയായിരുന്നു?
0: ഞാൻ ആക്ച്വലി ജോബ് റിസൈൻ ചെയ്തതിന് ശേഷമാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇനീഷ്യലി ഉള്ള പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാസം, അതായത് 1 മന്ത് ഇവിടുന്ന് ലേ വരെ എത്താൻ വേണ്ടിയിട്ട്, 1 മാസം ലേ ലഡാക്ക്, ഉത്തരാഖണ്ഡ്, ആ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളെല്ലാം, 1 മന്ത് ടുവേർഡ്സ് നോർത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ് എല്ലാം കറങ്ങുക, അവിടുന്ന് 1 മാസം കൊണ്ട് തിരിച്ചെത്തുക. ഇങ്ങനെയായിരുന്നു 4 മാസം കൊണ്ട് ഫുൾ ഇന്ത്യ കറങ്ങി തീരുക എന്നുള്ളതാണ്. ഞാൻ ഈ യാത്ര തുടങ്ങിയ സമയത്ത് പരിചയപ്പെട്ടൊരു ഡൽഹിയിൽ താമസിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്, ഒരു നിതിൻ ഖട്ടർ എന്ന് പറഞ്ഞു. പുള്ളി ഇതുപോലെ ഒരു യാത്ര ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ പുള്ളി ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ എൻ്റെ അവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ പുള്ളിയാണ് എനിക്ക് ബേസിക്കലി ഇതിനെക്കുറിച്ചുള്ള ഇൻപുട്ടും കാര്യങ്ങളും എല്ലാം, അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ ട്രൈ ചെയ്ത് നോക്ക്, 4 മാസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് ഇന്ന ഇന്ന ദിവസം കൊണ്ട്. പുള്ളി അതങ്ങ് ജസ്റ്റ് ചിരിച്ച് വിട്ടതേ ഉള്ളൂ. അതിൻ്റെ കാര്യം മനസ്സിലായത് എനിക്ക് പിന്നെയാണ് എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ വീട്ടിൽ വലിയൊരു യാത്ര പോകുന്നെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ പാരൻസിൻ്റെ കാര്യം, പ്രത്യേകിച്ച് അമ്മ. അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനാണ്, ഞാൻ ഇതുവരെ കേരളം വിട്ടങ്ങനെ പോയിട്ടില്ല, എൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടും, പിന്നെ ഓവർ കെയറിങ് ആണ്. അപ്പോൾ അമ്മ ഈ 2 മാസത്തെ യാത്രയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് 1 ആഴ്ച സംസാരിച്ചു. ഞാനിപ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, 1 ആഴ്ച എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല.
1: അത് ബൈക്കിലാണ് പോകുന്നത്?
0: അത് ബൈക്കിലാണ് പോകുന്നതാണ്. അച്ഛൻ്റെ അടുത്ത് മാത്രം പറഞ്ഞ്, 2 മാസമല്ല കുറച്ച് കൂടുതലെടുക്കും, അപ്പോൾ ഒന്നും പറഞ്ഞില്ല. പിന്നെ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യാനും പോയില്ല. അങ്ങനെ ആ ഒരു യാത്ര അങ്ങ് സ്റ്റാർട്ടാകും. എപ്പോഴോ നമ്മൾ ഈ യാത്രയെന്ന് പറഞ്ഞ ആ ഒരു ലഹരി നമ്മളെ മനസ്സിലും, അല്ലെങ്കിൽ നമുക്ക് അങ്ങ് പിടിച്ചിട്ട് പിന്നെ നമുക്ക് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പോകുന്ന സ്ഥലം കാണുക എന്നുള്ളതല്ല, നമുക്ക് ആ യാത്രയുടെ ആ ഒരു എക്സ്പീരിയൻസ്, അവിടെ ചെന്ന് പരിചയപ്പെടുന്ന ആൾക്കാർ പല സന്ദർഭങ്ങളിലും, അതൊക്കെയാണ് ആക്ച്വലി ഞാൻ ഇപ്പോഴും ചെറിയ ചെയ്യുന്നത്. പലരും ഈ യാത്രയിൽ, അത് 2017-18 യാത്ര ചെയ്ത സമയത്ത് പരിചയപ്പെട്ട പല ആൾക്കാരുമായിട്ട് ഇപ്പോഴും എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. അതിൽ നല്ല കൂട്ടുകാരുണ്ട്, കുറച്ച് പേര് നാട്ടിൽ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ്, കണ്ട സ്ഥലത്തെക്കാളും കൂടുതൽ പരിചയപ്പെട്ട ആൾക്കാരെയാണ് ഞാൻ കൂടുതലും നമ്മൾ ഓർമ്മിക്കുന്നതും ചെറിയ ചെയ്യുന്നതും.

0: ശരിക്കും മനുഷ്യരെ കണ്ടാണ് യാത്ര ചെയ്യുന്നത്.
1: അതെ
0: പല യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ചിലർ ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസസ്, ചരിത്ര ഉറങ്ങുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ
1: അതെ
0: താല്പര്യപ്പെടുന്നവരുണ്ട്.
1: ആ
0: ഇപ്പോൾ ബീച്ചുകളൊക്കെ പോലെ അല്പം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഈ യാത്ര തന്നെ ഒരു അഡ്വഞ്ചറാണ്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം എന്തായിരുന്നു?
1: ഞാൻ ഈ 17-ലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ ട്രാവൽ ചെയ്യണുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷേ എന്നാലും ട്രാവൽ ചെയ്യുന്ന കുറവായിരുന്നു. അതിനെക്കുറിച്ച് ഇപ്പം നോർത്ത് ഈസ്റ്റ് ട്രാവൽ ചെയ്ത ആൾക്കാരുടെ ഒരു ഇത് നോക്കുമ്പോൾ ഇപ്പം ഈ 2026-ൽ കമ്പയർ ചെയ്യുമ്പോഴത്തേനും വളരെ കുറവായിരുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞു നമ്മൾ എത്തുമ്പോഴത്തേനാണ് നമുക്ക് മനസ്സിലാവണം നമ്മളായിരിക്കും അവിടെ ആദ്യമായിട്ട് അങ്ങനെ വരുന്നത് ഇപ്പം കേരളത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ. ഒരു ഡൗട്ടോടുകൂടിയാണ് നോർത്ത് ഈസ്റ്റിൽ ഗുവാഹട്ടിയിൽ ജാനുവരി 15-ന് ഞാൻ എത്തുന്നത്. അതിന് മുന്നേ തന്നെ ഇതിൻ്റെ പ്ലാനിങ്, അതായത് അവിടെ മാക്സിമം പറ്റുന്ന ബൈക്കിംഗ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ പരിചയപ്പെടുക, ഇവരെയൊക്കെ കണ്ട്, അവിടെ ഭയങ്കര ഡേഞ്ചറാണ്, പ്രത്യേകിച്ച് നാഗാലാൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. പിന്നെ മിലിറ്റന്റ് ആക്ടിവിറ്റീസ് ഉള്ള പല സ്ഥലങ്ങളും ഉണ്ട്, നിങ്ങൾ പോകുമ്പോൾ എക്സ്ട്രീം കെയർഫുൾ ആയിരിക്കണം. പിന്നെ അവിടെ എന്താ പട്ടിയെ തിന്നുന്ന സ്ഥലങ്ങളുണ്ട്, അപ്പോൾ അവരെ ആഹാര രീതി എങ്ങനെയാണ്, അതൊക്കെയാണ് ആൾക്കാർ നിറച്ചു തന്ന പല ഒരു ഐഡിയ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച്. പക്ഷേ ഇതിൽ നിന്നും നേരെ വിപരീതമാണ് ഞാൻ അവിടെ പോയിട്ട് കണ്ടതും അനുഭവിച്ചതും. ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ അടുത്ത് നല്ല രീതിക്ക് പെരുമാറി ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് ഈ നോർത്ത് ഈസ്റ്റിൽ പോയപ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാൻ ഞാൻ ഈ 1.5 വർഷത്തിൻ്റെ യാത്രയിൽ ഏകദേശം 6 മാസം നോർത്ത് ഈസ്റ്റിലുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ജനുവരി 15-ാം തീയതി ഞാൻ ഗുവാഹട്ടിയിൽ എത്തുന്നു, നോർത്ത് ഈസ്റ്റും ഫുൾ യാത്ര ചെയ്ത് തിരിച്ച് ഞാൻ ഗുവാഹട്ടിയിൽ എത്തുന്നത് ജൂലൈ 15-നാണ്. അപ്പോൾ അത്രയും ടൈം ഞാൻ ഈ നോർത്ത് ഈസ്റ്റിൽ, അരുണാചൽ പ്രദേശ്, അത് കഴിഞ്ഞ് നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഞാൻ ഗുവാഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വരുന്നത് കൃത്യം ജൂലൈ 15-നാണ്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എന്തുമാത്രം നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ വായിച്ചതും പല ആഴ്ച പതിപ്പിൽ ഓരോ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഇന്ന സ്ഥലത്ത് ഇന്ന പ്രത്യേകതകളാണ്, ഇവിടെ പോയി കഴിഞ്ഞാൽ ഇന്ന സാധനങ്ങളാണ്, അങ്ങനത്തെ ഇടയ്ക്കൊരു ട്രാവൽ ഇത് ചെറിയൊരു കുറിപ്പ് വരാറുണ്ട്. അത് കുറേ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വായിച്ചതും അല്ലെങ്കിൽ നമ്മൾ ബുക്കിൽ വായിച്ചിട്ടുള്ള പല സ്ഥലം, എക്സാമ്പിൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഔറംഗാബാദിലുള്ള അജന്ത എല്ലോറ കേവ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ പണ്ടത്തെ ആ ഒരു ഇതിൽ നമുക്ക് ബുദ്ധിസ്റ്റ് ആ ഒരു കൾച്ചർ എന്തൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും, ജെയിൻ കൾച്ചർ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെമ്പിൾ, അതിന്റെ റൂയിൻസ്, ഇവിടെ കൈലാശം എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിൾ ഉണ്ട്. അതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാണ് അമ്പലത്തിന്റെ സ്ട്രക്ചർ എല്ലാം കൊടുത്തത്, ഇത് ഒരു വലിയൊരു പാറയുടെ മുകളിൽ നിന്ന്

0: കൊത്തി താഴേക്ക് ഇറങ്ങി വന്ന് അമ്പലം ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് ഈ കൈലാശം എന്ന് പറഞ്ഞിട്ട് അജന്ത എല്ലോറയുടെ അവിടെ ഉള്ള ഒരു ടെമ്പിളാണ്, അതിന്റെ റൂയിൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അതൊക്കെ കാണുമ്പോഴും നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ഫോട്ടോ ആ ഒരു സ്ഥലത്തെ കുറിച്ച് നമ്മൾ നേരിട്ട് പോയി ഈ സാധനം കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഹിമാലയം കേട്ട് മാത്രം ഉള്ളൊരു മഞ്ഞ്, ഞാനിങ്ങനെ കൈ കൊണ്ട് വാരിയെടുക്കുന്ന മഞ്ഞ് വീഴ്ച കാണുന്ന അവിടെ വെച്ചാൽ മഞ്ഞ് കൈ കൊണ്ട് വാരിയെടുക്കുന്ന കാർദുംഗ്ല എന്ന് പറഞ്ഞ് അന്ന് ഹയസ്റ്റ് മോട്ടോർബോൾ ഒരു പാസ് ഉണ്ട്, കാർദുംഗ്ല പാസ്. അവിടെ ചെന്നപ്പോൾ തലേ ദിവസത്തെ മഞ്ഞ് വീഴുന്ന അവിടെ കിടപ്പുണ്ട്. ആദ്യമായിട്ട് ലൈവ് സ്നോ, ഫ്രിഡ്ജിൽ നിന്നുള്ള ഐസ് അല്ലാതെ ലൈവായിട്ട് സ്നോ കാണുന്ന സന്തോഷത്തിൽ ഞാൻ കയ്യിൽ നിന്ന് ഞാൻ വേറെ രണ്ട് ഫ്രണ്ട്സ് അവിടുന്ന് ആ ഒരു ട്രിപ്പിൽ ജമ്മു ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് ബാക്കി ലേ ലഡാക്ക് റൈഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ എന്താ പറയുക, ഓവർ എക്സൈറ്റഡ് ആവരുത്, ഓൾട്ടിറ്റ്യൂഡ് കൂടുതലാണ്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്നൊക്കെ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് മറന്നുപോയി. ഇത് കണ്ട് ഓടി ചെന്ന് ഗ്ലൗസ് എല്ലാം ഊരി വാരി എടുത്ത് കളിച്ച് എന്താ പറയുക ഒരു കുട്ടി ആയിപ്പോയി ആ ഒരു ടൈമിൽ. എന്താ കുറെ കഴിഞ്ഞിട്ടാണ് തന്നെ കൈ എന്താ പറയുക ചോന്ന് നമുക്ക് കയ്യിൽ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവണം കുറച്ച് കഴിഞ്ഞ ശേഷമാണ്. അപ്പം നമുക്ക് ആ സന്തോഷത്തിൻ്റെ ഇത് എങ്ങനെയെങ്കിലും എക്സ്പ്രസ് ചെയ്യണമല്ലോ. ഒരുപാട് ഫോട്ടോസ് എടുത്ത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കാർദുംഗ്ലയിൽ പോയിട്ട് ആദ്യമായിട്ട് മഞ്ഞ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കുന്ന ജനിച്ച് താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇരുന്ന് ഒരിക്കലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം അത് സമ്മാനിച്ചത് ഈ യാത്ര തന്നെയാണ്.
1: നമ്മൾ ഈ മഞ്ഞിൻ്റെ ഒക്കെ കണ്ണ അനുഭവത്തെ കുറിച്ച്, മഞ്ഞ് കോരിയെടുത്ത അനുഭവത്തെ കുറിച്ചൊക്കെ പറഞ്ഞു, ആ ഒരു മൊമെന്റിലെ ഒരു പാട്ട് മനസ്സിലേക്ക് വരുന്നുണ്ടോ?
0: അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന നമുക്ക് ടൊവിനോ അഭിനയിച്ച ഗപ്പി എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു സോങ് ആണ്.
1: അല്പം ഇൻസ്പിറേഷൻ ആയിട്ടൊരു പാട്ടാണ്.
0: അതെ, ആ ഒരു സ്ലോയിൽ ഇങ്ങനെ വന്ന് ഗ്രാജുവലി അത് കേൾക്കുമ്പോൾ ഫീൽ ഗുഡ് എന്നതിലുപരി നമുക്ക് എന്തോ ഒരു എന്തോ എന്തൊക്കെയോ ചെയ്യണമെന്നുള്ളൊരു ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു പാട്ടാണ്
1: തീർച്ചയായിട്ടും.

0: ഇന്ത്യ വൈവിധ്യങ്ങളുടെ രാജ്യമാണെന്നാണല്ലോ പറയുന്നത്.
1: അതെ.
0: പക്ഷേ ശരിക്കും നമ്മൾ ട്രെയിനിൽ പോയാൽ തന്നെ നമുക്കറിയാം എന്തുമാത്രം വൈവിധ്യമാർന്ന പ്രകൃതിയിലൂടെയാണ് നമ്മൾ പോകുന്നത്, എന്തുമാത്രം തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ
1: അതെ
0: കാണുന്നതെന്നൊക്കെയുള്ളത്.
1: അതെ
0: അപ്പോൾ ബൈക്കിലൂടെ നമ്മൾ പോകുന്ന വെച്ചാൽ കുറച്ചുകൂടെ ഇത് അറിഞ്ഞും ഉൾക്കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്നത്. ഈ വൈവിധ്യം ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് എന്തായിരുന്നു?
1: ആഹാര രീതി നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന മസാല കൂട്ടോ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല നോർത്തിലേക്ക് ചെല്ലുമ്പോൾ ഉപയോഗിക്കുന്നത്. അവർ ഉപയോഗിക്കുന്നത് പോലെ അല്ല നോർത്ത് ഈസ്റ്റ് ചെല്ലുമ്പോൾ. നോർത്ത് ഈസ്റ്റിൽ എന്ന് പറയുമ്പോൾ അവർക്ക് മസാല എന്ന് പറയുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, പച്ചമുളക് ഇത്രയും കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള സാധനം. ഇപ്പോഴും അത് പറയുമ്പോഴത്തേനും പല ആഹാരവും നമുക്ക് ഓർമ്മ വരുന്നത് ചിലതൊക്കെ ഭയങ്കര എന്താണെന്ന് പറയുക വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ കഴിച്ച് എന്ന് വെച്ചാൽ ജീവിതത്തിൽ പോലും വിചാരിക്കില്ല ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കാത്ത സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. നാഗാലാൻഡിൽ ഞാനിപ്പോൾ പോയപ്പോൾ നാഗാലാൻഡിൽ മെയിൻ സംസാരിക്കുന്ന നാഗാമീസാണ്. കുറച്ചുകൂടി ഇന്റീരിയറിലേക്കുള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേന് അവർക്ക് അവരുടേതായ ഗോത്രഭാഷയുണ്ട്. ഒരുപാട് ഇന്റീരിയറിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ നാഗാമീസ് എന്ന് പറഞ്ഞാൽ കോമൺ ഭാഷയാണ്. അത് തന്നെ അവർക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അവർക്ക് അവരുടെ ആ ഒരു പർട്ടിക്കുലർ ട്രൈബിൻ്റെ ഭാഷ മാത്രമാണ് അവർക്ക് അറിയാവുന്നത്. കേരളത്തിൽ തന്നെ നമുക്കറിയാം തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന ഭാഷയല്ല കാസർഗോഡ് സംസാരിക്കുന്നത്, അതല്ല കോട്ടയത്ത് സംസാരിക്കുന്നത്. ഒരുപാട് വ്യത്യാസമാണ്. ഇപ്പം നമ്മുടെ ഇവിടെ പോലും ഫീൽ ചെയ്യുന്നത് അതിൻ്റെ എക്സ്ട്രീമാണ് നമ്മൾ വേറെ പല സ്ഥലത്തും ചെല്ലുമ്പോൾ കാണാം. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ കൂടുപ്പം നമ്മൾ ഈ വെസ്റ്റ് ബംഗാളിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും കാലിംപോങ് പെദോങ് ഈ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആക്ച്വലി അവർ ഇപ്പം നേപ്പാളുമായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലും അവരുടെ പല ബന്ധുക്കളും നേപ്പാളിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പല റിലേറ്റീവ്സ് ഉള്ളവരിപ്പോഴും തുർത്തുക്ക് എന്ന് പറഞ്ഞിട്ട് ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ലേ ലഡാക്ക് പോകുമ്പോഴത്തെ നമുക്കൊരു സ്ഥലത്ത് പോകാൻ പറ്റും. അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലൂടെ നമുക്ക് പോകാൻ പറ്റും. ബോർഡർ ഷെയർ ചെയ്യുന്നവരുടെ അപ്പിയറൻസ് അവരുടെ ഫുഡ് ഇതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ടു എന്താ തൊട്ടടുത്ത നെയ്ബറിംഗ് കൺട്രീസിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് വേണ്ട രീതിക്ക് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നാച്ചുറൽ എങ്ങനെയാണോ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പല ആഹാരങ്ങളും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരുടെ ഇഷ്ടപ്പെട്ട മോമോസ് നോർത്ത് ഈസ്റ്റിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള സാധനം നമുക്കത് ഇവിടെ കിട്ടിയിരുന്നു. പക്ഷേ ഇവിടുന്ന് കഴിച്ച മോമോസും ഒതന്റിക് ആയിട്ട് അവിടെ പോയി കഴിക്കുന്നതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ട് ഒരു ഇത് തന്നെയാണ്.
0: നമ്മൾ ഇങ്ങനെ യാത്രയ്ക്ക് ശേഷം പിന്നീട് അടുത്ത് യാത്ര ചെയ്തേക്കുന്നത് നേപ്പാളിലേക്കാണ്.
1: അതെ,
0: ഇതേപോലെ തന്നെ ബൈക്കിൽ നേപ്പാളിലൂടെ യാത്ര ചെയ്തു. ആ ഒരു അനുഭവം ഒന്ന് നമുക്ക് വെക്കാമോ?
1: നേപ്പാൾ, ഇപ്പോൾ നേപ്പാൾ എന്ന് പറയുമ്പോഴത്തേന് ഏതൊരു മലയാളിക്കും ആദ്യം ഓർമ്മ വരുന്നത് മോഹൻലാൽ അഭിനയിച്ച യോധ എന്ന് പറഞ്ഞ സിനിമയായിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എൻ്റെയും അത് തന്നെയാണ്. ആ യോധ കണ്ടതിന് ശേഷം നേപ്പാൾ എന്ന് പറഞ്ഞൊരു രാജ്യം ഒരുപാട് മനസ്സിൽ കൂടിയിട്ടുള്ളതാണ്. ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം, എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എത്ര പ്രാവശ്യം ആ സിനിമ കണ്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പം അന്നേ ഉള്ളൊരു ആഗ്രഹമാണ് അയൽ രാജ്യമായ നേപ്പാളിൽ പോകുന്നുള്ളത്. എൻ്റെ ഈ യാത്രയിൽ വളരെ കുറച്ച് ദിവസമേ എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾമോസ്റ്റ് 12 ദിവസമാണ് ഞാൻ ആ വലിയ ട്രിപ്പ് പോയപ്പോൾ യാത്ര ചെയ്തത്. അപ്പം അവിടെ വെച്ച് പരിചയപ്പെട്ട നല്ലൊരു സുഹൃത്തിനെ അവിടുന്ന് കിട്ടി. പുള്ളി താമസിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ കാലിംപോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എൻ്റെ യാത്രയുടെ റൂട്ടിൽ പോലും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു കാലിംപോങ് എന്ന് പറഞ്ഞാൽ. അവിടെ ചെന്ന് ഈ ഒരു കൂട്ടുകാരനെ പരിചയപ്പെട്ട് പുള്ളിയുടെ ഫ്രണ്ട്സിനെ അവരുടെ ഏറ്റവും കൂടുതൽ കമ്പനിയെ ഞാൻ അവിടെ എനിക്കൊന്നും ഈ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുന്ന വഴിക്ക് പുള്ളിയെ കാണാൻ വേണ്ടി ഞാൻ കയറിയായിരുന്നു. ഓൾമോസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു ബൈ പറയാൻ പോയത് ഞാൻ 1 മാസം പുള്ളിയുടെ കൂടെ അവിടെ പുള്ളിയുടെ വീട്ടിലുണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ബിദാൻ എന്നാണ്. പുള്ളിക്ക് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നുണ്ട്. പുള്ളി വീട്ടിലെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ്. പുള്ളിയായിരുന്നാലും പുള്ളിയുടെ അമ്മയായിരുന്നാലും നമ്മളെ കാണുന്നത്. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം പോയിട്ടുണ്ട്. അവർക്ക് ദശറ ടൈമിന് ആ സമയത്ത് വീട്ടിലെല്ലാവരും ഒത്തുകൂടി ഒരു പൂജയെല്ലാം ചെയ്തിട്ട് ടീക്ക കുറി ഇടുന്ന ഒരു ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഒരു പ്രാവശ്യം എന്നെ പുള്ളി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഓൺ ഫാമിലി മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ വരണം അവിടെ ഈ ഒരു സംഭവത്തിന് വരണമെന്ന്. അതൊക്കെ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടാണ്. കാരണം ഞാൻ യാത്ര ഒരിക്കലും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ആളെ പരിചയപ്പെടുകയും ഇല്ലായിരുന്നു. പുള്ളിയുടെ അവിടെ പോകാനും പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റില്ല. പുള്ളി ഇതുപോലെ ഒരു ട്രിപ്പ് ചെയ്തപ്പം നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. 1 ആഴ്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പോയതിന് ശേഷം പുള്ളി യാത്ര അത് കണ്ട് ഇൻസ്പയർ ആയി പുള്ളി യാത്ര ചെയ്തിട്ടുണ്ട്. പുള്ളി നേപ്പാളിയാണ്, ഇന്ത്യൻ ഗോർഖ ആണ്. അപ്പോൾ അങ്ങനെ ആണ് നമുക്ക് എന്താ ഒരു നേപ്പാൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പുള്ളി ഈ ഓഫ് റോഡൊക്കെ കുറച്ച് നല്ല യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. റെഗുലർ എല്ലാവരും ഹൈവേ വഴിയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തുകൊണ്ട് കുറച്ച് ഓഫ് റോഡ് പിടിച്ച് കുറച്ച് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ട്രെയിൻ വഴി പോയി കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കാണാം എന്നുള്ള ഈ ഒരു ഐഡിയ പുള്ളി പറയുന്നത് എനിക്കും ഇൻട്രസ്റ്റഡ് ആണ്. ഞാൻ മറ്റേ വലിയ ട്രിപ്പിന് ശേഷം പിന്നെ ചെറിയ ചെറിയ യാത്രകളല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ശരി നമുക്കൊരു യാത്ര പോവാം. അങ്ങനെ നോക്കുമ്പോൾ ട്രാവലേഴ്സിന്, അതായത് ഇന്ത്യൻ വെഹിക്കിൾസ് മാക്സിമം 30 ഡേയ്സ് ആണ് അവിടെ പെർമിറ്റ് ഉള്ളത്. 30 ഡേയ്സിന് കിട്ടുള്ളൂ. 7 ഡേയ്സ് ഇനീഷ്യൽ പെർമിറ്റ് തരും. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഇതുപോലെ ബോർഡറിലോ അല്ലെങ്കിൽ ഇവരുടെ ഇമിഗ്രേഷൻ ഓഫീസിൽ പോയിട്ട് നമുക്ക് ഈ പെർമിറ്റ് റിന്യൂ ചെയ്ത് 30 ഡേയ്സ് ആണ് മാക്സിമം അറ്റ് എ ടൈം കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു 30 ഡേയ്സിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കി. അങ്ങനെയാണ് നമ്മൾ ഈ 30 ദിവസത്തെ നേപ്പാൾ യാത്ര പോകുന്നത്. അതൊരു പറഞ്ഞു കഴിഞ്ഞാൽ 1.5 എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം.
0: അതെ, മെയിൻ റോഡ് വഴി അല്ലാതെ പോകുന്ന പറയുമ്പോൾ നേപ്പാളിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് മഞ്ഞും മലയും ഒക്കെ ആണല്ലോ.
1: അതെ
0: അപ്പൊ അങ്ങനത്തെ ഒരു വഴി കൂടെ ആയിരിക്കത്തില്ല യാത്ര ചെയ്തിട്ടുണ്ടാവുക.
1: അതെ യാത്ര ചെയ്തിട്ടുള്ള ആ അങ്ങനെ ഒരു വഴിയാണ് ഫസ്റ്റ് യാത്ര തന്നെ. പുള്ളിയുടെ വീട് വന്നിട്ട് കലിംപോങ്ങിൽ നിന്നാണ്. അവിടെ നിന്ന് ഏറ്റവും അടുത്ത ബോർഡർ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ പശുപതി നഗർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേ, അവിടെ നിന്നാണ് നമ്മൾ നേപ്പാളിലേക്ക് എൻട്രി ചെയ്യുന്നത്. എൻട്രി ചെയ്ത് ആദ്യം പോകുന്നത് സന്ദക്പു എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. യൂഷ്വലി ഇന്ത്യയിൽ നിന്ന് സന്ദക്പു ഒരു ട്രെക്കാണ്, കാൽനടയായിട്ട് സന്ദക്പു വരെ നമുക്ക് ചെല്ലാം. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാഞ്ചൻജംഗയുടെ വ്യൂ നമുക്ക് കുറച്ച് അടുത്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ സന്ദക്പു എന്ന് പറഞ്ഞാൽ. മറ്റൊരു പ്രത്യേകത സ്കൈ ക്ലിയർ ആണെങ്കിൽ ഫ്രം കാഞ്ചൻജംഗ ടു മൗണ്ട് എവറസ്റ്റ് നമുക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റും. എനിക്കത് വിറ്റ്നസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡേ വൺ തന്നെ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട്. ഇവിടുന്ന് അതായത് പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് ഇതിന് മിഡ് വേ ഒരു സ്ഥലത്ത് നമ്മൾ മായ്പൊക്രി എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പ്ലേസ് ചെന്നിട്ടാണ് നമ്മൾ സ്റ്റേ അടിക്കുന്നത്. അത് രാത്രി ടെന്റ് സ്റ്റേ. അവിടെ ഒരു ഗ്രൗണ്ടിൽ അതായത് ലോക്കൽസിന്റെ പെർമിഷൻ ചോദിച്ചിട്ട്, പുള്ളിക്ക് നേപ്പാളി നല്ലോണം ഫ്ലുവൻ്റ് ആണ്, അപ്പോൾ നമുക്ക് ലാംഗ്വേജ് ബാരിയർ എന്ന് പറഞ്ഞ ഹിന്ദി അറിയാമെങ്കിലും നേപ്പാളി സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അവരുമായിട്ട് കുറച്ചുകൂടെ മിംഗിൾ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. റഫ് റോഡ് കഴിഞ്ഞ് ഫസ്റ്റ് ഒരുപാട് ഒരു എനിക്കൊന്ന് മൂന്നാല് വർഷത്തിന് ശേഷം ചെറിയൊരു ആക്സിഡന്റ് പറ്റി ബാക്കിന് ചെറിയൊരു പ്രശ്നമൊക്കെ പറ്റി റെസ്റ്റിന് ശേഷമാണ് ഈ ഒരു യാത്ര പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഡേ തന്നെ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ പോയി ഫസ്റ്റ് ഡേ ടെൻ്റ് അടിച്ചു, സ്റ്റേ ചെയ്തു, പിറ്റേ ദിവസം രാവിലെ ഇറങ്ങി അവിടെ നിന്ന് പോവുകയാണ്. അവസാനം ഇനി ഒരു 15-20 കിലോമീറ്റർ ഉള്ളൂ. ഒരു ഫുൾ ഡേ എടുത്താണ് അതിൻ്റെ ടോപ്പിൽ കയറി. അതും അത്രയും ബുദ്ധിമുട്ട്, ഓൾട്ടിറ്റ്യൂഡ് അത്രയും ഭയങ്കരമായിട്ടുള്ള, 15 വർഷം പഴക്കമുള്ള ഒരു ബൈക്കും കൊണ്ട്, അതായത് പുള്ളിയുടെ ഒരു സഹായവും. പോകുന്ന വഴിക്ക് എനിക്ക് ലാസ്റ്റ് 3 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഞാൻ ബൈക്ക് മാത്രമായിട്ടാണ് പോയത്. പോകുന്ന വഴിക്ക് ഒരു ലാൻഡ് റോവർ പോയിട്ട് അവരുടെ കയ്യിൽ ലഗേജെല്ലാം എടുത്ത് വച്ചതിന് ശേഷം ബൈക്ക് മാത്രമാണ് കൊണ്ടുവരാം. അത്രയ്ക്ക് ടഫാണ്. നമ്മളിപ്പോഴും പറയുമ്പോഴത്തേനും അതിൻ്റെ ഒരു ഭീകര ഒരു ഇത് നമ്മൾ മനസ്സിൽ വരികയാണ്. പല ഇപ്പം ഞങ്ങൾ പോകുന്ന ടൈമിൽ തന്നെ 2-3 ബൈക്കുകൾ മേളിൽ കയറ്റാൻ പറ്റാതെ അവർ ഹാഫ് വേ വന്നിട്ട് തിരിച്ചു പോകുന്നത് ഞങ്ങൾ കണ്ടതാണ്. അപ്പം അത് നമ്മളെ ഷിയർ വിൽ പവറും പുള്ളിയുടെ ഒരു പുഷിൽ മാത്രമാണ് ഞാൻ മേളൂർ എത്തിയത്. അവിടെ എത്തിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ ഒരിടത്ത് അങ്ങ് സൈലന്റ് ആയിട്ട് അങ്ങ് ഇരിക്കുന്നത്. എല്ലാവരും ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഈ ബൈക്കിൽ ഇതുവരെ എത്തിയത്, നിങ്ങൾ രണ്ടുപേര് തിരിച്ചു പോകുന്ന ഞങ്ങൾ അവിടെ നിന്ന് കയറി വന്നപ്പോൾ കണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ വന്നത് ജീപ്പ് വഴിയാണ് വന്നത്, നിങ്ങൾക്ക് എങ്ങനെ വരാൻ പറ്റിയെന്ന് അത് എല്ലാം കണ്ട് അതിനുശേഷം നമ്മൾ അച്ചീവ് ചെയ്ത കാര്യം പുള്ളി എന്നിട്ട് തന്നെ ആ ഒരു ഇതിൽ നിന്ന് ആക്കിയിട്ട് പുള്ളി പറയാണ് വി ഹാവ് ഡൺ എന്ന് പറയുമ്പോൾ ഇത് സന്തോഷം കൊണ്ട് കരഞ്ഞു. പുള്ളി അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കൊണ്ടായിരുന്നു. ഈ ഒരു വലിയ യാത്രയിൽ പല ടെറൈനും പോയിട്ടുണ്ട്. ഇത്രയും റഫായിട്ടുള്ള ടെറൈൻ ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ ഓടിച്ചിട്ടേ ഇല്ല. അത്രയും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ടഫായിരുന്നു അത്. ഇത്രയും പഴയ ഒരു ബൈക്കും കൊണ്ട് അത്രയും ഓൾട്ടിറ്റ്യൂഡ് കയറുമ്പോഴത്തേനും അറിയാലോ, ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ കയറുമ്പോൾ നമ്മൾ പഴയ വണ്ടികളാകുമ്പോൾ ഓക്സിജൻ്റെ കുറവ് കൊണ്ട് വണ്ടിയുടെ പുള്ളിങ് കുറയും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ട് മുകളിലേക്ക്. അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് ആ മേളിൽ ഒരുപാട് പ്രാവശ്യം പല സ്ഥലങ്ങളിൽ വിഴുന്നാലും തിരിച്ചെണീക്കുന്നു, ഓടിക്കുന്നു, എങ്ങനെയും ഇവിടെ എത്തുക എന്നുള്ളൊരൊറ്റ മൈൻഡ് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ ഭയങ്കരമായ സപ്പോർട്ടും കൊണ്ട് അതിന് മേളിൽ കയറി. പിറ്റേ ദിവസം ഏകദേശം വൈകുന്നേരമായി ഞങ്ങളുടെ അടുത്തിപ്പം ക്ഷീണം കാരണം ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഓണർ ഞങ്ങളെ വന്ന് വിളിക്കുമ്പോൾ പുറത്തിറങ്ങി കാണുന്ന ആ കാഴ്ച, അപ്പോഴാണ് മനസ്സിലായത് ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ഫലം അപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അതാണ് തന്നെ ഡിഫിക്കൽട്ട് റോഡ് ഓൾവേസ് ലീഡ് ടു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത്.

0: കൊണ്ടുപോകാൻ പറ്റുന്നത്. ഡേ വൺ തന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അന്ന് കണ്ടു തുടങ്ങിയതാണ്. പിന്നെ ഇതേപോലെ തന്നെ പിന്നെ ഫുൾ ഹിമാലയം തന്നെയായിരുന്നു ആ ഒരു 30 ദിവസവും.
1: 30 ദിവസം മൊത്തം യാത്ര ചെയ്തല്ലേ?
0: മൊത്തം യാത്ര
1: ചെയ്ത് വരെ യാത്ര ചെയ്തപ്പോ നേപ്പാളിനകത്ത്
0: ഞങ്ങൾ മാക്സിമം പൊക്ര വരെയാണ് യാത്ര ചെയ്തത്. കാഠ്മണ്ഡു വഴി പൊക്ര പോയി, പൊക്രയിന്ന് മുസ്താൻ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ആ ടെമ്പിൾ വരെ പോയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പർ മുസ്താങ് പോകാൻ ആക്ച്വലി പെർമിറ്റ് ഉണ്ട്, അത് കുറച്ച് കോസ്റ്റ് ആ സമയത്ത് കോസ്റ്റ് കൂടുതലായിരുന്നു. $500 ആയിരുന്നു ഒരാൾക്ക് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചിലവാകുന്നത്. അപ്പം അതുകൊണ്ട് അപ്പർ മുസ്താങ് പോവാതെ മുക്തിനാഥ് എന്ന് പറഞ്ഞൊരു വിഷ്ണുവിന്റെ ക്ഷേത്രമുണ്ട് അവിടെ, മുക്തിനാഥ് വരെ പോയി പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു.
1: നേപ്പാളിനെ കുറിച്ച് വരുമ്പോൾ നമുക്ക് അങ്ങ് പറഞ്ഞ പോലെ യോദ്ധ സിനിമയാണ് എപ്പോഴും മനസ്സിലേക്ക് വരിക.
0: അതെ,
1: അപ്പോൾ നമുക്ക് യോദ്ധ സിനിമയിൽ ഒരു പാട്ട് കേട്ടാലോ?
0: ഉറപ്പായിട്ടും നമുക്ക് ഏതൊരു മലയാളികൾക്കും നേപ്പാൾ എന്ന് പറഞ്ഞത് മനസ്സിൽ വരുന്നത് ഉറപ്പായിട്ടും യോദ്ധയിൽ കൂടി തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതിലൊരു പാട്ടില്ലാതെ നമുക്ക് നേപ്പാളിനെ കുറിച്ച് സംസാരിക്കാനേ പറ്റത്തില്ല.
1: അതെ, പാട്ട് കേട്ട് തിരിച്ചു വരാം.
0: ഓക്കെ.

ശ്രോതാക്കളെ, പ്രക്ഷോഭിന്റെ നേപ്പാൾ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തയാഴ്ച സഞ്ചാരിയിൽ തുടർന്നുള്ള ഭാഗം കേൾക്കാം. ടീം സഞ്ചാരി, മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റി.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മെയ് 31 ഞായറാഴ്ച നോ ടൊബാക്കോ ഡേ അഥവാ ലോക പുകയില വിരുദ്ധ ദിനമായി നാം ആചരിക്കാൻ ഒരുങ്ങുകയാണ്. പുകയിലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും അത് മനുഷ്യന്റെ ശാരീരിക, സാമൂഹിക, സാമ്പത്തിക ഘടകങ്ങളിൽ എത്രത്തോളം ആഘാതം സൃഷ്ടിക്കുന്നുവെന്ന തിരിച്ചറിവ് പൊതുജനങ്ങളിൽ ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ആഗോളതലത്തിൽ ഇത്തരത്തിലൊരു ദിനാചരണം നടത്തിവരുന്നത്. ഈ വർഷത്തെ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയത്തെ ആസ്പദമാക്കി ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തിയെ ചെറുക്കുക, ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇത് 2026 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ലോകാരോഗ്യ സംഘടന നൽകുന്ന സന്ദേശമാണ്.

എല്ലാ വർഷവും മെയ് 31-നാണ് ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും ഈ ദിനം ആചരിക്കുന്നു. പുകയിലയുടെ ദൂഷ്യങ്ങളെക്കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ കൂടുതൽ അവബോധമുണ്ടാക്കുകയാണ് ഇതിന്റെ ഉദ്ദേശ്യം. 1989 മുതൽ എല്ലാ വർഷവും പുകയില വിരുദ്ധ ദിനം ആചരിച്ചു വരുന്നു. ഓരോ വർഷവും വെവ്വേറെ പ്രമേയങ്ങളും സന്ദേശങ്ങളുമാണ് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. അതനുസരിച്ച് വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ എല്ലാ രാജ്യങ്ങളിലും സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രമേയം പുകയില കമ്പനികളുടെ കപട തന്ത്രങ്ങൾ തുറന്നു കാട്ടൽ എന്നതായിരുന്നു. അതിനു മുൻപുള്ള വർഷത്തെ പ്രമേയം പുകയിലയ്ക്കെതിരെ യുവാക്കൾ ശബ്ദിക്കട്ടെ എന്നതായിരുന്നു. അതിനു മുമ്പ് കാലഘട്ടത്തിൽ പുകയിലയല്ല ഭക്ഷ്യവസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നതും പുകയില പരിസ്ഥിതിക്ക് ദോഷമാണെന്നും പുകയില പുരോഗതിക്ക് തടസ്സമാണെന്നും ഉള്ള പ്രമേയങ്ങളും ലോകാരോഗ്യ സംഘടന അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ പ്രമേയം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തിയെ ചെറുക്കുക എന്നതാണ്. കഴിഞ്ഞ പതിറ്റാണ്ടിൽ പുകയില ഉപയോഗം കുറയ്ക്കുന്നതിൽ നമ്മൾക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ചു. എന്നാൽ ഈ പുരോഗതി തകിടം മറിക്കുന്നതിനുള്ള തന്ത്രങ്ങളാണ് പുകയില നിക്കോട്ടിൻ കമ്പനികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ യുവാക്കളും കുട്ടികളും സ്ത്രീകളും അറിഞ്ഞും അറിയാതെയും വീണുപോകുന്നു. അവർ പുകയിലയുടെയും നിക്കോട്ടിന്റെയും ലഹരിക്ക് അടിമകളാകുകയും പലതരത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുകയും ചെയ്യും. മാത്രമല്ല അകാലത്തിൽ മരണപ്പെടുകയും ചെയ്യും. ഇതിന് ഒരു മാറ്റം അത്യാവശ്യമാണ് എന്ന കഠിനമായ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമുഖ്യ ആക്കിയുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. ഇപ്പൊ പുകയില കമ്പനികൾ എങ്ങനെയാണ് പുകയില ഉൽപ്പന്നങ്ങൾ ആകർഷണീയത വരുത്തുന്നത് എന്ന് നോക്കാം. ഭൂരിപക്ഷം സ്ത്രീകളും കുട്ടികളും പുകയില ഉപയോഗിക്കാത്തവരാണല്ലോ. അറിവുള്ള യുവാക്കളും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ എന്നിവരെയാണ് കമ്പനികൾ ലക്ഷ്യം വയ്ക്കുന്നത്. അവരെ പുകയില വലയ്ക്കകത്താകാനുള്ള തന്ത്രങ്ങളാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. പുകയില വസ്തുക്കളായ സിഗരറ്റ്, ബീഡി, പാൻ മസാലകൾ എന്നിവയ്ക്ക് ആകർഷണീയമായ മുഖം നൽകാൻ അവർ വിവിധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. പ്രധാനമായും 7 തരത്തിലാണ് ഞാൻ ഇന്ന് ഇതിനെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഫ്ലേവറിംഗും അഡിറ്റീവ്സും ചേർക്കുക. പുകയില രുചിയും മണവും ഇല്ലാത്തതും എന്നാൽ ചവർപ്പുള്ളതുമായ വസ്തുവാണ്. പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാനായി രുചിയും മണവും സിഗരറ്റിലും പാൻ മസാലകളിലും ചേർക്കുകയാണ് ഒരു തന്ത്രം. മെന്തോള്, ചോക്ലേറ്റ്, ഫ്രൂട്ട്, കാൻഡി എന്നിവയുടെ സുഗന്ധങ്ങൾ ചേർത്ത് പുകയിലയുടെ ചവർപ്പുള്ള രുചി മറയ്ക്കുന്നു. കുട്ടികളെ ആകർഷിക്കുന്ന നിറവും രുചിയും മണവുമുള്ള മധുരപദാർത്ഥങ്ങൾ, മിഠായികൾ, സോഡകൾ, മധുര ലായനികൾ എന്നിവയിൽ സുഗന്ധങ്ങൾ ചേർത്ത് നിക്കോട്ടിൻ കൂടി ചേർക്കുന്നു. ഇവ കുട്ടികളും യുവാക്കളും പതിവായി പോകുന്ന കടകളിൽ വിൽപ്പനയ്ക്കായി നിരത്തിവെക്കുന്നു. ഇതിൽ പുകയില ഉള്ള കാര്യം കുട്ടികളോ രക്ഷകർത്താക്കളോ അധ്യാപകരോ അറിയുന്നില്ല. കുട്ടികളും യുവാക്കളും ഇതൊക്കെ വാങ്ങി കഴിക്കുകയും പുകയിലയുടെയും നിക്കോട്ടിൻ്റെയും ലഹരിക്ക് അടിമയാകുകയും ചെയ്യും. ഇവർ പിന്നീട് സിഗരറ്റ്, ബീഡി, പാൻ മസാല എന്നിവയുടെ സ്ഥിര ഉപഭോക്താക്കളായി മാറുന്നു. രണ്ടാമത്തൊരു തന്ത്രം ആകർഷണീയവും വഞ്ചനാപരവുമായ ഡിസൈനുകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന മിഠായികളുടെയും കളിപ്പാട്ടങ്ങളുടെയും മാതൃകയിൽ പുകയില അടങ്ങിയ വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിക്കുന്നു. കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ രൂപത്തിലും ഉണ്ടാക്കുന്നു. ഇവയെല്ലാം കുട്ടികൾ കാണുന്ന സ്ഥലങ്ങളിൽ അവരുടെ പൊക്കത്തിനനുസരിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ കുട്ടികൾ പെട്ടെന്ന് ഇതിൽ ആകർഷിക്കപ്പെടുന്നു. മിനുമിനുത്ത തിളക്കമുള്ള ആകർഷണീയമായ പാക്കറ്റുകളിൽ വരുന്ന സിഗരറ്റുകൾ, കനം കുറഞ്ഞ നീളം കൂടിയ സിഗരറ്റുകൾ, പെൻഡ്രൈവിന്റെ രൂപത്തിലുള്ള ഇലക്ട്രോണിക് സിഗരറ്റുകൾ എന്നിവ യുവതി യുവാക്കളെ മോഹിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ്. ഈ രൂപകൽപ്പനകൾ മോഹിപ്പിക്കുകയും വാങ്ങി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങാത്തവരെ ഉടൻ തന്നെ തുടങ്ങാൻ പ്രേരിപ്പിക്കുന്നു. മാത്രമല്ല ഉപയോഗിക്കുന്നവരെ നിർത്താതെ തുടർന്നും ഉപയോഗിക്കുന്നതിനും നിർത്തിയവരെ വീണ്ടും ഉപയോഗിച്ച് തുടങ്ങുന്നതിനും പ്രേരിപ്പിക്കുന്നു. അറിയാതെ ഇതിൻ്റെ എല്ലാം ഉപഭോക്താക്കളാവുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യും. 3, വിദ്യാലയങ്ങളുടെ സമീപമുള്ള വിൽപ്പന. വിദ്യാലയങ്ങളുടെ സമീപത്ത് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലും നിറത്തിലും രുചിയിലും മണത്തിലും പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് കമ്പനികളുടെ ഒരു തന്ത്രമാണ്. പുകയില അടങ്ങിയ മിഠായികളും മസാല പാക്കറ്റുകളും പൊതുവെ

വാങ്ങുന്ന മിഠായികൾക്കിടയിലും ബിസ്ക്കറ്റുകൾക്കിടയിലും കളിപ്പാട്ടങ്ങൾക്കിടയിലും കാണുമ്പോൾ കുട്ടികൾ അതിൽ ആകർഷിക്കപ്പെടുന്നു. നാലാമത്തത്, പുതിയ പുകയില ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുന്നു. ഇ സിഗരറ്റ്, നിക്കോട്ടിൻ പൗച്ചസ്, സിന്തറ്റിക് നിക്കോട്ടിൻ എന്നിവ ആകർഷണീയതയോടെ പരിചയപ്പെടുത്തുന്നു. നിക്കോട്ടിൻ പൗച്ച് എന്ന് പറയുമ്പോഴേക്കും അതിൽ നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ. അതൊരു തുണിസഞ്ചിയിൽ പൊതിഞ്ഞു വയ്ക്കുന്നു. അത് നാക്കിനും ചുണ്ടിനും ഇടയിൽ വയ്ക്കുമ്പോഴേക്കും നിക്കോട്ടിൻ അലിഞ്ഞ് രക്തത്തിൽ കൂടി ശരീരത്തിൽ പ്രവേശിക്കുന്നു. നിക്കോട്ടിൻ സിന്തറ്റിക് നിക്കോട്ടിൻ എന്ന് പറയുമ്പോഴേക്കും നിക്കോട്ടിൻ ഗമ്മ്, ലോസഞ്ചസ്, പാച്ചസ്, ഇൻഹേലേഴ്സ് എന്നിവ, ഇവ പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇതിലൊന്നും തന്നെ പുകയിലയില്ല, നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുകയിലയുടെ ദൂഷ്യങ്ങളൊന്നും ഉണ്ടാകില്ല, സുരക്ഷിതമായി ഇതെല്ലാം ഉപയോഗിക്കാം എന്ന തരത്തിലാണ് പ്രചാരണം. മാത്രമല്ല ഇതെല്ലാം പുകവലി നിർത്താൻ സഹായിക്കുന്നവയാണ് എന്നും പ്രചരിപ്പിക്കുന്നു. ഇതെല്ലാം അവരുടെ തന്ത്രങ്ങളാണ്, വിശ്വസിക്കാൻ പാടില്ല. നിക്കോട്ടിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് അഡിക്ഷൻ കൂടുകയേ ഉള്ളൂ, കുറയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പുകവലി നിർത്താനും പറ്റില്ല, നിക്കോട്ടിൻ പദാർത്ഥങ്ങൾ തുടരേണ്ടിയും വരും. ഈ തന്ത്രങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അഞ്ചാമത്തത്, വശീകരിച്ച് ചതിയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് പലതരത്തിലാണ്. ഇപ്പോൾ ഒന്നാമത്, വിദ്യാലയങ്ങളിലെ ആഘോഷ പരിപാടികൾക്ക്, ആനിവേഴ്സറി, കൾച്ചറൽ ഇവൻറ്റ്സ് തുടങ്ങിയവയ്ക്ക് പണം നൽകാൻ കമ്പനിക്കാർ ശ്രമിക്കും. വിദ്യാലയങ്ങൾ പണം വാങ്ങിയാൽ പരിപാടി ദിവസം കമ്പനിയിലെ ആൾക്കാർ വരികയും പുകയിലെ വസ്തുക്കളുടെ പ്രദർശനവും പരസ്യവും സംഘടിപ്പിക്കുകയും ചെയ്യും. സിഗരറ്റും പാൻ മസാലയും വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുകയും കുറഞ്ഞ വിലയ്ക്ക് നൽകുകയും ചെയ്യും. ഇത് ഉപയോഗിക്കുന്നവരിൽ ഒരു വിഭാഗം പിന്നീട് ഇത്തരം വസ്തുക്കൾ പണം കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുകയും ലഹരിക്ക് അടിമയാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്തത്, ഇതിന് സ്കോളർഷിപ്പ് നൽകി വശീകരിക്കുക, മത്സര വിജയികൾക്ക് സമ്മാനം നൽകി വശീകരിക്കുക എന്നിവയും അവരുടെ തന്ത്രങ്ങളാണ്. പുകയിലയുടെ ദൂഷ്യങ്ങളും ലഹരിയും പുറത്തറിയാതിരിക്കാൻ ഇക്കൂട്ടർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. അടുത്ത വേറൊരെണ്ണം, കുട്ടികൾക്ക് സൗജന്യ സാമ്പിളുകളുടെ വിതരണവും ഇളവ് നിരക്കിൽ വിൽപ്പനയും നടത്തുന്നതും ഒരു തന്ത്രമാണ്. തെരുവുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഉത്സവ സ്ഥലങ്ങൾ, സംഗീത കച്ചേരികൾ തുടങ്ങിയ യുവാക്കൾ പതിവായി എത്തുന്ന സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നു. ഒറ്റ സിഗരറ്റുകളുടെ വിൽപ്പനയാണ് മറ്റൊന്ന്. ഇത് കുട്ടികൾക്ക് ചെറിയ പൈസയ്ക്ക് വാങ്ങാൻ സാധിക്കും, അവർക്കത് അഫോർഡബിൾ ആയിരിക്കുകയും ചെയ്യും. ആറാമത്തെ ഒരു സാധാരണ ഒരു തന്ത്രം വശീകരിക്കുന്ന പരസ്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇത് തന്നെയാണ്. ഇപ്പോൾ പുകയിലെ ഉൽപ്പന്നങ്ങളിൽ നിക്കോട്ടിൻ വളരെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ലൈറ്റ് സിഗരറ്റാണ്, മൈൽഡ് സിഗരറ്റാണ്, ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും യോജിച്ചതാണ് എന്ന തരത്തിലുള്ള പരസ്യങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. ഇനി രണ്ട്, ഇ സിഗരറ്റ് ഒരു പുകവലി നിർത്താനായിട്ടുള്ള സുരക്ഷിതമായ ഒരു ആൾട്ടർനേറ്റീവ് ആണ് എന്നുള്ള തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ശരിയായ സത്യങ്ങളല്ല. ഇ സിഗരറ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പുകവലിയേക്കാൾ ദൂഷ്യമുള്ള സാധനമാണ്. സിഗരറ്റിലുള്ള ദൂഷ്യങ്ങളെക്കാൾ കൂടുതൽ മാരകമായിട്ടുള്ള ദൂഷ്യങ്ങളാണ് ഈ സിഗരറ്റിനകത്തുള്ള ലായനി ചൂടാകുമ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് ശ്വാസകോശത്തെ ഇല്ലാതാക്കുകയും ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടാക്കുകയും ശ്വാസമുട്ടലുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി അടുത്ത വേറൊന്ന്, അഡ്വർടൈസിങ് മെറ്റീരിയൽ കുട്ടികളുടെ കണ്ണിൻ്റെ ലെവലിൽ പ്രദർശിപ്പിക്കുക. അങ്ങനെ വരുമ്പോഴേക്കും കുട്ടികൾ പെട്ടെന്ന് കാണുകയും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. അത് ഇപ്പോൾ പുതുതായിട്ട് കണ്ടുവരുന്ന വേറൊരു കാര്യം, സിനിമകളിലും ടെലിവിഷൻ മീഡിയകളിലും പുകവലിക്കുന്ന സീനുകൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ സിഗരറ്റിൻ്റെ ബ്രാൻഡ് നെയിം, അതേപോലെ സിഗരറ്റ് സ്റ്റൈലിഷായിട്ട് പ്രദർശിപ്പിക്കുക, സിഗരറ്റ് വലി സ്റ്റൈലിഷായിട്ട് പ്രദർശിപ്പിക്കുക എന്നിവയൊക്കെ കാണുമ്പോഴേക്കും കുട്ടികളും യുവാക്കളും അതിൽ ആകർഷിക്കപ്പെടുന്നു. ഇനി അടുത്ത് ഏഴാമത്തെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റിലും കൂടിയുള്ള പരസ്യങ്ങളും വിൽപ്പനയുമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വാധീനം ചെലുത്തുന്ന സെലിബ്രിറ്റികളെയും ഇൻഫ്ലുവൻസർമാരെയും ബ്രാൻഡ് അംബാസഡർമാരായി ഉപയോഗിച്ച് പരസ്യം ചെയ്യുകയാണ് അവരുടെ വേറൊരു തന്ത്രം. ഇവരുടെ അംഗീകാരങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കുക. പരസ്യങ്ങളും വിൽപ്പനയും സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റിലും ആകുമ്പോൾ യുവതി യുവാക്കൾ പെട്ടെന്ന് കാണുന്നതിനും ആകർഷിക്കപ്പെടുന്നതിനും ഇടയാക്കുന്നു. അവർ ഉപയോഗിച്ചു നോക്കുന്നു, നിക്കോട്ടിൻ്റെ ലഹരിക്ക് അടിമയാകുന്നു, പ്രത്യേകിച്ച് ഇ സിഗരറ്റുകളുടെ ഉപയോഗം. ഇ സിഗരറ്റുകളുടെ പരസ്യവും വിൽപ്പനയും

0: പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട്. എങ്കിലും ഡിജിറ്റൽ മീഡിയയിലുള്ള പരസ്യങ്ങളും വിൽപ്പനയും ഇപ്പോഴും പല രാജ്യങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ആകർഷണത്തിൻ്റെ മുഖം മൂടി എങ്ങനെ അനാവരണം ചെയ്യാം എന്നതാണ് നമുക്ക് ഇന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം. അതുപോലെ നിക്കോട്ടിൻ പുകയില ആസക്തിയെ നമുക്ക് എങ്ങനെ ചെറുക്കാൻ സാധിക്കും, അതിനൊരു 3-4 തന്ത്രങ്ങളാണ് നമുക്ക് കൗണ്ടർ ആക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നുള്ളത്. ഒന്ന്, യുവതി യുവാക്കളുടെ ഇടയിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക അത്യാവശ്യമാണ്. പുകയില ലഹരിക്ക് അടിമയാക്കുമെന്നും തുടങ്ങിയാൽ നിർത്താൻ പറ്റാതെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പുകൾ നൽകണം. പുകയില കമ്പനികളുടെ കള്ളത്തരങ്ങളിൽ വിശ്വസിക്കരുതെന്നും തന്ത്രങ്ങളിൽ വീഴരുതെന്നും ബോധ്യപ്പെടുത്തുക. രണ്ടാമത്, പുകയിലയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി പുകയില ക്യാൻസർ ഉണ്ടാക്കുമെന്നും ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുമെന്നുമുള്ള മെസ്സേജുകൾ ജനങ്ങളിൽ എത്തിക്കണം. മൂന്നാമത്, പുകയില ഉപയോഗം നിർത്താനുള്ള കൗൺസിലിങ്ങും മരുന്നുകളും നൽകണം. ഇത് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ സ്ഥാപനങ്ങളും ഏറ്റെടുക്കേണ്ട കാര്യമാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, പുകയിലയ്ക്കെതിരെയുള്ള നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കുക. പൊതുസ്ഥലങ്ങളിലെ പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ, വിദ്യാലയങ്ങൾക്ക് ചുറ്റുമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള വിൽപ്പന എന്നിവ ഇന്ത്യ ഉൾപ്പെടെയുള്ള 120-ലധികം രാജ്യങ്ങളിൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ശക്തമായി നടപ്പിലാക്കിയാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പുകയിലയുടെ ദോഷങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ ഒരു പരിധിവരെ രക്ഷിക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയിലയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇന്ന് രാഗാമൃതത്തിൽ തിരുപ്പുന്തുരുത്തി വെങ്കിടേശൻ പാടിയ നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. ആദ്യം കലയത്ത ഗോപി എന്നാരംഭിക്കുന്ന കൃതി, കാമവർദ്ധിനി രാഗം ആദിതാളം.

Did anybody?

തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥർ തരംഗമാണ് ഇതുവരെ കേട്ടത്. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: മൻ കി ബാത്ത്.
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. കുരീപ്പുഴ എൻ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ റേഡിയോ ഗ്രാമരംഗത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. തുടർന്ന് കേൾക്കാം.
2: കുരീപ്പുഴ എന്ന എൻ്റെ ഗ്രാമത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പതിയെ ഞാൻ ബാല്യകാല അനുഭവങ്ങളിലേക്ക് പോവുകയാണ്. എൻ്റെ സ്കൂളിലെ ആദ്യ ദിവസം സംഭവ ബഹുലമായിരുന്നു. കൊച്ചാലുമൂട് എന്നറിയപ്പെട്ടിരുന്ന കവലയോട് ചേർന്നാണ് സ്കൂൾ. കൂട്ടമണി മുഴങ്ങി, കുട്ടികളെല്ലാം ഒരുമിച്ച് ക്ലാസ്സിലേക്ക് ഓടിക്കയറി. ടീച്ചർ വന്ന് പേര് വിളിച്ചു തുടങ്ങി. പുറത്തെവിടെയോ വലിയ ബഹളം, കുട്ടികൾ പിറുപിറുത്തു, സമരം വന്നു. അടുത്ത ഹൈസ്കൂളിൽ നിന്ന് കുട്ടികൾ കൂട്ടമായി സമരം വിളിച്ചെത്തിയതാണ്. ബഹളത്തിനിടയിൽ ഏതോ ബിരുദൻ വീണ്ടും കൂട്ടമണിയടിച്ചു. കുട്ടികളെല്ലാം ക്ലാസ് വിട്ട് ഓടിയിറങ്ങി. വഴിയറിയാതെ പുതിയ കുട്ടികളെല്ലാം പല വഴിയിലേക്ക് ചിതറി. ഞാനും അക്കൂട്ടത്തിൽ. ആ ദിവസം എങ്ങനെയോ വീട് പറ്റി എന്ന് പറഞ്ഞാൽ മതി. പിന്നീട് ഞാൻ ആ സ്കൂളിലെ തന്നെ അധ്യാപകനും പ്രഥമാധ്യാപകനുമായി മാറി. സ്കൂളിന് തൊട്ടടുത്ത് തന്നെ ആയിരുന്നു കണ്ണന്തോടത്ത് ജനാർദ്ദൻ നായരുടെ പേരിലുണ്ടായിരുന്ന ഗ്രന്ഥശാല. അവിടെയാണ് അക്കാലത്തൊരു റേഡിയോ കിയോസ്ക് ഉണ്ടായിരുന്നത്. അല്പം നേരത്തെ സ്കൂളിലേക്ക് ഇറങ്ങിയാൽ വാർത്തകളും വിശേഷങ്ങളും കേൾക്കാമെന്നുള്ളത് കൊണ്ട് ഇന്ന് കുട്ടികൾ സമൂഹ മാധ്യമങ്ങളിൽ കാണിക്കുന്ന അതേ താല്പര്യത്തോടെ ഞങ്ങൾ അതിനായി കാത്തു നിൽക്കുമായിരുന്നു.

അക്കാലത്തെ പ്രശസ്തനായ ഒരു അധ്യാപകന്റെ കഥ കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. കൊയിലാപ്പിൽ രാമൻപിള്ള സാർ. ഞാനൊക്കെ സ്കൂളിൽ എത്തുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ആ സ്കൂളിലെ പ്രഥമ അധ്യാപകനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ ഒരു ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട് AIO സ്കൂളിൽ വന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ തീരുമാനിച്ചു. ശക്തനായ പ്രഥമാധ്യാപകൻ ആ സ്കൂൾ വിട്ടുപോയാൽ സ്കൂൾ നന്നാവില്ല എന്നുറപ്പുള്ള നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ സ്ഥലംമാറ്റം തടയാനായി ഖരാവോയും മറ്റ് സമരപരിപാടികളുമായി വിദ്യാഭ്യാസ ഓഫീസുകളുടെ മുന്നിലേക്ക് പോയി. അതിൻ്റെ ഫലമായി അദ്ദേഹത്തെ വീണ്ടും തിരിച്ച് ആ സ്കൂളിലേക്ക് കൊണ്ടുവന്ന ഒരു സമരചരിത്രം കൂടി ഈ വിദ്യാലയത്തിനുണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ പാതകളൊന്നും ടാറിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. റോഡിലെ കരിങ്കൽ ചീലുകൾ തട്ടി കാല് മുറിയുന്നത് അന്നത്തെ സ്ഥിര അനുഭവമായിരുന്നു. മതിലുകളില്ലാത്ത അക്കാലത്ത് ഏത് വീട്ടുമുറ്റത്തു കൂടിയും സ്കൂളിലേക്ക് എത്താനാകുമായിരുന്നു. എല്ലാ വീടുകളിലെയും അമ്മമാർ എല്ലാ കുട്ടികൾക്കും സ്വന്തം അമ്മമാരായിരുന്നു. ഇന്നത്തെ പോലെ തന്നെ പണ്ടും ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാവരെയും കൂട്ടിയിണക്കിപ്പോരുന്ന കണ്ണികളുമായിരുന്നു. നബിദിന റാലികളും ഉത്സവാഘോഷങ്ങളും റംസാനും പള്ളിപ്പെരുസവുമെല്ലാം നാടെമ്പാടും ലഹരിയിലാക്കി മാറ്റുമായിരുന്നു. പ്രശസ്ത കാതികരായിരുന്ന കേരളത്തിൻ്റെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള കഥാപ്രസംഗക്കാരായ സാംബശിവനും കൊല്ലം ബാബുവും മത്സരിച്ച് കഥ പറയുന്ന ചരിത്രം കുരിയപ്പുഴയ്ക്കുണ്ടായിട്ടുണ്ട്. അക്കാലത്ത് കഥാപ്രസംഗം, നാടകം, കഥകളി തുടങ്ങിയവയായിരുന്നു പ്രമുഖമായ വിനോദോപാധികൾ. അങ്ങനെ സാംസ്കാരിക രംഗത്തിനൊപ്പം തന്നെ നാട് മുമ്പോട്ട് പോകുന്ന ഒരു കാലത്ത് നാട്ടുവഞ്ചികളോടൊപ്പം യാത്രാ ബോട്ടുകളും എത്തിത്തുടങ്ങി. അക്കാലത്ത് വിദേശികളായ വെള്ളക്കാർ വിനോദസഞ്ചാരികളായി എത്തുന്ന കാഴ്ച കുട്ടികളായ ഞങ്ങൾക്ക് ഏറെ കൗതുകം പകർന്നിരുന്നു. കരയിൽ അരക്കോണകം മാത്രം എടുത്തു നിൽക്കുന്ന കുട്ടികൾ അല്പവസ്ത്രധാരികളായ വിദേശികളെ സായിപ്പേ, മദാമേ എന്ന് വിളിച്ച് രസകരമായ ഓർമ്മകളാണ്. ഇന്ന് ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി നാടും നഗരവും ഒന്നായി മാറുകയാണ്. സാമ്പ്രാണിക്കോടി തുരുത്ത് എന്ന പ്രശസ്തമായ തുരുത്ത് കുരിപ്പുഴയിൽ നിന്നും കായൽ മാർഗം എത്താനുള്ള വലിയ സൗകര്യമുള്ള ഒരു ടൂറിസം കേന്ദ്രമാണ്. നാടെമ്പാടുമുള്ളവർ, തദ്ദേശീയരും വിദേശീയരുമായ ആളുകൾ ഇവിടെ വിനോദസഞ്ചാരികളായി എത്തുന്നുണ്ട്. ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട് മണ്ണ് ഖനനം ചെയ്ത് കൂട്ടിയ ഭാഗമാണ് ഇപ്പോൾ മനുഷ്യനിർമ്മിതമായ സാമ്പ്രാണിക്കോടി തുരുത്തായി മാറിയത്. DTDC കൗണ്ടർ വഴി ടിക്കറ്റ് എടുത്ത് കുരിപ്പുഴയിൽ നിന്നും പ്രാക്കുളത്ത് നിന്നും ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു. പലവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലം അഷ്ടമുടിക്കായലിലെ കൂഴാലി ഉൾപ്പെടെയുള്ള മത്സ്യസമ്പത്ത് വൻതോതിൽ കുറയുന്ന ഈ കാലത്ത് ഇവിടുത്തുകാർക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ തുറന്നു കിട്ടുന്നതിന് ഈ രംഗം സഹായകമായി മാറുന്ന സന്തോഷകരമായ കാഴ്ചയാണ്. വിനോദസഞ്ചാരം നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങായി മാറുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും. ഈ നാട്ടിൽ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രശസ്തരായ ഒട്ടു വളരെ പേരുണ്ട്. ആകാശവാണി റേഡിയോ പ്രക്ഷേപകനായ കുരിപ്പുഴ സജീവ്, ആട്ടക്കഥ രചയിതാവായ ജഗദീഷ് കുരിപ്പുഴ, കവികളും നാടകകൃത്തുക്കളുമായ തുളസിയാർ കുരിപ്പുഴ, അശോകുമാർ, കുരിപ്പുഴ രാജേന്ദ്രൻ, ജോസ് ആന്റണി, കുരിപ്പുഴ സിറിൽ, VT കുരിപ്പുഴ, കുരിപ്പുഴ വിൻസെൻ്റ്, ഡൊമിനിക് തുടങ്ങിയവരെല്ലാം ഈ രംഗത്ത് പ്രവർത്തിച്ചവരാണ്. കുരിപ്പുഴയുടെ ഒരു തനത് നാടൻ കലാരൂപമുണ്ട്, ശാസ്താംപാട്ട്. വൃശ്ചികം തുടങ്ങി മണ്ഡലകാലത്ത് ഉടുക്ക് കൊട്ടിപ്പാടുന്ന ഈ കലാരൂപം വളരെ വിശേഷപ്പെട്ടതാണ്. മറ്റൊരു നാട്ടിലും ഇത്തരം ഒരു കലാരൂപം ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അയ്യപ്പൻ്റെ ജനനം മുതൽ ശബരിമലയിൽ എത്തുന്നത് വരെയുള്ള കഥകൾ പരാമർശിക്കുന്നതാണ് ശാസ്താംപാട്ടിൻ്റെ പ്രമേയം. ആഴിയും പടുക്കയും നടക്കുമ്പോഴും കന്യ അയ്യപ്പന്മാർ മല ചവിട്ടുമ്പോഴും ആ വീടുകളിൽ ശാസ്താംപാട്ടുകൾ പാടുക എന്നത് നിർബന്ധമുള്ള കാര്യമാണ്. ഓണക്കാലത്ത് നാട്ടിലുള്ള മറ്റൊരു പ്രധാന കലാരൂപമായിരുന്നു കരടികളി. കുട്ടികൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് തന്നെ കരടിയെ അണിയിച്ചൊരുക്കുന്നതും കരടിപ്പാട്ട് പാടി ആ കരടികളെ രംഗത്തേക്ക് കൊണ്ടുവന്ന് നാട്ടിൽ നിന്ന് ആ കരടിയെ പായിച്ചു വിടുന്നതുമൊക്കെ ആയിട്ടുള്ള രംഗങ്ങൾ അഭിനയിക്കുന്ന ഒരു കലാരൂപമായിരുന്നു അത്. കുട്ടിക്കാലത്ത് ഇതൊക്കെ എല്ലാ കുട്ടികൾക്കും വലിയ കൗതുകമുള്ള ഒരു കലാരൂപമായിരുന്നു. അതുപോലെ തന്നെ പുലികളി മുതിർന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു വിനോദമാണ് പുലികളി. കേരളത്തിലെമ്പാടുമുള്ള പുലികളി അതേ രൂപത്തിൽ തന്നെ ദേഹത്ത് ചായം

0: സി കുരീപ്പുഴയിലും പുലി ഇറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കലാരൂപമാണ് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ, ശീതങ്കന്തുള്ളൽ തുടങ്ങിയവയെല്ലാം ഈ കരടികളിയുടെയും പുലികളിയുടെയും പിന്നാലെ സന്ധ്യയോടുകൂടി ഓരോ വീട്ടുമുറ്റത്തും വന്ന് ഓട്ടംതുള്ളൽ തുള്ളുന്ന നാടൻ കലാകാരന്മാർ കൂടി ഈ രംഗത്തുണ്ടായിരുന്ന ഒരു ഓർമ്മ കുരീപ്പുഴയുടെ ഒരു കാലത്തിൻ്റെ അടയാളപ്പെടുത്തലാണെന്ന് നമുക്ക് കാണാൻ കഴിയും.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: കുട്ടപ്പായി, നീ കത്രിനച്ചേട്ടത്തിയോട് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം പറഞ്ഞോ? കഴിക്കാൻ നമ്മുടെ മാർഗരറ്റ് കൂടി കാണുമെന്ന്.
1: പ്രകാശേട്ടാ, ഇത് എത്ര വട്ടം പറയണം? അവര് പ്രകാശേട്ടനെ പെണ്ണ് കാണാൻ വരികയൊന്നും അല്ലല്ലോ.
0: എടാ, ഞാനാണല്ലേ, പിന്നെങ്ങനെ അത് പെണ്ണ് കാണലാവുന്നത്?
1: അല്ല, പ്രകാശേട്ടന്റെ തിടുക്കം കുറച്ച് അസ്വാഭാവികമായതുകൊണ്ട് പറഞ്ഞതാ. ഇവരെന്തിനാ പിന്നെ ഇങ്ങോട്ട് വരുന്നത്? ചികിത്സയൊക്കെ കഴിഞ്ഞതല്ലേ?
0: ഇവിടെ വന്നപ്പോഴല്ലേ മാർഗരറ്റിന് മനസ്സിലായത് ഇനിയും ചികിത്സിക്കപ്പെടേണ്ട ചില രോഗികൾ ഇവിടെ ഉണ്ടെന്ന്.
1: പ്രകാശേട്ടനുമായി അവർ സംസാരിച്ചിട്ടുണ്ടല്ലോ, അതായിരിക്കും കാര്യം.
0: എടാ, ഈ തമാശയല്ല, അവരെ ഈ നാട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.
1: ഏ, ഇവിടെ താമസിക്കുന്നു?
0: അതെ.
1: ഓ, ഉള്ള സ്വസ്ഥത പോയി. ഞാൻ എങ്ങോട്ടെങ്കിലും പോകുക. എന്റെ ശത്രുക്കൾക്ക് ബലം കൂടുവാണല്ലോ ദൈവമേ.
0: അതിനെ നീയും മാർഗരറ്റും ശത്രുക്കളാണോ?
1: ശത്രുതയൊന്നുമില്ല. പ്രകാശേട്ടാ, എന്തുകൊണ്ടോ അവർക്ക് എന്നെ ഇഷ്ടമല്ല. അല്ലെങ്കിലും തമിഴ്നാട്ടിൽ വേരുള്ളവരോട് ചെറിയൊരു പുച്ഛം ഇവിടെ ഉള്ളവർക്കുണ്ടല്ലോ.
0: കുട്ടപ്പായി, അതിന് നീ തമിഴ്നാട്ടുകാരനല്ലോ. പണിക്കര് സാറിൻ്റെയും ഇവിടുത്തെ അമ്മയുടെയും മകനല്ലേ. പിന്നെ നിന്റെ സ്വഭാവം അതിനാർക്കും ഗ്യാരണ്ടി പറയാനാവില്ല.
1: പ്രകാശേട്ടാ, യു ടു പാടില്ല. തങ്കപ്പെട്ട സ്വഭാവം എന്നേ പറയാവൂ.
0: അത് മാർഗരറ്റിന് മനസ്സിലായിട്ടുണ്ട് ബേബി ചേച്ചിയുടെ കേസിന്റെ കാര്യത്തിൽ.
1: അതിൽ ഞാൻ നിരപരാധിയാണെന്ന് ബേബി ടീച്ചർ പോലും മനസ്സിലാക്കിയിട്ടുണ്ട്.
0: പാവം ബേബി ചേച്ചി. അവർക്ക് നെല്ലും പതിരും അറിയാൻ വയ്യാതായിപ്പോയി. പക്ഷേ മാർഗരറ്റിന് അറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ അതൊന്നും കാര്യമാക്കണ്ട, നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം.
1: ഓ, രണ്ടാഴ്ച കഴിയുമ്പോൾ എങ്ങോട്ട് പോകാനിരിക്കുന്ന പ്രകാശേട്ടനാ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. എൻ്റെ കാര്യം പോക്കാണ്. ആ ഡോക്ടറാണെങ്കിൽ ഒടുക്കത്തെ ബുദ്ധിയാണ്. ഞാൻ വീണ്ടും അനാഥനാവോ എന്തോ.
0: നീ കിടന്നിങ്ങനെ സാഹിത്യം പറയാതെ അടുക്കളയിലോട്ട് ചെല്ല്. അപ്പത്തിന് സ്റ്റൂവും കടലയും വേണമെന്ന് പ്രത്യേകം പറയണം. മാർഗരറ്റിന് രണ്ടും ഇഷ്ടമാ.
1: ആ, പറയാം.
2: മാഗി, എപ്പോഴാണ് തിരിച്ചെത്തിയത്? നമുക്ക് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാൻ ഇതുവരെ പറ്റിയില്ല. ഗംഗാരേട്ടൻ പോയി മാഗിയെ കൂട്ടിക്കൊണ്ടു വരികയായിരുന്നോ?
3: ഞാൻ പോയി വിളിച്ചു. പത്തിന്റെ പാസഞ്ചറിൽ വന്നു. ഹൈദ്രോസിന്റെ മോന്റെ ടാക്സിയിൽ പോയി. ഡോക്ടർക്ക് യാത്രാക്ഷീണം കാണും.
2: ഏ, ഒട്ടുമില്ല ഗംഗാരേട്ട, ഞാൻ ഒറ്റയടിക്കല്ല യാത്ര ചെയ്തത്. ഇടയ്ക്കൊരു ദിവസം വീട്ടിൽ പോയിട്ടാ വന്നത്. അല്ല, അനുവിനിപ്പോ എഴുത്തൊന്നുമില്ലേ? ഈയിടെ എഴുത്തൊന്നും കാണാറില്ല. റൈറ്റേഴ്സ് ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു. എഴുതാൻ തുടങ്ങുമ്പോൾ ഒരു അധൈര്യം. മുമ്പ് എഴുതിയതിനേക്കാൾ നന്നായി എഴുതാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു തോന്നൽ.
3: അനുകുഞ്ഞ് എന്തിനാ ഇങ്ങനൊരു പ്രയാസം? എഴുതിയ 4 നോവലുകളും നാട്ടിലെ കുട്ടികൾ വരെ വായിക്കുന്നുണ്ട്. പിന്നെന്താ കുഞ്ഞേ?
2: ഇത് എനിക്ക് സ്കോപ്പുള്ള വിഷയമാണ്. മിക്ക എഴുത്തുകാർക്കും ഇതേ അനുഭവം ഉണ്ടനു. കുറച്ച് കഴിയുമ്പോൾ തനിയെ മാറും. വല്ലാതെ പെർഫെക്ഷൻ ആഗ്രഹിച്ചാലും ഇതുണ്ടാവാറുണ്ട്.
4: ശരിയായിരിക്കും മാഗി, എനിക്ക് മാഗിയുടെ സഹായം വേണം.
3: ഡോക്ടറുടെ കയ്യിൽ എന്തോ മാജിക് ഉണ്ട്. ബേബിയെ എങ്ങനെ മാറ്റിയെടുത്തു എന്ന് എനിക്ക് പോലും അറിയില്ല.
2: അതിലൊട്ടും അത്ഭുതമില്ല ഗംഗാരേട്ട, ഞാൻ പഠിച്ചത് പ്രയോഗിക്കുന്നു. പിന്നെ എന്റെ ചില പൊടിക്കൈകളും.
4: ദേ, ബേബി ചേച്ചി വരുന്നു. ഗംഗാരേട്ടനെ അന്വേഷിച്ചു വരുന്നതായിരിക്കും.
5: അല്ല അനു, അനുവിനെ കാണാൻ തന്നെ വന്നതാ. അയ്യോ, ഇതാര് ഡോക്ടറോ? ഡോക്ടർ എന്നാ വന്നത്?
2: ദേ ഇപ്പൊ

0: എന്നതേ ഉള്ളൂ ബേബി ചേച്ചി, ഗംഗാരേട്ടനാ കൂട്ടിക്കൊണ്ടു വന്നത്.
1: നിന്നോട് പറയാൻ പറ്റിയില്ല ബേബി. ഡോക്ടറുടെ ടെലിഗ്രാം വന്നപ്പോൾ തന്നെ പ്രകാശ് എനിക്ക് ആളെ അയച്ചു. ഞാൻ ബാങ്കിന് നേരെ പോവുകയായിരുന്നു.
2: പ്രകാശേട്ടന് ചിലപ്പോ ഒന്ന് ഡൽഹി വരെ പോകേണ്ടി വരും, അതറിഞ്ഞായിരുന്നോ?
3: ഇല്ലല്ലോ അനു. അപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും?
0: അതിനൊരു സംവിധാനം കാണില്ലേ? ട്രസ്റ്റിന്റെ നിയമാവലിയിൽ പറഞ്ഞിട്ടുണ്ടാവും.
1: ഇതുവരെയുള്ള കീഴ്വഴക്കം പണിക്കര് സാറിന്റെ കുടുംബാംഗങ്ങളിൽ ഒരാൾ സെക്രട്ടറിയാവും, അയാൾ തന്നെയാവും സ്കൂളിന്റെ മാനേജർ.
2: ഗംഗാരേട്ടാ, ഇതൊരു കുടുംബ ട്രസ്റ്റായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബൈലോ മാറ്റാനിരിക്കുകയായിരുന്നു അച്ഛൻ, അപ്പോഴാ ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വന്നത്.
3: സാർ ഇക്കാര്യം എന്നോട് പറഞ്ഞിരുന്നു. ട്രസ്റ്റ് വിപുലമാക്കണമെന്ന് സാർ ആഗ്രഹിച്ചിരുന്നു.
0: ഹാ, അത് ഇനിയും ആകാലോ, ഒട്ടും വൈകിയിട്ടില്ല. തൽക്കാലം അനുവിന് ചുമതലയേൽക്കാലോ.
1: അതല്ലാതെ വേറെ മാർഗമില്ലല്ലോ. പ്രകാശ് എത്രയും വേഗം തിരിച്ചു വരട്ടെ. പ്രകാശ് കൃത്യമായും ഭംഗിയായും കാര്യങ്ങൾ നടത്തി.
2: അതെന്താ, ഞാൻ കാര്യങ്ങൾ ചെയ്താ ശരിയാവില്ലേ? ബേബി ചേച്ചി പറയട്ടെ.
3: പ്രകാശും അനുവും എനിക്കൊരുപോലെയാ.
0: ഹാ, ഇതാണ് ഡിപ്ലോമസി, ആർക്കും വേണ്ട പിണക്കം.
1: ഇതുവരെ അനേകം പ്രശ്നങ്ങൾക്ക് നടുവിലും കാര്യങ്ങൾ ഭംഗിയായി പോയി. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നല്ലത് വരും തീർച്ച.
4: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
5: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
6: അടുക്കളയിൽ നിന്ന്
5: വലിയ വിളയിൽ നിന്നും വസന്തയാണ് ഇന്ന് അടുക്കള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്.
7: പണ്ടത്തെ അടുക്കള എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീച്ച് അടുക്കളയിൽ വന്ന് അടുക്കളയില തൂത്ത് വൃത്തിയാക്കി ചാണകം മെഴുകുന്ന അടുക്കളയാണെങ്കിൽ ചാണകനൊക്കെ മെഴുകി ചാമ്പലും എല്ലാം വാരിട്ട് ചൂട്ടും ചിരട്ടയും വിറവും എല്ലാം വെച്ച് തീ കത്തിച്ച് ചായ ഉണ്ടാക്കും. ചായ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാല് കാണില്ല, കട്ടൻ ചായ. ഇന്നത്തെ പോലെ എന്നും കാപ്പിയും ഒന്നുമല്ല, പഴങ്കഞ്ഞിയായിരിക്കും. തലേദിവസം ചീനിയ ചക്ക ഇതൊക്കെയാണ് പണ്ടത്തെ. അത് എല്ലാം ഞങ്ങൾ എത്ര പേരുണ്ടെങ്കിലും അമ്മയും മക്കളും അച്ഛനും എല്ലാം കൂടെ ചാണകം മെഴുകിയ തറയിൽ അങ്ങനെ ഞങ്ങൾ നിരന്നിരുന്ന് ആഹാരം കഴിക്കുന്നത്. കഞ്ഞിയാകുമ്പോൾ കറിയില്ല, ഞങ്ങൾ ഓടി വിളയിലോട്ട് ഇറങ്ങിയ ഒരു കാന്താരി മുളവ എന്തെങ്കിലും പറിച്ചതിൽ ഉടച്ച് കഴിക്കും. അന്നത്തെ ആ സ്വാദ് അത് വേറെയാണ്. അന്ന് മണ്ണെണ്ണ വിളക്കാണ്. പിന്നെ ഇന്നത്തെ പോലെ പാത്രങ്ങളൊക്കെ കഴുകി കഴുകി അടുക്കളയിൽ പാതാമ്പുറത്തുണ്ട്. പാതാമ്പുറവും ഇല്ല, പണ്ടാണ് ആളുകളെല്ലാം ഇരുന്നാണ് ചെയ്യണത്. ഇന്നത്തെ പോലെ നിന്നൊന്നുമല്ല, ഇരുന്ന് കുഴൽ വെച്ച് ഊരി പറക്കി അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ അടുക്കള. എല്ലാം കഴിഞ്ഞ് അടുപ്പിൽ നല്ല തീക്കണൽ അടക്കണമെങ്കിൽ ഉണക്കമീൻ അല്ലെങ്കിൽ കരുവാട് ഇത് ഏതെങ്കിലും ഒന്നെടുത്ത് ആ തീക്കണലിലോട്ട് ചുട്ട് അതും മരച്ചിനി അവിച്ച് അങ്ങനെ തന്നെ. അതിന് പ്രത്യേക ഒരു സ്വാദാണ്. ഇന്നത്തെ ചിക്കനും അതും ഇതുമൊക്കെ തിന്നതിനേക്കാൾ അതൊരു സ്വാദാണ്. ചീനി ആയാലും ചക്ക അവിച്ച് പണ്ടൊക്കെ ആളുകൾ പിന്നെ പണ്ട് അടുക്കള ആവശ്യത്തിന് ഞങ്ങളുടെ മുറ്റത്ത് കിണർ കാണും, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ കാണും. ചെന്ന് പാള കെട്ടിയതാ അല്ലെങ്കിൽ ഒരു തൊട്ടിയോ ഇട്ട് വെള്ളം കോരി കൊണ്ടുവന്ന് അതിൽ നിന്ന് വെള്ളം എടുത്താണ് അടുപ്പിൽ വെച്ച് ചായയോ കട്ടൻ ചായയോ ഒക്കെ ഇട്ട് കുടിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് ഇന്നത്തെ പോലെ ഒരു കുട്ടിയും രണ്ട് കുട്ടിയും ഒന്നുമില്ല, ആറേഴ് മക്കൾ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ആ അടുക്കളയിലും കാണും. ഇപ്പോഴാണെങ്കിൽ പൈപ്പിൽ വെള്ളം ഇല്ല എന്ന് പറഞ്ഞാൽ ആളുകൾ വെള്ളം ഇല്ലാന്ന് അറിയുമ്പോൾ ഓടി ചെന്ന് പാത്രങ്ങൾ പറിക്കുക, അതിനകത്ത് വെള്ളം പിടിച്ച്. പണ്ട് അങ്ങനെയല്ല, നമുക്ക് സമാധാനമുണ്ട്. ആ പച്ചവെള്ളം ആയാലും കിണറ്റിലുണ്ടല്ലോ. എന്നാലും എപ്പോഴും നമ്മുടെ അടുക്കളയിൽ ഒരു കലം വെള്ളം സൂക്ഷിച്ച് വച്ചേക്കും. നിറ വെള്ളം വെള്ളം വേണമെന്ന് പറയാം അടുക്കളയിൽ. ഇന്നത് ചെയ്യില്ല ആളുകൾ. പണ്ടാണെങ്കിൽ മല്ലി മുളക് ഇതെല്ലാം കുപ്പികളിലിട്ട് ചെയ്യും. ഇന്നങ്ങനെയല്ല, മല്ലിപ്പൊടി മുളക് പൊടി ജീരം എന്തിന് എല്ലാം പൊടിച്ച് പൊടിച്ച് ആണ് വെച്ച് ചേർക്കുന്നത്. പണ്ടത്തെ ആ എല്ലാം കൂടെ വറുത്തരച്ച് കല്ലിലരച്ച് കഴിക്കുന്ന അതിൻ്റെ സ്വാദ് വേറെ, ഇന്നത്തെ മിക്സിയിലിട്ട് അടിക്കുന്ന സ്വാദ് വേറെ. രണ്ടും രണ്ടാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഉപ്പ് കല്ലാണ്. ഉപ്പ് കല്ല് ഒന്നുകിൽ ചിരട്ടയ്ക്കകത്തിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കും, അതല്ലെങ്കിൽ ഒരു ഭരണിക്കകത്തോ എന്തെങ്കിലും ചേർത്ത് ആ ഉപ്പ് വെള്ളമാണ് അന്ന് പണ്ട് കറിക്കായാലും എന്തിനായാലും ചേർക്കുന്നത്. പിന്നെ ഇന്നത്തെ പോലെ സ്റ്റീൽ തവിയോ അലുമിനിയം തവിയോ ഒന്നും പണ്ടില്ല.

0: ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയ തവിയാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പണ്ട് അച്ചാറിടുന്നത് ഭരണിക്കകത്താണ് അച്ചാറിട്ട് വയ്ക്കുന്നത്. അതിന് അതിൻ്റെതായ സ്വാദം കാണും. പണ്ട് അമ്മിക്കല്ല് തറയിലിട്ടാണ് ഇരുന്നാണ് അരയ്ക്കുന്നത്. ആട്ടുകല്ലും അതേപോലെ ഇരുന്ന്.
1: വായനശാലകളിലൂടെ തിരുവനന്തപുരം കാട്ടാക്കട താലൂക്കിലെ മാറനെല്ലൂർ പഞ്ചായത്തിലെ മണ്ണടിക്കോണം പീപ്പിൾസ് ലൈബ്രറിയുടെ സെക്രട്ടറി ജയകുമാർ കോട്ടമുകൾ സംസാരിക്കുന്നു.
2: തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ കാട്ടാക്കട താലൂക്കിലെ മാറനെല്ലൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മണ്ണടിക്കോണം പീപ്പിൾസ് ലൈബ്രറി, പേര് മണ്ണടിക്കോണം എന്നാണെങ്കിലും കോട്ടമുളം എന്നുള്ള രാജ്യത്താണ് ഇരിക്കുന്നത്. ഇത് 1959 സ്ഥാപിതം. രജിസ്ട്രേഷൻ നമ്പർ 2731. അന്നത്തെ ചെറുപ്പക്കാർ ചേർന്ന് ഇംഗ്ലീഷ് പേരാണ് ഇട്ടത് പീപ്പിൾസ് ലൈബ്രറി എന്നിട്ട്. അതൊരു കടമുറി വാടകയിലായിരുന്നു തുടങ്ങിയിരുന്നത്. ഒരുപാട് പേരുടെ സഹകരണം ആ കാലത്തുണ്ടായിട്ടുണ്ട്. കാര്യങ്ങളൊന്നും ഒരുപാട് സജീവമായ പ്രവർത്തകർ അവിടെ ബുക്ക് എടുക്കാൻ, അന്നത്തരത്തിലുള്ള പുസ്തകങ്ങളൊന്നും ഇല്ല, ഒരു 1000-1200 പുസ്തകത്തിനകത്തും. പിന്നെ ഒരുപാട് വീടുകളിൽ നിന്ന് ഇങ്ങനെ അന്നത്തെ പാഠപുസ്തകങ്ങളൊക്കെ ശേഖരിച്ച് മിനിമം 1000 ബുക്ക് ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നടക്കുള്ളൂ. അങ്ങനെ വളരെ ത്യാഗം സഹിച്ചാണ് അന്നത്തെ കാലത്ത് ആ ഈ ഒരു ലൈബ്രറി ഉണ്ടാക്കിയെന്ന് എനിക്ക് അതിനകത്ത് നിന്ന് കയറുമ്പോൾ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. എൻ്റെ അമ്മൂമ്മയുടെ കാലത്തുള്ള ഒരുപാട് പാഠപുസ്തകങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ലൈബ്രറി പിന്നെ അത് എസ് സിന്ന് ഓരോ ഗ്രേഡായിട്ട് പോകുന്നു. 1990 ഞാൻ സെക്രട്ടറി ആവുന്നത്. അപ്പൊ ഇതിനിടയിൽ 1982 ഇന്തോ കാനഡ യൂത്ത് വിങ്ങിന്റെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കാനഡയിൽ നിന്നുള്ള ഒരു സംഘവും ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള പി ജി സ്റ്റുഡന്റ് ആയ കുറെ പേര് ഇവിടെ വന്ന് അങ്ങനെ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മുടെ ഗൾഫിൽ ഇറങ്ങിയ സമയത്താണ് ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ സെക്രട്ടറി ആയിരുന്നു എം ബി പത്മകുമാർ. ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. നല്ല പുറമ്പോക്കുള്ള ഒരു എ ഐ ആണ് നമ്മുടെ കോട്ടം വിളിച്ചത്. അപ്പൊ ഇവിടെ നമുക്കൊരു 1/4 സെന്റ് എടുത്ത് ചെയ്താൽ സാധ്യത ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അവരങ്ങനെ വളരെ അഹോരാത്രമായിട്ട് പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി കളക്ടറേറ്റിലും പിന്നെ പല പ്രാവശ്യം പോയി. അങ്ങനെയാണത് ഈ ആ ലൈബ്രറിക്കുള്ള ഒരു പട്ടയം എഴുതി വാങ്ങിച്ച് അങ്ങനെ അവിടുന്ന് അവിടുത്തെ മണ്ണുകൊണ്ട് അങ്ങനെ പൊഴുതു വ്യക്തമായ സാധനങ്ങൾ കൊണ്ടൊക്കെയാണ് അന്ന് ആ ലൈബ്രറി 1982 പണിത് ഞങ്ങൾ സ്വന്തമായി കെട്ടിടമായി. പിന്നെ അവരൊരു യാത്ര ചെയ്തപ്പോൾ വളരെ കണ്ണീരോടായിരുന്നു. അത്രയ്ക്ക് നമുക്കിവിടെ ഭാഷ അറിയാമെന്നുള്ളവർ അവരോട് സംബന്ധിക്കാൻ വളരെ പ്രത്യേകം ഉണ്ടായിരുന്നുള്ളൂ. ഞാനന്ന് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ 90 കയറുന്നു. ആ സമയത്തും ഇ ആയിരുന്നു ഗ്രേഡ്. പിന്നീട് അത് പടിപ്പടിയായിട്ട് പറഞ്ഞു. ഇപ്പം ബി ഗ്രേഡിലാണ്, എ ഗ്രേഡിന്റെ അടുത്ത് നിൽക്കുകയാണ്. പുസ്തകത്തിന്റെ എണ്ണത്തിൽ ഇപ്പോ 8000 പരം ബുക്ക് ഉണ്ട്. 11500 ബുക്ക് ഇതിനിടയിൽ കാലപ്പഴക്കം കൊണ്ടൊക്കെ ഒരുപാട് ബുക്കുകൾ നശിച്ചു പോയതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിലവിലുണ്ട്. നമ്മളെ ഗ്രന്ഥശാലയിലെ ഓരോ വിഭാഗവും വളരെ കൃത്യമായിട്ട്, അതായത് ഒരാളിന് ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എടുത്ത പ്രക്രിയയിൽ വളരെ നമ്പർ ക്രമത്തിൽ എടുത്തിട്ടുണ്ട്. 3 കമ്പ്യൂട്ടറിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ബുക്ക് വേണമെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ ഇഷ്യൂ രജിസ്റ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഇല്ലെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ അത് ഇന്ന സാധനം ഇരിക്കണമെന്ന് അറിയാം. അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പക്ഷെ വളരെ നിർഭാഗ്യമാണ് ഇപ്പോഴത്തെ വായന വളരെ കുറവാണ്. 8 പത്രം വരുത്തേന്, പക്ഷെ ഇതൊന്നും ഒന്ന് വായിക്കാൻ ആളില്ല. ഒരു 15 മുമ്പ് വരെ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റുഡന്റുകളുടെ വളരെ ബാക്കിലോട്ടുള്ള ഒന്ന്, അവർ സ്കൂളിൽ നിന്നെങ്കിലും ഒരു പ്രോത്സാഹനം കൊടുക്കണം, വീട്ടിൽ നിന്ന് കൊടുക്കാറില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികളുടെ കുറവ് വന്നതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു വലിയ അമ്മമാർക്ക് വേണ്ടി ഒരു ക്ലാസ് വെച്ചു. നല്ലൊരു സെമിനാറായിട്ടാണ് വെച്ചത്. നിങ്ങൾ ഇനിയെങ്കിലും കുട്ടികളെയൊക്കെ പറഞ്ഞു അയക്കണമെന്ന് പറഞ്ഞെങ്കിലും വേണ്ടത്ര ഫലം കണ്ടില്ല എന്നാണ് നമ്മൾ ഇക്കാലം കണ്ടത്. പിന്നെ ഈ ബാലവേദി എന്ന് പറയുന്നതാണ് ഇപ്പൊ അവിടെ നമ്മുടെ മാറനെല്ലൂർ പഞ്ചായത്തിലെ ഏറ്റവും ശക്തമായ ഒരു ബാലവേദിയാണ്. കാരണം തൊട്ടു മുമ്പുള്ള തലമുറ എങ്ങനെ ഇരിക്കട്ടെ, ഇനിയുള്ളവരെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ ബാലവേദിയെ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ് സമ്പൂർണ്ണ പഠനോപകരണ വിതരണം. ഒരു വ്യത്യാസം കഴിഞ്ഞിട്ട് ജൂണിന് തൊട്ട് മുമ്പായിട്ട് മുഴുവൻ സാധനങ്ങൾ, അതായത് വൈറ്റ് പേപ്പർ, പെൻസില്, ജോമെട്രി ബോക്സ് എന്ന് തുടങ്ങിയ മുഴുവൻ സാധനങ്ങളും ബാലവേദിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായിട്ട്. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം 80 തരം കുട്ടികളുണ്ടായിരുന്നു. നമ്മൾ ഈ അടുത്ത കാലത്തിൽ 3 മുമ്പ് സെക്രട്ടറി ആയിരുന്ന ആള് ജോലി കിട്ടി പോയിട്ട് തിരിച്ച് റിട്ടയർഡായി തിരിച്ചു വന്ന ആളാണ് ജി സുരേഷ് കുമാർ, ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഇനി ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്നും കൂടെ പുനരുദ്ധരിക്കണമെന്ന് പറഞ്ഞ് വളരെ വെറും വലിയ ശോചനീയാവസ്ഥയിലായിരുന്ന ആ കെട്ടിടത്തിനെയൊക്കെ വളരെ ആയിട്ട് നവീകരിച്ച് റീഡിംഗ് റൂം വലുതാക്കി, പിന്നെ ഒരു കോൺഫറൻസ് ഹാൾ ഉണ്ടാക്കി, ലൈബ്രറിയുടെ വികസിപ്പിച്ചു, ഒരുപാട് ബുക്ക് റാക്സും സെറ്റുകളും വായിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ചെയ്തു. അങ്ങനെ വളരെ മനോഹരമായ ഒരു ലൈബ്രറിയാണ് ഇപ്പൊ അവിടെ ഉള്ളത്. പത്രം വായിക്കാൻ വരണുണ്ട്, പക്ഷേ പുസ്തകം എടുക്കാൻ എത്ര പേര് വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ദയനീയമാണ്. ഇവിടെ നിന്നല്ല മുഴുവനും. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മളൊരു തമിഴ് പഠന ക്ലാസ് വെച്ചു. അതായത് നമ്മുടെ തമിഴ്നാടിന്റെ തൊട്ടടുത്ത് കിടക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് എന്റെ കൂടെ പറഞ്ഞവർക്ക് ഈ ബോർഡ് വായിക്കാൻ പറ്റില്ല, ബസിന്റെ ബോർഡ് പോലും. തമിഴ്നാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്.

0: ക്ലാസ് നമുക്ക് ഒരു കൊച്ചുമ്പള കൂടെ വരുന്ന കുട്ടികളെല്ലാം ഒന്ന് പഠിപ്പിക്കാതെ വന്നു തമിഴ് പഠന ക്ലാസ് വെച്ച് അത് സമ്പൂർണ്ണ വിജയമായിരുന്നു. കുട്ടികളെല്ലാം നമ്മൾ ആ കാലത്ത് പഠിച്ച എല്ലാവർക്കും എന്തായാലും എവിടെ ചെന്നാലും തമിഴ് പഠിക്കാൻ പറ്റണമുണ്ട്, വായിക്കാൻ പറ്റണമുണ്ട്. അടുത്ത് നമ്മളിപ്പോ വെച്ചിരിക്കുന്നത് ഇവർക്ക് ഏറ്റവും കൂടുതൽ മാത്സിലാണ് എല്ലാവരും ബേസിൽ എന്നുള്ള കാര്യം. അതിൽ പ്രത്യേകിച്ചും ട്യൂഷൻ പാകിക്കാനുള്ളതൊക്കെ വളരെ എന്താണ് അതിന്റെ അർത്ഥം എന്ന് അറിഞ്ഞുകൂടാതെ തോന്നുന്നുണ്ട്. ഒരു റിട്ടയർഡ് ഹെച്ച് നമ്മുടെ വൈസ് പ്രസിഡന്റും കൂടെയാണ് ശ്രീ താമസിക സാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ കഴിഞ്ഞ മാസം മുതൽ അടിസ്ഥാന പഠന ക്ലാസ് ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് അടിസ്ഥാനം എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരെയും പലരെയും വീട്ടിൽ ചെന്ന് എടുത്തുകൊണ്ട് വരും പോലെയാണ് കൊണ്ടുവന്ന് ഇവിടെ ക്ലാസ് നേരിട്ടുന്നത്. ഇപ്പൊ നല്ല രീതിയിലുള്ള ഒരു ബാലവേദിയാണ് നടന്നു പോകുന്നത്. ഇപ്പൊ പുസ്തക വായനാ മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു, സജീവ പങ്കാളിത്തമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വനിതാ വേദിയുണ്ട്. വായന ക്ലാസ്സുകൾ ചക്കയുടെ വിവിധ തരത്തിലുള്ള പരിപാടികൾ, അതിന്റെ ഒരു സെമിനാർ, അതിന്റെ ഒരു പ്രവർത്തനം, ഡെമോൺസ്ട്രേഷൻ ഇങ്ങനെയൊക്കെ നടത്തി. ഇപ്പൊ ഒരു സ്ഥാപനം, അതായത് വനിതകൾക്ക് വേറെ ആരെയും ആശ്രയിക്കാതെ ചെയ്യാൻ വേണ്ടി ഒരു സ്വയം തൊഴിൽ സംരംഭത്തിന്റെ ഒരു സ്ഥാപനത്തിന് വേണ്ടി നമ്മളൊരു കടമുറി വരെ എടുത്തിട്ടു. പക്ഷെ അത് എല്ലാവരും അങ്ങ് ബാച്ചിലോട്ട് നിൽക്കുകയാണ്. പിന്നെ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ വളരെ മികവിച്ചതാണ് നമ്മുടെ മാർവല്ല പഞ്ചായത്തിന് സൃഷ്ടിക്കപ്പെടുന്ന ഒരു ലൈബ്രറിയാണ്. വളരെ മനോഹരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത ഗ്രേഡേഷനിൽ നമുക്ക് എ ഗ്രേഡ് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. രചന കലാധരൻ, സംഗീതം ശ്യാം.

കേളികൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ ഗോപാലകൃഷ്ണൻ എഴുതിയ ഗാനം. സംഗീതം രാജാമണി. പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും.

കാലം മാറി കഥ മാറി. ഈ ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം ഇനി കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.

വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ, കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.

മൊഴിയുറവുകൾ, മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ കേൾക്കാം. മൊഴിയുറവുകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്. മൊഴിയുറവുകൾ.

0: ആകാശവാണി സമയം 12 മണി.
1: മാപ്പിളപ്പാട്ടുകൾ ആദ്യം എം.ഇ. ഷാഹയും സംഘവും അവതരിപ്പിക്കുന്നു.

എം ഇ ഷാഹയും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. അടുത്തതായി കരിങ്ങനൂർ സുഷമ അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: കരിങ്ങനൂർ സുഷമ അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: മൻ കി ബാത്ത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ആകാശവാണി ലളിതഗാനങ്ങൾ. റാണ ഭുവൻ പാടിയത്. സംഗീതം ബി പ്രകാശ്. ആദ്യം ഇത്രമേൽ നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നെന്ന് എന്ന് തുടങ്ങുന്ന ഗാനം ഗാനരചന എലിസബത്ത് ബാബു

0: റാണ ഭുവൻ പാടിയ ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. അഴിമതി മുക്ത ഭരണം ഉറപ്പാക്കുമെന്നും എല്ലാ മേഖലയിലും കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതലയോഗം ചേരും. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. ജനവിധിയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായും സുതാര്യമായ സർക്കാരാണ് ഇതെന്നും ഗവർണർ പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തെരഞ്ഞെടുപ്പ് വേളയിൽ വാഗ്ദാനം ചെയ്തിരുന്ന ഗ്യാരണ്ടികൾ സർക്കാരിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് എന്ന അവകാശവാദം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 16-ാം നിയമസഭയിലെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി VD സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ് തുടങ്ങിയവർ ചേർന്നാണ് സ്വീകരിച്ചത്. 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ടു നിന്നതായിരുന്നു ഗവർണറുടെ പ്രസംഗം. നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച June 2 മുതൽ നടക്കും.
1: അഴിമതി മുക്ത ഭരണം ഉറപ്പാക്കുമെന്നും ഉദ്യോഗസ്ഥതലം കാര്യക്ഷമമാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാനാണ് ധവളപത്രം ഇറക്കുന്നതെന്നും എല്ലാ മേഖലയുടെയും ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടിയെക്കുറിച്ചും നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്.
3: കർഷകർ കനത്ത വെല്ലുവിളി നേരിടുന്നതായി നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷവും ഗുരുതരമായി തുടരുന്നുണ്ട്. കർഷകരുടെ നില മെച്ചപ്പെടുത്താൻ കൃത്യമായ പ്രവർത്തനം ഉറപ്പാക്കും. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ധനസഹായം. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. കാർഷിക വരുമാനം ഉയർത്തും. വനിതാ കർഷക കൺസോർഷ്യം സ്ഥാപിക്കും.
4: മൈ ഗവൺമെന്റ് എൻവിഷൻസ് ദ ക്രിയേഷൻ ഓഫ് പുത്തുയുഗ കേരളം, എ ന്യൂ ഏജ് കേരള ദാറ്റ് കംബൈൻസ് ഇക്കണോമിക് ഗ്രോത്ത് with social justice, modern infrastructure, with environmental responsibility, technological progress, with human compassion, and opportunity with equality. Agriculture remains a key priority of my government. My government believes that

0: public institutions become strong only when they enjoy the trust of the people.
1: യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ അനുവദിക്കും. മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തനത് കലകളെ സംരക്ഷിക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. എല്ലാ ജില്ലകളിലെയും +2 സീറ്റ് വർദ്ധിപ്പിക്കുകയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണം കൊണ്ടുവരികയും ചെയ്യും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരവും കൊണ്ടുവരും. മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിന് പദ്ധതികൾ നടപ്പാക്കും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. മെഡിക്കൽ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കും. നെഹ്റു ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഐടി പാർക്കുകൾ വികസിപ്പിക്കും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അതിഥി തൊഴിലാളികൾക്കായി പ്രത്യേക പോർട്ടൽ കൊണ്ടുവരും. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തും. ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കും. പട്ടയ വിതരണം കാര്യക്ഷമമാക്കും. വഖഫ് ബോർഡ് നവീകരിക്കും. ഭൂനിയമങ്ങൾ പരിഷ്കരിക്കും. സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തും. AI സാങ്കേതിക വിദ്യയ്ക്ക് പ്രാധാന്യം നൽകും. ലഹരി ഉപയോഗവും വ്യാപനവും തടയാൻ ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കും. 4-വരി പാതകളുടെ എണ്ണം കൂട്ടുകയും റോഡുകൾ നവീകരിക്കുകയും ചെയ്യും. എല്ലാ നഗരങ്ങളും വയോജന സൗഹൃദമാക്കും. പോലീസിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തും. പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 ദിവസം മെൻസ്ട്രൽ അവധി പരിഗണനയിൽ ഉണ്ടെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഗവർണറുടെ നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതീക്ഷയ്ക്കൊത്ത നയപ്രഖ്യാപനമായിരുന്നില്ല ഗവർണറുടേതെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഖജനാവിലെ നീക്കിയിരിപ്പുകൾ സംബന്ധിച്ചും പ്രധാന പദ്ധതികൾ സംബന്ധിച്ചും നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചില്ലെന്നും ശ്രീ പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. കർണാടകയിലെ ബംഗളൂരുവിൽ എത്തിയ ഉപരാഷ്ട്രപതി ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുത്തു. ദാവണഗേരയിലുള്ള യൂണിവേഴ്സിറ്റി BDT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തങ്കടയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ശബരിമല സന്നിധാനത്തും പമ്പയിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക് ഡ്രിൽ നടക്കും. ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളെ തുടർന്നാണ് നടപടി. ഭീകരാക്രമണം നേരിടേണ്ട രീതിയാണ് മോക് ഡ്രില്ലിലൂടെ ആവിഷ്കരിക്കുക. കൊൽക്കത്തയിൽ നിന്നുള്ള 60 NSG കമാൻഡോകളാണ് മോക് ഡ്രിൽ നടത്തുക. ആവശ്യമായ സുരക്ഷാ സഹായങ്ങൾ ഒരുക്കാൻ പ്രദേശത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതലയോഗം ചേരും. മന്ത്രി M ലിജുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. സമാധാനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച സൈനിക പോലീസ് സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ ത്യാഗങ്ങളും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലകർക്ക് വിദേശകാര്യമന്ത്രി S ജയശങ്കർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ടെൽ അവീവ് ഡൽഹി റൂട്ടിലുള്ള സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് വീണ്ടും നീട്ടിയതെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിന് ഭൂജല വകുപ്പിന്റെ കുഴൽ കിണർ നിർമ്മാണ യൂണിറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ജില്ലയിലെ ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിലായിരിക്കും കുഴൽ കിണറുകൾ നിർമ്മിച്ചു നൽകുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: മഴക്കുറവ് കാരണം ജില്ലയിലെ ഭൂരിഭാഗം കർഷകരും കുഴൽ കിണറുകളെയാണ് ജലസേചനത്തിന് ആശ്രയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കുഴൽ കിണർ നിർമ്മാണം ഗുണനിലവാരത്തോടെ വേഗത്തിൽ പൂർത്തിയാക്കി നൽകാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ഇതുവരെ 41 അപേക്ഷകളാണ് ഭൂജല വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സാങ്കേതിക വിഭാഗം ജീവനക്കാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. പ്രവർത്തനക്ഷമത പരിശോധിക്കുന്ന ട്രയൽ റണ്ണും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പുതുതായി അനുവദിച്ച ഡ്രില്ലിംഗ് യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു.
2: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ

0: പോരാട്ടം. ന്യൂ ചണ്ഡീഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31 മൻ കി ബാത്തിന്റെ 134 പതിപ്പ്. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 94 വർദ്ധിച്ച് 75,961. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 29 ഉയർന്ന് 23,936. വ്യാപാരം തുടരുന്നു. സ്വർണവില വർദ്ധിച്ചു. ഗ്രാമിന് 145 ഉയർന്ന് 14,450. പവന് 1,160 വർദ്ധിച്ച് 1,15,600 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. അഴിമതി മുക്തഭരണം ഉറപ്പാക്കുമെന്നും എല്ലാ മേഖലയിലും കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതലയോഗം ചേരും. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് SP സംസാരിക്കുന്നു.
2: ആദ്യമായി എന്താണ് പെട്ടെന്നുള്ള മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പരിശോധിക്കാം. ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയതിന് ശേഷം മിക്കവാറും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ പരമാവധി 1 മരണപ്പെട്ടു പോകുന്നതിനെയാണ് സഡൻ കാർഡിയക് ഡെത്ത് അല്ലെങ്കിൽ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണുള്ള മരണം എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ താഴത്തെ അറയിൽ നിന്നുള്ള താളം തെറ്റിയുള്ള മിടിപ്പ് അല്ലെങ്കിൽ ഹൃദയം പൂർണ്ണമായി നിന്നുപോകൽ എന്നിവയാണ് ഇതിൻ്റെ മൂലകാരണങ്ങൾ. ആകെ ഉണ്ടാവുന്ന മരണങ്ങളിൽ 1/5 ഇത്തരത്തിലുള്ള ഹൃദയസ്തംഭനം അഥവാ സഡൻ കാർഡിയക് അറസ്റ്റ് ആണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് പെട്ടെന്നുള്ള കുഴഞ്ഞു വീഴുന്ന മരണത്തിലേക്ക് നയിക്കുന്നതെന്ന് നോക്കാം. 40 മേലെ പ്രായമുള്ള പുരുഷന്മാരിലാണ് ഹൃദയസ്തംഭനം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഹൃദയധമനികളിൽ ഉണ്ടാകുന്ന തടസ്സം മൂലമുള്ള ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് ആണ് പ്രധാന പ്രതി. ഹൃദയാഘാതത്തോടനുബന്ധിച്ച് ഹൃദയത്തിന്റെ താഴെത്തറകളിൽ നിന്നുള്ള താളവ്യതിയാനങ്ങൾ, നമുക്കതിന് ഇംഗ്ലീഷിൽ വെന്റിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പൂർണ്ണമായ ഹൃദയസ്തംഭനം, അതിന് എസിസ്റ്റുള്ളി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ഇവ രണ്ടും മരണത്തിലേക്ക് നയിക്കാം. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന രോഗികളിൽ 1/3 ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരണപ്പെടുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഹൃദയപേശികളെ ബാധിക്കുന്ന ഹൈപ്പർട്രോഫി കാർഡിയോമയോപ്പതി, ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി തുടങ്ങിയ അവസ്ഥകളും മുൻപറഞ്ഞ ഗുരുതര അവസ്ഥയിലേക്ക് രോഗികളെ എത്തിക്കാറുണ്ട്. ഹാർട്ട് ഫെയിലുവർ അഥവാ ഹൃദയത്തിന്റെ പമ്പിങ്ങിലുള്ള ക്ഷീണിതാവസ്ഥ, ഇതും സഡൻ കാർഡിയാക് ഡെത്തിലേക്ക് നയിച്ചേക്കാം. ചെറുപ്പക്കാരിൽ കുഴഞ്ഞു വീണുള്ള മരണം സംഭവിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായിരിക്കാം കാരണം? നമ്മളിപ്പോൾ ഓൾറെഡി 40 മേലെയുള്ളവരുടെ കാര്യം പറഞ്ഞു. ചെറുപ്പക്കാരിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഹൃദയത്തിന്റെ വൈദ്യുത പ്രവാഹത്തിന്റെ പാതകളിൽ അഥവാ ഇലക്ട്രിക്കൽ വയറിങ്ങിലുള്ള തകരാറുകൾ, നമ്മളിതിന് ബ്രുഗാഡ സിൻഡ്രോം, ലോങ് ക്യൂറ്റി സിൻഡ്രോം, WP സിൻഡ്രോം മുതലായ കണ്ടീഷൻസ് ആയിട്ടാണ് പറയുന്നത്. ഇവ ഉള്ള ചെറുപ്പക്കാരിലും പെട്ടെന്നുള്ള മരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹൃദയ തരംഗങ്ങളുടെ സഞ്ചാരപാതയിലുള്ള തടസ്സങ്ങൾ അഥവാ നമ്മൾ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയും, ഈ അവസ്ഥയും ഏത് പ്രായക്കാരിലും ഉണ്ടാകാവുന്നതാണ്. കായിക ശേഷിയുടെ അങ്ങേയറ്റം വരെ പോകേണ്ടി വരുന്ന അമിതമായ വ്യായാമങ്ങൾ, പ്രത്യേകിച്ചും മാരത്തോണുകൾ, അമിതമായ വെയ്റ്റ് ലിഫ്റ്റിംഗ്, കുറച്ച് പീരീഡിൽ തന്നെ വളരെയധികം ആയാസമുള്ള വ്യായാമങ്ങൾ ചെയ്യുക തുടങ്ങിയവയൊക്കെ സഡൻ കാർഡിയക് ഡെത്തിന് കാരണമാകാറുണ്ട്. എല്ലാം മിതമായ അളവിലെ ആകാവൂ എന്ന ചൊല്ല് ഇവിടെ വളരെ അർത്ഥവത്താണ്. ആരൊക്കെയാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യം, അതായത്

ജി, ഹൃദയധമനികളെ ബാധിക്കുന്ന അതിറോസ്ക്ലറോസിസ് എന്ന രോഗസൂചനയോടൊപ്പം തന്നെ ഹൃദയത്തിന്റെ പേശികളുടെ അവസ്ഥ, ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ വിശദ വിവരങ്ങൾ ഇതൊക്കെ തരാൻ കൽപ്പുള്ളതാണ്. ഹൃദയ തരംഗങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും താളഭ്രംശങ്ങളും ECG പരിശോധനയിലൂടെ വിദഗ്ധനായ ഒരു ഡോക്ടർക്ക് അനായാസം മനസ്സിലാക്കാനാകും. 24 മണിക്കൂർ മുതൽ ഒരാഴ്ച വരെ ECG നിരീക്ഷിക്കാൻ പറ്റുന്ന ഹോൾട്ടർ എന്ന ടെസ്റ്റ് ചില രോഗികൾക്ക് വേണ്ടി വരാം. ഹൃദയത്തിന്റെ അറകളുടെയും വാൽവുകളുടെയും പ്രവർത്തനക്ഷമത മനസ്സിലാക്കുന്നതിനുള്ള എക്കോ എന്ന ഒരുതരം അൾട്രാസൗണ്ട് പരിശോധന ചിലർക്ക് വേണ്ടി വരും. ഹൃദയത്തിന്റെ ഭിത്തികളുടെ അനക്കക്കുറവ്, വാൽവുകൾക്ക് ചുരുക്കം, പമ്പിംഗ് ശേഷിയിൽ കുറവ് എന്നിവ എക്കോ പരിശോധനയിൽ കണ്ടെത്തിയാൽ തുടർ ചികിത്സ അത്യാവശ്യമായി തേടേണ്ടതാണ്. ഹൃദയധമനികളുടെ തടസ്സം നീക്കുന്നതിലൂടെയും കൃത്യമായ മരുന്നുകൾ കഴിക്കുന്നതിലൂടെയും പെട്ടെന്നുള്ള മരണത്തിനുള്ള സാധ്യത വളരെയേറെ കുറയ്ക്കാൻ കഴിയും. വളരെ തീവ്രമായ രീതിയിൽ വാൽവ് ചുരുക്കം ബാധിച്ചിട്ടുള്ള രോഗികൾ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ടതാണ്. ഏറ്റവും സാധാരണമായി ഇങ്ങനെ വരുന്നൊരു സാഹചര്യമാണ് അയോർട്ടിക് വാൽവിന്റെ ചുരുക്കം അഥവാ അയോർട്ടിക് സ്റ്റെനോസിസ്. ഹൃദയപേശികൾക്ക് കട്ടികൂടുന്ന കാർഡിയോമയോപ്പതി പോലെയുള്ള അസുഖം ഉണ്ടെന്ന് സംശയിക്കപ്പെട്ടാൽ ഹൃദയത്തിന്റെ MRI സ്കാൻ എടുക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. MRI സ്കാൻ ഹൃദയത്തിന്റെ പമ്പിങ്ങിനെ കുറിച്ചും ഹൃദയകലകളിൽ ഉണ്ടാകുന്ന വടുക്കൾ അതായത് സ്കാർ ഇവയെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നൽകുന്നു. ഹൃദയപേശികളെ ബാധിക്കുന്ന സാർക്കോയിഡോസിസ്, അമൈലോഡോസിസ് തുടങ്ങിയ അപൂർവ രോഗങ്ങൾ കണ്ടെത്തുന്നതിനും കാർഡിയക് MRI വളരെ ഉപകാരപ്രദമാണ്. സഡൻ കാർഡിയക് ഡെത്ത് ചില കുടുംബങ്ങളിൽ പാരമ്പര്യമായി ജനിതക കാരണങ്ങളാലും കണ്ടുവരാറുണ്ട്. ഇത് കണ്ടെത്താനായി ചില രോഗികളിൽ ജനിതക പരിശോധന അഥവാ ജനറ്റിക് അനാലിസിസ് വേണ്ടി വരാറുണ്ട്. നമ്മുടെ മുന്നിൽ ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടാൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? എത്രയും പെട്ടെന്ന് CPR കാർഡിയോ പൾമണ്ടറി റിസസിറ്റേഷൻ എന്നാണ് പറയുന്നത് നടത്തിയാൽ നമുക്ക് അയാളുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞേക്കും. വൈകുന്ന ഓരോ മിനിറ്റും ജീവൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഏതാണ്ട് 10% കൊണ്ട് കുറയ്ക്കുന്നു. എല്ലാ പ്രമുഖ ആശുപത്രികളിലും CPR ട്രെയിനിങ്ങിനുള്ള സൗകര്യം ലഭ്യമാണ്. നമ്മളെല്ലാവരും CPR പരിശീലനം നേടേണ്ടതാണ്. വികസിത രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള പരിശീലനം ഒട്ടനവധി ജീവനുകൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൃത്രിമ ശ്വാസോച്ഛ്വാസം, നെഞ്ചിലുള്ള ക്രമമായ അമർത്തൽ, ഇലക്ട്രിക് ഷോക്ക് നൽകി ഹൃദയത്തുടിപ്പ് വീണ്ടെടുക്കൽ എന്നിവയാണ് ഇത്തരത്തിലുള്ള പരിശീലന പരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ എയർപോർട്ടുകളിലും ഷോപ്പിംഗ് മാളുകളിലും ഒക്കെ AED അഥവാ ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് ഡീഫിബ്രിലേറ്റ് ചെയ്യാനുള്ള ഉപകരണം ലഭ്യമാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഉപകരണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കേണ്ടതാണ്. നമ്മുടെ സ്കൂളുകളിലെയും കോളേജുകളിലെയും പ്രത്യേകിച്ച് മുതിർന്ന വിദ്യാർത്ഥികൾ ഈ പരിശീലനത്തിന് മുൻകൈ എടുത്താൽ ഭാവി തലമുറയ്ക്ക് ഒട്ടനവധി ജീവനുകൾ രക്ഷിക്കാനാകും. CPR ചെയ്ത് ശ്വാസോച്ഛ്വാസവും ഹൃദയത്തുടിപ്പും തിരിച്ചു കിട്ടിയാൽ ഉടനെ എന്താണ് ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് രോഗിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. പലപ്പോഴും ഹൃദയധമനിയിലുണ്ടായ തടസ്സമായിരിക്കും ആപത്തിന് കാരണം. ഒരു ECG പരിശോധനയിലൂടെ ഇത് മനസ്സിലാക്കാനാകും. പലപ്പോഴും രക്തക്കെട്ട് അലിയിക്കുന്ന കുത്തിവയ്പ്പിലൂടെയോ ആൻജിയോപ്ലാസ്റ്റി വഴിയോ അസുഖം ഭേദമാക്കാൻ കഴിയും. പെട്ടെന്നുള്ള കൊഴിഞ്ഞുവീണുള്ള മരണത്തിന് സാധ്യതയുള്ളവർ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ഹൃദയധമനി രോഗികൾ, ഹൃദയത്തിന്റെ പമ്പിംഗ് കുറവുള്ളവർ, കാർഡിയോമയോപ്പതി തുടങ്ങിയ അസുഖമുള്ളവർ, ഇവരെല്ലാം മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നതിലൂടെ സഡൻ കാർഡിയാക് ഡെത്തിനുള്ള സാധ്യത വളരെ കുറച്ചുകൊണ്ട് വരാൻ കഴിയും. മരുന്നുകൾക്ക് പുറമെ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള തുടർ ചികിത്സകളും വളരെ പ്രധാനമാണ്. ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് ശേഷിയുള്ള പേസ് മേക്കർ ചികിത്സയും ഹൃദയതാളം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ICD, അത് ശരീരത്തിനകത്ത് വയ്ക്കാവുന്ന ഒരുതരം ഡിഫിബ്രിലേറ്ററാണ്, ഈ ചികിത്സയും ചില രോഗികൾക്ക് വേണ്ടി വരാം. പുകവലി, പെട്ടെന്നുള്ള അമിത വ്യായാമം, മദ്യപാനം ഇവയെല്ലാം അപകട സാധ്യത കൂട്ടുന്ന സാഹചര്യങ്ങളായതിനാൽ ഇവ പൂർണ്ണമായി ഒഴിവാക്കുക. സഡൻ കാർഡിയക് ഡെത്ത് വരാനുള്ള സാധ്യത എങ്ങനെ കുറയ്ക്കാനാകും? മുമ്പ് പറഞ്ഞ പോലെ പ്രമേഹം, അമിതവണ്ണം, അമിത രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ, വ്യായാമമില്ലായ്മ ഇവയെല്ലാം ഹൃദയധമനികളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. ചിട്ടയായ വ്യായാമം, ശരീരഭാരം ക്രമപ്പെടുത്തൽ, ശരിയായ ഭക്ഷണ രീതികൾ ഇവയിലൂടെ ഈ രോഗങ്ങൾ വരാതെ നോക്കാൻ നമുക്ക് കഴിയും. ആഴ്ചയിൽ 150 മിനിറ്റ് അതായത് 30 മിനിറ്റ് വെച്ച് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യാൻ നാം സമയം കണ്ടെത്തേണ്ടതാണ്. പെട്ടെന്നുള്ള അമിത വ്യായാമവും ഹൃദയാരോഗ്യത്തിന് നല്ലതല്ലെന്ന് ഈ അവസരത്തിൽ ഓർക്കണം. ഹൈ ഇൻറ്റൻസിറ്റി വെയ്റ്റ് ട്രെയിനിങ്, കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി നമ്മുടെ കഴിവിനോട് ചേർത്ത് വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച വെയ്റ്റ് ട്രെയിനിങ് പോലെയുള്ള വ്യായാമ മുറകൾ ഹൃദയാരോഗ്യത്തിന് പൊതുവെ ഗുണകരമല്ലെന്ന് മനസ്സിലാക്കുക. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ, അതായത് നമ്മൾ കാലറി എന്ന് പറയുന്നത്, അതിന്റെ അളവ് നിയന്ത്രിക്കുന്നത് വഴി അമിതവണ്ണവും അമിത കൊഴുപ്പും നമുക്ക് ഒഴിവാക്കാനാകും. ശരിയായ ശരീരഭാരം നിലനിർത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിയായ തൂക്കം എത്രയെന്ന് മനസ്സിലാക്കുന്നതിന് നമ്മുടെ ഉയരത്തിൽ നിന്നും, സെന്റിമീറ്ററിലുള്ള ഉയരത്തിൽ നിന്നും 100 കുറച്ചാൽ മതി. ഉദാഹരണത്തിന്, ഏകദേശം 165 സെന്റിമീറ്റർ ഉയരമുള്ള ആൾക്ക് അയാളുടെ ഉയരമായ 165 സെന്റിമീറ്ററിൽ നിന്ന് 100 കുറച്ചാൽ കിട്ടുന്ന 65 പരമാവധി അനുവദനീയമായ ശരീരഭാരം. പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം എന്നിവ ഹൃദ്രോഗങ്ങളിലേക്കും സഡൻ കാർഡിയക് ഡെത്തിലേക്കും നയിക്കുന്ന പ്രധാന കാരണങ്ങളാണ്. ഇവ പൂർണ്ണമായി ഒഴിവാക്കുക. ഇപ്പറഞ്ഞവയുടെ ഉപയോഗം പല മരുന്നുകളുടെയും ഫലങ്ങളെ തന്നെ ഇല്ലാതാക്കും എന്നതിനാൽ ഹൃദ്രോഗികൾ ഇവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനമായി, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സഡൻ

0: ബ്രേക്ക് ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി സ്ക്രീനിംഗ് എല്ലാവർക്കുമായി ചെയ്യേണ്ടതാണ്. ജനിതക കാരണങ്ങളാലുള്ള ഹൃദയതാളഭ്രംശങ്ങൾ, കാർഡിയോമയോപ്പതികൾ തുടങ്ങിയവ നമുക്ക് മുൻകൂട്ടി കണ്ടെത്തിയാൽ ആധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് പെട്ടെന്നുള്ള കുഴഞ്ഞു വീണുള്ള മരണം ഒരു വലിയ പരിധിവരെ തടയാനാകും. CPR, ഡീഫിബ്രിലേറ്റർ ഇവയുടെ പരിശീലനം ചെയ്യുന്നത് വഴി നമുക്ക് ഒട്ടനവധി ജീവനുകൾ രക്ഷിച്ചെടുക്കാനുമാകും.
1: പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് SP സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: നാളെ വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.

0: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണ നിർവഹണം വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കുപടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്ത് ഇക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. ഐ പി എൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സുതാര്യ ഭരണവും കരുണാദ്ര സമീപനവും ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പാക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഭരണ നിർവഹണം ലളിതവും വേഗമേറിയതുമാക്കും. മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പി നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. കൃഷി സർക്കാരിന്റെ മുൻഗണന ആയിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ വ്യക്തമാക്കി.
2: Agriculture remains a key priority of my government. My government believes that public institutions become strong only when they enjoy the trust of the people. My government will leverage modern technology to boost production and productivity, reduce cultivation costs, promote mechanization and encourage secondary agriculture.
1: പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകുന്നത് പരിഗണനയിലുണ്ടെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. പോലീസിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഉദ്ധരിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിനായി സഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രി വി ഡി സതീശനും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫും ചേർന്നാണ് സ്വീകരിച്ചത്. വന്ദേമാതരവും തുടർന്ന് ദേശീയഗാനവും ആലപിച്ച ശേഷമായിരുന്നു ഗവർണറുടെ പ്രസംഗം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതീക്ഷയ്ക്കൊത്ത നയപ്രഖ്യാപനമായിരുന്നില്ല ഗവർണറുടേതെന്നും പ്രധാന പദ്ധതികളെക്കുറിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഖജനാവിലെ നീക്കിയിരിപ്പിനെക്കുറിച്ച് നയപ്രഖ്യാപന

0: പ്രമുഖർ ചേർന്ന് സ്വീകരിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ദാവൺകരയിൽ യൂണിവേഴ്സിറ്റി BTD കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ നാളെ പനാജിയിൽ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിൽ SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്ത ശേഷം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കാൻ ധാരണ. പരസ്പരം പ്രയോജനകരമായ വിധത്തിലായിരിക്കും കരാറെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും കനേഡിയൻ വ്യാപാരമന്ത്രി മനീന്ദർ സിന്ധുവും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഉഭയകക്ഷി വ്യാപാരം ശക്തമാക്കാനും ഇന്ത്യ കാനഡ വ്യാപാര നിക്ഷേപ ഫോറത്തിൽ ധാരണയായി. ഭീകരതയ്ക്കെതിരെ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇക്കാര്യത്തിൽ രാഷ്ട്രങ്ങൾ സ്വന്തം നിലപാടുകൾ വിലയിരുത്തണമെന്നും റഷ്യയിൽ അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: Terrorism constitutes as one of the most serious threats to international security, and he felt that this is something for which all international security experts must address this threat. It is an antithesis of everything that humanity stands for. India has been a victim of state-sponsored terrorism.
0: മോസ്കോയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിലും സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ഉന്നത പ്രതിനിധികളുടെ യോഗത്തിലും ശ്രീ അജിത് ഡോവൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. കച്ചിലെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന അദ്ദേഹം BSF ബോർഡർ ഔട്ട്പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഭുജിലെ BSF ആസ്ഥാനത്ത് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്തെ കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴ മാത്രമായിരിക്കും ലഭിക്കുകയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ശരാശരി 90% മഴ ലഭിക്കാനാണ് സാധ്യത. കാലവർഷത്തിനിടയിൽ എൽനിനോ പ്രതിഭാസം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ M. രവിചന്ദ്രൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു.
3: 2026
0: ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കുമെന്ന് IMD ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹാപാത്ര പറഞ്ഞു. ജൂണിൽ ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ശക്തമായ ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. കേന്ദ്ര സർവകലാശാലകളിലെ വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകളുടെ പുതുക്കിയ തീയതികളും അഡ്മിറ്റ് കാർഡുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 31, അടുത്ത മാസം 6-7 തീയതികളിലാണ് പരീക്ഷകൾ നടത്തുക. ഞായറാഴ്ച പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ CUET.NTA.NIC.IN എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് NTA അറിയിച്ചു. ഇന്ന് UN സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലന ദൌത്യങ്ങൾക്കായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കുന്നതിനായാണ് എല്ലാ May 29 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന UN സമാധാന പാലകർക്ക് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ആദരമർപ്പിച്ചു. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിലെ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്നും ലോകാരോഗ്യ സംഘടന കൃത്യമായ ഇടപെടലാണ് നടത്തുന്നതെന്നും WHO മേധാവി ടെഡ്രോസ് അഥാനം ഗബ്രിയോസിസ്. കോംഗോ തലസ്ഥാനമായ കിൻഷാസയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകാരോഗ്യ സംഘടന ഒപ്പമുണ്ടെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നതിനാണ് കോംഗോയിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. 238 മരണങ്ങളും 1000-ലധികം എബോള കേസുകളുമാണ് ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാൻ ഇന്നുകൂടി അവസരം. 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് ഈ മാസം 31-നാണ്.

പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ജൂൺ അവസാനം വരെയായിരുന്നു സർവീസുകൾ എയർ ഇന്ത്യ മുൻപ് നിർത്തിവച്ചിരുന്നത്. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ സിസോസ്കൊറോസ് ഹോർമോസ് കടലെടുക്ക് കടന്നു. ജൂൺ 3 കപ്പൽ വിശാഖപട്ടണത്ത് എത്തിച്ചേരും. പ്രധാന വാർത്തകൾ വീണ്ടും. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16 കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം വേഗമേറിയതാക്കാനും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്തെ കുറയും മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോളോ വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഗാനസല്ലാപം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. 2 മണിവരെ ഇനി പറയുന്ന നമ്പറുകളിൽ ശ്രോതാക്കൾക്ക് വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. 9495964321, 9496553231, 9496593231 ഈ നമ്പറുകളിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ് ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി. ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടേതാണെന്ന് നോക്കാം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, ഗോപികയാണ്, നാരങ്ങാനം കണ്ണത്തിൽ നിന്ന്.
0: നാരങ്ങാനത്ത് നിന്ന് ഗോപികയാണ്.
1: കഴിഞ്ഞ തിങ്കളാഴ്ച വിളിച്ചായിരുന്നു, കട്ടായി പോയി.
0: കഴിഞ്ഞ തിങ്കളാഴ്ച വിളിച്ചപ്പോഴോ?
1: പാട്ട് കേട്ടിച്ചായിരുന്നു, പിന്നെ സാറിന് സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ദേവി നെഞ്ചിരിന്നുള്ള പാട്ടാണ്.
0: അന്ന് ഈ പാട്ടാണോ ആവശ്യപ്പെട്ടിരുന്നത്?
1: അന്ന് വാഗപ്പൂ മരം ചൂടുന്നുള്ള പാട്ടാന്ന് ചോദിച്ചേ. അന്ന് പാട്ട് കേട്ടിച്ചായിരുന്നു, പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല, അപ്പം കട്ടായി പോയി.
0: കട്ടായി പോയി വിളിച്ച് ഹലോ എന്നൊക്കെ വെച്ചപ്പോഴത്തേക്ക് കട്ടായി പോയല്ലേ? അങ്ങനെ കട്ടാവുന്നില്ല. എന്താണ് വിശേഷങ്ങൾ പറഞ്ഞോളൂ.
1: മഴയുണ്ട്, ഇറക്കി വെയിലും ഉണ്ട്. നാരങ്ങാന കണമുക്കാണ് സ്ഥലം.
0: നാരങ്ങാനത്താണ്. നല്ല മഴയാണ് അല്ലേ?
1: മഴയുണ്ട്, വെയിലും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴ, അങ്ങനെ.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ദേവി നിന്നിരില്ലെന്നുള്ള പാട്ട്, പഴയ സോങ്.
0: പഴയ പാട്ട്? ഏത് ചിത്രത്തിൽ ഏതാണെന്ന് അറിയാമോ?
1: അറിയത്തില്ല, അറിയത്തില്ല.
0: രാജപരമ്പര എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഈ പാട്ട് എഴുതിയത് അപ്പൻ തച്ചേത്. ഈ ഗാനം ഈണം പകർന്നത് ഏറ്റി ഉമ്മറാണ്. യേശുദാസ് പാടിയ പാട്ട്. പാട്ടൊക്കെ പാടുവോ?
1: ഇല്ല, പാട്ടൊന്നും പാടത്തില്ല.
0: പാട്ട് കേൾക്കുകയാണ്. പാട്ട് കേട്ടാലോ. ഇത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എല്ലാവർക്കും സമർപ്പിക്കുകയാണ്. പാട്ട് കേൾക്കാം.
1: ശരി.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: ആ പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് രവീന്ദ്രൻ, കറുകച്ചാലിൽ നിന്ന് വിളിക്കുന്നു.
1: കറുകച്ചാലിൽ നിന്നാണ്? ഇന്നേത് പാട്ടാ വേണ്ടത്?
2: എനിക്ക് അന്വേഷണം എന്ന ചിത്രത്തിലെ ശ്രീവാരം തമ്പിയുടെ പഞ്ചമി ചന്ദ്രിക പൂപ്പന്തൽ കെട്ടി എന്നുള്ള പാട്ട്.
1: ഓ, ആ പാട്ട് വളരെ ഇഷ്ടമാണ്. അപ്പോ ഒരു വരിയായിട്ട് പാടി നിർത്തി അല്ലേ? ഇത് യേശുദാസ് പാടി അന്വേഷണം എന്ന ചിത്രത്തിൽ. അന്വേഷണം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടി പാട്ട്. പറഞ്ഞോളൂ.
2: പഞ്ചമിച്ചു പന്തൽ കെട്ടി പാലു.

0: turunan കേട്ടി ഈ പാട്ടാണ്.
1: ആ ശ്രീമരന്തമ്പിയുടെ ആണ് രചന. അങ്ങ് പറഞ്ഞതുപോലെ എം കെ അർജുനൻ ഈണം നൽകിയ പാട്ട്, ആ യേശുദാസ് പാടിയ പാട്ട്, അതിമനോഹരമായ പാട്ടാണ്. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ പ്രത്യേകിച്ച്?
0: നമ്മുടെ ശ്രോതാക്കൾക്കല്ല, എല്ലാവർക്കും വേണ്ടി.
1: എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കാം. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ?
0: ഇല്ല, ഇതിനു മുമ്പ് ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വിളിക്കുന്നത്.
1: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? അപ്പോ ആ അപ്പോ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ശ്രോതാക്കൾ അറിയാം,
0: പ്രത്യേകിച്ചൊന്നും ഇല്ല. മഴയുണ്ട്, വെയിലുണ്ട്, പിന്നെ പ്രത്യേകം പണിയൊന്നും ഇല്ല. വീട്ടിൽ ഇരിക്കുവാണ്. പണി ഉണ്ടായിരുന്നു, എല്ലാം റൗട്ടാപ്പിംഗ് ആയിരുന്നു പരിപാടി. അതെല്ലാം മഴ കാരണം ഇല്ല.
1: അപ്പൊ ഈ ഇടവിട്ട് മഴ പെയ്യുന്ന കാരണം ജോലി മുടങ്ങി അല്ലേ? അത് മാത്രല്ല, ഒരല്പം വെയിൽ കാണണമല്ലോ ഇതിന് അല്ലേ?
0: വെയിൽ നല്ല വെയിലുണ്ട്. നമുക്ക് മൂന്നാല് ദിവസം വെയിൽ അടിക്കുകയാണെങ്കിൽ പിന്നെ
1: തുടങ്ങാനൊക്കത്തുള്ളൂ. ഷീറ്റ് അടിക്കുമോ അതോ റബ്ബർ ടാപ്പിംഗ് മാത്രമേ ഉള്ളൂ?
0: അല്ല, ഇല്ല, പാല് കൊടുക്കുന്ന പരിപാടി.
1: ശരി ശരി. ഓ,
0: ഇപ്പൊ ഷീറ്റ് അടിക്കുന്ന പരിപാടി ആരും ഇല്ല. ഇപ്പൊ ഒരു പത്ത് മുപ്പത് ഷീറ്റ് ഉണ്ടെങ്കിൽ ഒരു ഷീറ്റ് ഒരു അഞ്ചു പ്രാവശ്യം അടിക്കണ്ടേ?
1: അപ്പൊ റബ്ബർ പാല് തന്നെ കൊടുത്ത് പൈസയാക്കാണ്, അങ്ങനെയാണ് അവര്.
0: അതെ, നമ്മൾ ഷീറ്റ് അടിക്കാൻ പോകണെങ്കിൽ ഉടമസ്ഥനാ പണി. ഇത് വെയിൽ തുറക്കണം, പിന്നെ കുറച്ചേരെ കെട്ടണം, പിന്നെ ഇറക്കണം.
1: അതുപോലെ ഈ സീസണിലൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ? ഈ
0: സീസണിലൊക്കെ എല്ലാരും പാല് കൊടുക്കുന്ന പരിപാടി. ഷീറ്റ് ആക്കുന്നില്ല, ചുരുക്കം ചിലരൊക്കെ ഷീറ്റ് ആക്കുന്നുള്ളൂ.
1: പാട്ട് കേട്ടാലോ?
0: ആ കേട്ടാം കേട്ടാം.

0: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പിള്ളിൽ ഏജൻസീസ്.
2: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
3: ഹലോ ഹലോ ഹലോ.
2: ആ, എന്താണ് പേര്?
3: ഹലോ, എന്റെ പേര് സുമാ പ്രസാദ്.
2: സുമാ പ്രസാദ്, ആ, എവിടുന്നാ വിളിക്കുന്നേ?
3: ചെങ്ങന്നൂർ കാരക്കാട് നിന്ന് വിളിക്കുവാ.
2: ചെങ്ങന്നൂർ കാരക്കാട് നിന്ന് ആദ്യമായിട്ട് വിളിക്കുകയാണോ അതോ?
3: അല്ലല്ല, ഞാൻ 2 വർഷത്തിനൊക്കെ മുമ്പേ ഒരു ഗ്യാപ്പ് ഇട്ട് വിളിക്കുവാ. ഇപ്പൊ 3-4 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 2 വർഷത്തോളമായി ഏകദേശം വിളിച്ചിട്ട്.
2: അപ്പൊ തത്സമയ ഫോണിൻ പരിപാടിയുടെ ഒരു സുഹൃത്താണ്.
3: എന്തോ
2: ഗാനസല്ലാപത്തിന്റെ ഒരു സുഹൃത്താണ്?
3: ആണോ? ഗാനസല്ലാപത്തിന്റെ എല്ലാ പരിപാടിയും ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ എല്ലാ പരിപാടിയും കേട്ടു. സാറിന്റെ പരിപാടി
2: വളരെ സന്തോഷം.
3: എന്റെ കൂട്ടുകാരി, ഞാൻ എന്റെ അനിയത്തിമാര് രണ്ടുപേരെ പറഞ്ഞ് നിർബന്ധിച്ച് റേഡിയോ വാങ്ങിപ്പിച്ച് രണ്ടുപേർക്കും റേഡിയോ ഉണ്ട്. അവര് രണ്ടുപേരും റേഡിയോ കേൾക്കുന്നുണ്ട്. ഒരാള് അടൂര്, പിന്നെ സുധാബാവു, പിന്നെ തിരുവമ്പണ്ടൂര് രമ. അങ്ങനെ അവര് രണ്ടുപേരും റേഡിയോ മേടിച്ച് എന്നും റേഡിയോ പരിപാടി എപ്പോഴും കേൾക്കും. പിന്നെ എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. പിന്നെ പുന്തല ഒരു സുധർമ്മ, അതും റേഡിയോ കേൾക്കുന്ന ആളാ. പിന്നെ ഞാൻ എനിക്ക് കിട്ടുമ്പോ ഇവരുടെ ഒക്കെ പേരൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ടോ. അതിന് ഞാൻ പറഞ്ഞതാ.
2: പറഞ്ഞില്ല
3: അവര് റേഡിയോ കേൾക്കുന്നവരാ.
2: അപ്പൊ അവർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ.
3: എല്ലാവർക്കും സന്തോഷമായിക്കോട്ടെ. ഞാൻ സ്ഥിരം റേഡിയോയുടെ പരിപാടിയാണ്. പിന്നെ എനിക്കൊരു കൊച്ചുമോളുണ്ട്. കൊച്ചുമോളാ എനിക്ക് ഡയല് ചെയ്ത് വരുന്നത്. വിളിക്കണം വിളിക്കണം എന്നും പറഞ്ഞുകൊണ്ട്.
2: കൊച്ചുമോളാണ് സഹായിക്കുന്നത്. കൊച്ചുമോളുടെ പേരെന്താ? മോളുടെ പേരെന്താ? കുഞ്ഞിന്റെ പേര്?
3: കൊച്ചുമോളുടെ പേര് ധ്രുവ.
2: ധ്രുവ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു?
3: 4-ാം ക്ലാസ്. ഇനി 4-ാം ക്ലാസ്സിലോട്ട്.
2: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
3: പിന്നെ കളിക്കളത്തിലെ പെട്ടെന്ന് കിട്ടിയത് കൊണ്ട് ഞാൻ പാട്ടൊന്നും ഓർത്ത് വെച്ചില്ല. ഞാൻ ഈ പാട്ട് നേരത്തെ ചോദിച്ചു. എന്നാലും ഈ പാട്ട് തന്നെ ഇട്ടാ മതി. കളിക്കളത്തിലെ കൂത്താലം വലം കയ്യിലേന്തി എന്നൊരു പാട്ടില്ല.
2: അപ്പൊ 2 വർഷം മുമ്പ് ഇത് ആവശ്യപ്പെട്ട് കേട്ട പാട്ടാണ് അല്ലേ?
3: അല്ല, ആ നേരത്തെ ഞാൻ കേട്ടതാ. ഞാൻ ഇതം കേൾക്കാത്ത പാട്ടൊക്കെ ഉണ്ട്. അതൊന്നും അങ്ങോട്ട് കേട്ട് വരുന്നില്ല. ഒരു കാടിനകത്ത പാട്ടൊക്കെ ഉണ്ട്, പഴയ പാട്ടുകളൊക്കെ, എന്റെ അടുത്ത സമയത്തെ പാട്ടുകളൊക്കെ ഉണ്ട്. അതൊന്നും അങ്ങോട്ട് കേൾക്കുന്നില്ല. ഒരു പാട്ടല്ല ഇപ്പൊ ചോദിക്കാൻ പറ്റത്തുള്ളോ?
2: അതെ, ഒരു പാട്ടേ ആവശ്യപ്പെടാൻ പറ്റും. അടുത്ത ശ്രോതാവ് അടുത്ത പാട്ട് ആവശ്യപ്പെട്ടു. അത് അപ്പൊ ഓരോരുത്തർക്കും അവസരം കിട്ടണ്ടേ.
3: പിന്നെ എന്റെ ഭർത്താവ് പ്രസാദ്, പിന്നെ മകനുണ്ട്. മകന്റെ പേര് മിഥുനെ, മകളുടെ പേര് ലക്ഷ്മി. ലക്ഷ്മിയുടെ മകളായി ഇവിടെ നിൽക്കുന്ന ഇപ്പം. പിന്നെ മകന്റെ മകളുടെ പേര് മീഹൽ, ഭാര്യയുടെ പേര് സിന്ധു.
2: ഇവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട്
3: എന്തോ
2: നമുക്ക് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് കേൾക്കാം.
3: ഇപ്പം ഈ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും, പിന്നെ ഞാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നു. പിന്നെ നിലയത്തിലുള്ള എല്ലാവർക്കും, എല്ലാവരുടെ ശബ്ദം എനിക്ക് നല്ല കിട്ടവാ. എല്ലാവർക്കും വേണ്ടിട്ട്, എല്ലാവർക്കും വേണ്ടിട്ട് സമർപ്പിക്കുന്നു.
2: കൈതപ്രമാണ് ഈ പാട്ട് എഴുതിയത്. ജോൺസൺ ആണ് സംഗീതം നൽകിയത്. ജി വേണുഗോപാൽ പാടി പാട്ട്.
3: ഞാനിതെല്ലാം എഴുതി വെക്കും. എല്ലാ പാട്ടുകളും എഴുതി വെക്കും. എഴുതി സംഗീതം നൽകിയത് എല്ലാം എഴുതി വെക്കും. പെട്ടെന്ന് നമ്മൾ വിളിച്ചത് കൊണ്ട് പറയാൻ ഞാൻ വിട്ടുപോയതാ.
2: അത് നല്ലൊരു കാര്യമാണ്. കാരണം ഒരു പാട്ട് പാട്ട് കേൾക്കുമ്പോ ആ പാട്ട് പാടിയാണ് നമുക്ക് പ്രത്യേകിച്ച്.
3: പക്ഷേ
2: ആ
3: എഴുതിയതാര്,
2: ആ ഈ പാട്ടിന്റെ പിറകിൽ പ്രവർത്തിച്ചായിരുന്നുള്ളത് നമുക്ക് അതറിയണം. അതൊരു നല്ല കാര്യമാണ്.
3: എഴുതി വെക്കും ഞാൻ, എല്ലാം എഴുതി വെച്ച് സൂക്ഷിച്ച്. നേരത്തെ തൊട്ടാ, ഇപ്പൊ എനിക്ക് പ്രായം ഒത്തിരി ആയി കേട്ടോ. 60 വയസ്സിന് മേലിലായി.
2: അതങ്ങനെ വിചാരിക്കണ്ട, കാരണം അറിവ് ആർജിക്കുന്നതിന് പ്രായം ഒരു വലിയ തടസ്സമൊന്നും അല്ല.
3: എല്ലാ പരിപാടികളും കേൾക്കും. കൈയും വെളുപ്പിനെ, ഇന്നലെ വെളുപ്പിനെ ഉണ്ടായിരുന്ന സുഭാഷിതം എനിക്ക് അങ്ങ് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നെ എനിക്കിന് മനസ്സിന് പ്രയാസം ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ സുഭാഷിതം കേട്ടത് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ആ സുഭാഷിതം അപ്പൊ ഒത്തിരി മനസ്സിനൊരു ധൈര്യം വന്നു.
2: ഇന്ന് പാട്ട് കേട്ടാലോ?
3: ഓക്കെ, താങ്ക് യു.
2: കൂത്താലും വലം കയ്യിലേന്തി.

0: ഹലോ, ഗാന സല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ,
1: നമസ്കാരം സർ.
0: പേര് പറഞ്ഞോളൂ.
1: പേര് ലളിത.
0: എവിടുന്നാണ്?
1: ഓ, കൊല്ലത്ത് നിന്നാണേ വിളിക്കുന്നത്.
0: കൊല്ലത്ത് എവിടുന്നാണ്?
1: കൊല്ലം ചവറ.
0: ചവറയിൽ നിന്നാണോ?
1: ഓ,
0: ഏത് ഭാഗ? ചവറ ഏത് ഭാഗത്താ?
1: എനിക്ക് ചവറ പുരുഷന്മാര് വിളക്കെടുക്കുന്ന ഒരു
0: കൊറ്റംകുളങ്ങര.
1: അമ്പലമുണ്ടല്ലോ,
0: കൊറ്റംകുളങ്ങര അമ്പലം.
1: കൊറ്റംകുളങ്ങര.
0: ആ, അതിനടുത്താണ്.
1: ആ, അതെ.
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് അനുഭവങ്ങൾ പാൽച്ചൽനാട്ട് കല്യാണി കളവാണി എന്നുള്ള പാട്ടുണ്ട്. കൊച്ചുമോന്റെ പിന്നെ പിറന്നാളാണ് ജൂൺ 1.
0: ഓ, സ്കൂൾ തുറക്കുന്ന ദിവസം 1-ാം തീയതി. ആ, എന്താ പേര്?
1: കൊച്ചുമോന്റെ ഇഷാൻ.
0: ഇഷാൻ എന്നാണ്. ഇഷാന്റെ ഇഷാന്റെ പിറന്നാളാണല്ലേ?
1: ഓ,
0: ആ, അന്ന് കേൾക്കേണ്ട. അപ്പോൾ അന്ന് പിന്നെ ചിലപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും അതുകൊണ്ട് ഇന്ന് അങ്ങ് പാട്ട് കേൾക്കാം എന്ന് വിചാരിച്ചു അല്ലേ? ആ, എല്ലാ പിറന്നാൾ ആശംസകളും. കല്യാണി കളവാണി എന്നുള്ള പാട്ട് പാടിയത് മാധുരിയാണ്. വയലാറും ദേവരാജനെ ഒരുക്കി പി മാധുരി പാടിയ പാട്ട്.
1: കല്യാണി കളവാണി എന്നുള്ള പാട്ട് ഞാൻ ചോദിച്ചത് എന്റെ മറ്റേ കൊച്ചുമോടെ പേര് കല്യാണി എന്നാണ്.
0: അതുകൂടെ ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ രണ്ട് കൊച്ചുമക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ട് ആവശ്യപ്പെടുന്നത് അല്ലേ?
1: കല്യാണി എന്നുള്ള പാട്ട് ചോദിച്ചത് കൂടുതൽ പറഞ്ഞു ഞാൻ സമയം കളയുന്നില്ല സാറേ. എന്താന്ന് വെച്ചാൽ അടുത്ത പാട്ടുകാരും വെയിറ്റ് ചെയ്ത്
0: അതെ അതെ പാട്ട് കേട്ടോളൂ.
1: ഞാനും പറയും, ഓ സാർ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കേണ്ടെന്ന് വെച്ചാൽ നമുക്കൂടെ ഒരു പാട്ട് കിട്ടത്തില്ലേ എന്ന് ചോദിക്കും.
0: അപ്പൊ പാട്ട് കേട്ടോളൂ, സമയം കളയണ്ട.
1: ഓ ഓ, ശരി സാറേ. ഓക്കെ, താങ്ക് യു.

0: മൊഴിയുറവകൾ, മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ കേൾക്കാം. മൊഴിയുറവകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്. മൊഴിയുറവകൾ.
1: ഹലോ, ഗാനസ് എല്ലാവരിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
1: ആ നമസ്കാരം, പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് അമ്പിളി, ഞാൻ ആലപ്പുഴ ജില്ല അമ്പലപ്പുഴ തോട്ടപ്പള്ളി എന്നാണ് വിളിക്കുന്നത്.
1: അമ്പലപ്പുഴ എന്നാണ്? തോട്ടപ്പള്ളി എന്നാണ് സ്ഥല പേരല്ലേ?
2: തോട്ടപ്പള്ളി.
1: ഏത് പാട്ടാ വേണ്ടത്? പി ജയചന്ദ്രൻ പാടിയ പാട്ടല്ലേ പഞ്ചാമൃതം? ചിത്രം പഞ്ചാമൃതം. വരികൾ ശ്രീകുമാരൻ തമ്പിയുടേതാണ്, സംഗീതം ജി ദേവരാജൻ. പാട്ട് പാടുവോ? ഈ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്, അതുകൊണ്ടാണല്ലോ ആവശ്യപ്പെടുന്നത്. ഈ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
2: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
1: പാട്ട് കേട്ടാലോ.

0: ഹലോ, ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം.
1: ആ ഹലോ സാറേ, ഞാൻ സതീഷാണ്, പത്തനംതിട്ട ജില്ലയിലെ പുതുശ്ശേരിയിൽ നിന്ന്.
0: പുതുശ്ശേരി നിന്ന് സതീഷ്. ആ, ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണല്ലോ.
1: ആണ് സാറേ.
0: ഇവിടെ സ്ഥിരമായി ഗാനങ്ങൾ ആവശ്യപ്പെടുന്ന സതീഷ് പുതുശ്ശേരി.
1: അതെ അതെ, ഞാൻ ആകാശവാണിയുടെ സ്ഥിര ശ്രോതാവാണ്. 50 വർഷത്തിന് മുകളിലായി ഈ പരിപാടി കേട്ടിട്ടുണ്ട്.
0: ഇന്ന് ഏത് പാട്ടാണ്
1: ആകാശവാണി പറഞ്ഞത്? സാറേ, എനിക്ക് വേണ്ടത് ഈ വെള്ളം നല്ല സിനിമയിലെ ഓടനാടൻ മലയിലെ മാണിക്യ ചെമ്പെടുത്താനും പറഞ്ഞൊരു
0: പാട്ടുണ്ടല്ലോ. ഈ പാട്ട് എഴുതി ആരാണെന്ന് അറിയായിരിക്കുമല്ലോ.
1: ഇത് മുല്ലനേഴിയും ദേവരാജൻ ടീമിന്റെ.
0: അതെ അതെ, കാരണം രഞ്ജിനിലേക്ക് കത്തയക്കുമ്പോ പൂർണ്ണമായ വിവരങ്ങളോടുകൂടിയാണ് ഇത് ഇറങ്ങിയ വർഷം. ഇതിൽ അഭിനയിച്ചവരുടെ പേര് പലപ്പോഴും ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും കത്തയക്കുന്നത്, ഞാൻ
1: കണ്ടിട്ടുണ്ട്.
0: അതെ, 1985.
1: നല്ലൊരു ഗാനമാണ്.
0: പാട്ട് പാടുവോ സതീഷ്?
1: ഞാൻ രണ്ടുപേരും പാടിക്കോട്ടെ. സ്വർഗപുത്രി ഭവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോമാന ഗായകനാക്കൂ എന്റെ വീ സ്വർഗപുത്രി അവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോമാന ഗായകനാക്കൂ എന്റെ വീ സ്വർഗപുത്രി നവരാത്രി.
0: ആ, ഞാനങ്ങനെ പാടുമോ എന്ന് ചോദിക്കാതിരുന്നെങ്കിൽ വളരെ ഒരു നഷ്ടമായി പോയി. നല്ല ഭംഗിയായിട്ട് പാടി, വളരെ മനോഹരമായിട്ട് പാടി.
1: ഞാൻ ഈ ശാസ്ത്രത്തിന്റെ അതുപോലെ തന്നെ നമ്മുടെ വലിയ പ്രമുഖരായ പാട്ടുകാരുടെയൊക്കെ പാട്ടുകൾ അവരെ ഇടുന്ന ഓരോ സംഗതികളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ അത് അപ്പൊ അതിൽ കൂടെ നമുക്ക് ഇങ്ങനെ നമ്മളത് നമുക്ക് തൊണ്ടേ കൂടെ ഒക്കെ ഏറെക്കുറെ ഒക്കെ ഇങ്ങനെ വരും. ഇങ്ങനെയുള്ള പരിപാടിയാ,
0: നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ?
1: പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ പാട്ട് കേൾക്കുമ്പോ നമ്മൾ ഇതിനകത്ത് പാടി പാടി അതിങ്ങനെ അത് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലൊക്കെ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമുക്കിത്
0: സംഗീതം പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല സാറേ, ഇല്ല സംഗീതം പഠിച്ചിട്ടില്ല. ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ചെറിയ ക്ലാസ് മീറ്റിങ്ങിലും അതുപോലെയൊക്കെ ചെറിയ ഭക്ഷണമൊക്കെ ഇങ്ങനെ പാട്ട് പാടും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ സംഗീതം ഒന്നും ക്ലാസിക്കലായിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല.
0: ജന്മസിദ്ധമായ കഴിവാണ്, വളരെ നന്നായി പാടി, നല്ല ശബ്ദമാണ്.
1: താങ്ക് യു സാർ.
0: അപ്പൊ ഇന്ന് സതീഷ് ആവശ്യപ്പെട്ട പാട്ട് കേൾക്കാം.
1: ഓക്കെ സാർ, താങ്ക് യു. ശരി.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പനമറ്റം. പനമറ്റത്ത് എന്താ പേര്?
2: മനോജ്.
0: മനോജ്, ഏത് പാട്ടാ വേണ്ടത്?
2: ഇവിടെ ആകാശരൂപിണി എന്നുള്ളത്, ഇവിടെ പനമറ്റം ഭഗവതി ക്ഷേത്രത്തിലെ കലശമാ. നാളെ കഴിഞ്ഞ് ഞായറാഴ്ച.
0: ഞായറാഴ്ചയാണോ കലശം?
2: കലശം നടക്കുന്നതുകൊണ്ട് ആകാശരൂപിണി എന്നുള്ള ആ പാട്ട്
0: ദേവിയെ കുറിച്ചുള്ള പാട്ട് ആകാന്ന് വെച്ചാൽ. ഈ പാട്ട് ഏത് ചിത്രത്തിലേതാണെന്ന് അറിയാമല്ലോ. ദിവ്യദർശനം എന്ന ചിത്രത്തിലേതാണ്. ദിവ്യദർശനം എന്ന ചിത്രത്തിലേതാണ് പാട്ട്. ദിവ്യദർശനം. ശ്രീമരം തമ്പിയാണ് ഈ പാട്ട് എഴുതിയത്. സംഗീതം എം എസ് വിശ്വനാഥൻ. യേശുദാസ് പാടിയ പാട്ട്. പാട്ട് പാടുവോ?
2: ഇല്ല, ഭജന പാടും, പാട്ട് പാടുകയല്ല.
0: അപ്പൊ ഇതൊരു ഭക്തിഗാനമാണ്.
2: ഞായറാഴ്ച
0: പാട്ട് കേൾക്കാം.
2: ആ വായിക്കോട്ടെ.

0: നാളെ വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.
1: ഹലോ, ഗാനസ് എല്ലാവരത്തിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
2: ജയകുമാരി.
1: എവിടെ നിന്നാണ്? പത്തനംതിട്ട തെങ്ങമത്ത് നിന്ന്. വിജയകുമാരി, ഏത് പാട്ടാ ആവശ്യപ്പെടുന്നത്?
2: ചിരിക്കുമ്പോ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും. ഈ ഗാനം
1: ഒറ്റ വരിയിലങ്ങ് ഒതുക്കിയോ? എന്താണ് ഈ പാട്ടിനോട് പ്രത്യേകിച്ച്?
2: ഇത് എന്റെ ഒരു കൂട്ടുകാരി സ്വന്തമായിട്ട് പാടി ഫോണിലേക്ക് ഇട്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ആ കക്ഷി വയ്യാതിരിക്കുവാന്ന്. വണ്ടിയെ നിന്ന് വീണായിരുന്നു.
1: ഓ,
2: പുറത്തോട്ടൊന്ന് ഇറങ്ങാതെത്തിയിരിക്കുക.
1: തത്വചിന്താപരമായ ശകലത്തോടുകൂടി തിളങ്ങുന്ന പാട്ടാണ്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ ആണെങ്കിലോ. അതാണ്, ശ്രീകുമാരൻ തമ്പിയാണ് ഈ വരികൾ എഴുതിയത്. എസ് ജാനകി പാടിയ പാട്ട്. എം ബി ശ്രീനിവാസനാണ് സംഗീതം നൽകിയത് ഈ പാട്ട്, ഈ ഗാനത്തിന്. കടൽ എന്ന പഴയ ചിത്രത്തിലെ പാട്ടാണ്. 1968 ഇറങ്ങിയ ചിത്രമാണിത്. വളരെ പഴയൊരു ചിത്രമാണ്. അപ്പൊ 2 വയസ്സുള്ളപ്പോ റിലീസ് ചെയ്ത ഒരു പടം, അതിലെ പാട്ടാണ് ഇപ്പൊ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാട്ട് കേൾക്കാം? ആർക്കെങ്കിലും പ്രത്യേകിച്ച് സമർപ്പിക്കുന്നുണ്ടോ?
2: പ്രത്യേകിച്ച് എന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, എന്റെ ഹസ്ബൻഡ്, മക്കള്, കൊച്ചുമക്കള്. എന്റെ കൊച്ചുമോളാണ് ഇത് തുടങ്ങിയപ്പോ മുതലേ ഇരുന്നത്.
1: ഡയലി ചെയ്ത് സഹായിക്കുന്നത് അല്ലേ? ആ, കൊച്ചുമോൾക്ക് കാണാൻ കഴിയില്ല. കൊച്ചുമോളുടെ പേരെന്താ?
2: ആരാധ്യ.
1: ആരാധ്യ മൂക്ക് പ്രത്യേകിച്ച് സമർപ്പിക്കുകയാണ് ഈ പാട്ടല്ലേ? പാട്ട് കേട്ടോളൂ.

0: ഹലോ, ഗാന ശലഭത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ, പേര് പറഞ്ഞോളൂ.
1: ഞാൻ കടയ്ക്കാൽ നിന്ന് വിളിക്കുന്ന സരസ്വതി.
0: കടയ്ക്കൽ നിന്ന് സരസ്വതി. ഏത് പാട്ടാണ് ഇന്ന് ആവശ്യപ്പെടുന്നത്?
1: ഒരു നാൾ വിഷം മേറെ തളർന്നേളോ വാനം പാടി കണ്ടൊരു മിന്ന മിന്നിയെ ആ പാട്ട്.
0: ആ, വിഷം നേരെ തളർന്നിരിക്കുകയാണല്ലേ ഉച്ചസമയത്ത്.
1: അതെ അതെ, ആണോ?
0: ദേവദാസി എന്ന ചിത്രത്തിലെ
1: റേഡിയോ
0: പാട്ടാണ്.
1: കുട്ടിക്കാലം തൊട്ടേ ഞാൻ റേഡിയോ കേൾക്കുന്നത്, അന്ന് തൊട്ടേ വിളിച്ച്, ഇന്ന് തുടങ്ങിയപ്പോഴേ വിളിച്ച്, ഇപ്പോഴാ കിട്ടിയത്, സന്തോഷമുണ്ട്.
0: ആ, ഈ പരിപാടിയുടെ തുടക്കം മുതൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആഗ്രഹം സാധിച്ചല്ലോ, ഇന്ന് പാട്ട് ആവശ്യപ്പെടാനും കേൾക്കാനും സാധിക്കുന്നല്ലോ, അത് സന്തോഷം. ദേവദാസി എന്ന ചിത്രത്തിലെ പാട്ടാണ് യേശുദാസ് പാടിയത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി. കുറേ നേരമായിട്ട് ട്രൈ ചെയ്ത് കിട്ടിയതല്ലേ? ആർക്കെങ്കിലും പ്രത്യേകിച്ച് സമർപ്പിക്കുന്നുണ്ടോ?
1: എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്കും ഭർത്താവിനും, എൻ്റെ മോള് ഇപ്പം പിന്നെ കുമ്മൽ പഞ്ചായത്തിലെ പ്രസിഡന്റിന്, പ്രത്യേകിച്ചും പഞ്ചായത്തിലുള്ളവർക്കും മൊത്തം പേർക്കും,
0: ഒരു പഞ്ചായത്ത് മുഴുവനുള്ള സകല ആൾക്കാർക്കും അല്ലേ?
1: എല്ലാവർക്കും എല്ലാവർക്കും
0: പാട്ട് കേട്ടാലോ?
1: ഓ ശരി എന്നാ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിയും ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഫോൺ ചെയ്യാം. ഫോൺ നമ്പറുകൾ 9495946321 9496553 9496593 വരുന്ന തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ഈ നമ്പറുകളിൽ വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. ഇന്നത്തെ ഇഷ്ടഗാന പരിപാടിയിൽ ഗാനസല്ലാപത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് കുരിപ്പുഴ സജീവ്. സാങ്കേതിക സഹായമൊരുക്കിയത് ബിജു നെയ്യാറ്റിൻകര, ഡി മനോജ്. സ്റ്റുഡിയോവിൽ ആൻസി ടി എസ്.

0: ഇനി 2 മണിക്ക് മിഡ്ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Supreme Court directs all high courts to pronounce judgment within 3 months of reserving order. Education Minister Dharmendra Pradhan assures strict action against examination mafias and protection for deserving students. PM Surya Ghar scheme achieves major milestone as 40 lakh households embrace rooftop solar. IMD predicts below normal monsoon rainfall in the country and above normal heatwave conditions in several states during June. And Indian sprinter Nipam wins bronze in women's 100 meter at under 20 Asian Athletics Championships in Hong Kong. The Supreme Court today directed all high courts across the country to pronounce judgments within 3 months of reserving them. We have a report.
2: The Apex Court also noted that delays in the delivery of judgments can cause irreparable harm to the litigants, underlining that faster decisions are required in cases of personal liberty. A bench comprising Chief Justice Suryakant and Justice Joy Mallya Bagchi said that orders in the bail applications should be pronounced the same day, and if they are reserved, they must be pronounced and uploaded the next day. Issuing a slew of directions, the top court said that order of the bail or sentence suspension should be communicated to the jail authorities as soon as it is pronounced, and the under-trial convict should be released preferably the same day or at the most the next day. Jigyasa Pandey, Akashvani News, Delhi.
1: Union Education Minister Dharmendra Pradhan today said the incident of paper leak was extremely unfortunate and should not have happened. In an exclusive interview with DD News, Mr. Pradhan assured that the re-examination process will be conducted in a proper and systematic manner without any errors. He also appealed for everyone's cooperation in carrying out the task smoothly.
3: The incident is very unfortunate. It should not have happened. Now that we have announced re-NEET, it should be conducted properly and done with care. This is our responsibility. We expect everyone's cooperation in this work.
1: Addressing students, Mr. Pradhan assured them that the government understands their concerns and acknowledged that their trust had been breached. He said the authorities had taken a tough decision because they did not want even a single deserving student's future to fall into the hands of examination mafias or become a victim of irregularities. Emphasizing quality and transparency, he said the decision was taken to maintain fairness in the examination system.
3: I want to assure the student that the mistake that has been made will not be repeated. The teachers who were given the question were compromised. We have made a tough decision that we will not hand over any student's right to the exam mafia. We respect the mental state of the children. We want to take care of them. We want to give them an error-free examination process.
1: The minister reassured that every possible effort is being made to conduct an error-free examination amid growing concerns surrounding the examination process. The Delhi government will provide free travel in all Delhi Transport Corporation DTC buses to the appearing candidates for NEET UG 2026 examination, which is scheduled on the 21st of next month. Delhi Chief Minister Rekha Gupta said the candidates can travel free in the DTC buses upon presentation of a valid admit card. She added that no student should face inconvenience on a day that holds such importance for their future. India has marked a historic milestone in its clean energy journey. Union New and Renewable Energy Minister Prahlad Joshi today said that 40 lakh households have now been empowered with rooftop solar under PM Surya Ghar scheme. He added that more than renewable energy initiative, this transformative scheme is turning citizens from power consumers to power producers. The scheme is also enabling families to reduce electricity expenses, benefit from government subsidies, and move towards zero electricity bills. The minister highlighted that with every solar-powered home, the country moves closer towards energy security, environmental sustainability, and the vision of a self-reliant Vikasit Bharat. Union Textiles Minister Giriraj Singh today said India has emerged as a stronger economy under the leadership of Prime Minister Narendra Modi, and the textile sector is achieving rapid growth through reforms and policy support. During his two-day visit to Andhra Pradesh, the minister visited Mohan Spintex Company at Mallavalli Industrial Park in Krishna District. He said India's textile market is currently valued at over 15 lakh crore rupees, and the government is working to increase it beyond 25 lakh crore rupees by 2030. Science and Technology Minister Dr. Jitendra Singh today inaugurated the India's first integrated next-generation aviation weather and fog monitoring system, Skycast, at Indira Gandhi International Airport in New Delhi under the flagship mission MOSSUM. Addressing a press conference, Dr. Singh said the new system aims to strengthen airport weather monitoring and fog forecasting. He said Skycast has been developed to support safer, more efficient and weather-resilient air transportation operations, particularly during dense winter fog and rapidly changing weather conditions.
4: Today, we are dedicating the nation through the aviation sector an integrated weather monitoring system for the aviation sector, which would enable the air flyers, the air crew, the air pilots to determine with precision, particularly during the foggy seasons, during the hazy weather, where you have a lot of pollution, so much of visibility gets affected also because of the other particles. So all that through an integrated equipment called Skycast.
1: The Reserve Bank of India, RBI, in its annual report released today, stated that robust macroeconomic fundamentals will support the growth trajectory of the Indian economy in the current fiscal year, despite headwinds from elevated energy prices, supply chain disruptions, and global market volatility. According to the report, healthy balance sheets of the corporate and banking sectors, along with the government's continued thrust on capital expenditure, bode well for India's strong growth trajectory. More from our Mumbai correspondent.
5: The RBI in its annual report for 25-26 noted that geopolitical risk has re-emerged as the dominant drag on global growth in 2026, adding that the adverse impact of the outbreak of the conflict in West Asia at the end of February 26 is reflected in the forecast for global growth and inflation. Moreover, the implementation of various trade agreements with key trading partners would provide further momentum to India's growth, the report said. India remained the fastest growing major economy, expanding at 7.6% during 25-26 compared to 7.1% a year ago, supported by strong domestic consumption, sustained investment, proactive policy initiatives, and sound macroeconomic fundamentals. The report further stated that the outlook for the agriculture sector in 26-27 remains contingent upon the progress and distribution of the southwest monsoon. It also said inflation in 26-27 is likely to remain aligned with the target due to adequate food grains stocks, sufficient reservoir levels, and stable agricultural prospects despite possible El Nino conditions and above normal summer temperatures. Ankita Apte, Akashwani News, Mumbai.
1: This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back to the Midday News. Prime Minister Narendra Modi today asserted that humility, forgiveness and noble conduct are the true ornaments of personality. Sharing a Sanskrit quote, Mr. Modi said, along with these qualities, countrymen are steadfastly engaged today in the fulfillment of the resolve for a developed India. The government has refuted a deep fake video of Prime Minister Narendra Modi with fabricated claims related to Italian Prime Minister Giorgia Meloni and remarks about Iran-US mediation. The fact-check unit of the Press Information Bureau, PIB, has claimed that the video is digitally altered and AI-generated. PIB noted that the video is being circulated by Pakistani propaganda accounts and reiterated that Mr. Modi has not made any such statements. Karnataka Governor Thavarchand Gehlot today accepted the resignation of the outgoing Chief Minister Siddaramaiah in Bengaluru and dissolved the Council of Ministers with immediate effect. However, he has been asked to continue in office as caretaker Chief Minister until alternative arrangements are made. He has also been asked not to take any executive decisions during this period. Vice President C.P. Radhakrishnan has stressed the need to adopt bhakti and meditation to attain inner and global peace. Addressing the 45th anniversary celebrations of the Art of Living Foundation International Centre in Bengaluru today, he said bhakti signifies dedication towards oneself, family, society, the nation and humanity as a whole. He said bhakti inspires people to live in harmony with others and with themselves. Quoting the teachings of Sri Sri Ravi Shankar, he said, "The art of living lies in embracing change and enjoying every moment of life." He added that Dhyan, Gyan and Gan enrich both life and personality. Union Electronics and IT Minister Ashwini Vaishnav has congratulated the government of Odisha, Intel and 3DGS on signing a memorandum of understanding to bring substrate manufacturing technology to India. Mr. Vaishnav said this will further advance the semiconductor ecosystem in India. External Affairs Minister Dr. S. Jayashankar today paid tribute to United Nations peacekeepers serving across the world on the International Day of UN Peacekeepers. In a social media post, Dr. Jayashankar lauded the brave women and men serving under UN peacekeeping missions for their steadfast commitment to preserving global peace and security. Vice President C.P. Radhakrishnan, Lok Sabha Speaker Om Birla and Union Home Minister Amit Shah paid tributes to former Prime Minister Chaudhary Charan Singh on his death anniversary today. In a social media post, the Vice President said the former Prime Minister was a visionary leader and a tireless advocate for farmers who dedicated his life to the welfare of the agrarian community and the upliftment of rural India. The Lok Sabha Speaker underlined that the entire life of the former Prime Minister was dedicated to the upliftment of the country's farmers, labourers and villages. Mr. Shah noted that Bharat Ratna Chaudhary Charan Singh played a pivotal role in strengthening democratic values from the freedom struggle to the emergency period. At least six workers were killed after an under-construction bridge collapsed during a late-night storm in Hamirpur district of Uttar Pradesh. The bridge, which stretches from Murkandar to Kandor village, was being built over the Betwa River. The incident took place last night at around 2 a.m. when some workers were standing under a hydro machine amid rain. NDRF and SDRF started rescue work and operations are still underway. The India Meteorological Department, IMD, has predicted below normal monsoon rainfall in the country and above normal heat wave conditions in several states during June. Addressing the media, Director General of IMD, Dr. Mrityunjay Mahapatra, said the average rainfall in the country during the month of June is most likely to be below normal. He said during the period only some parts of the country, including northwest, northeast and south peninsula, are expected to witness normal or above normal rainfall. He further informed that during June, above normal maximum temperatures are likely to prevail across most parts of the country. Mr. Mahapatra added that during the month of June, above normal heat wave conditions are expected over many parts of Uttar Pradesh, Haryana, Punjab, Bihar, Odisha, Chhattisgarh and Gujarat.
6: This year's forecast says that we will have about 2 to 3 days more over UP, Punjab, Haryana and the adjacent areas of Himachal, etc. and in some parts of the coastal east coast states and Gujarat. And specifically if I state names of the states, it is above normal heat wave days are expected over parts of Uttar Pradesh, Haryana, Punjab, Bihar, Odisha, Chhattisgarh, Gujarat and Andhra Pradesh and isolated regions of Maharashtra, Telangana, Himachal Pradesh and Tamil Nadu.
1: In sports, at the 2026 Asian Under-20 Athletics Championships, stellar results were recorded in multiple track and field events involving Indian athletes. In the women's 100 metres, Neepam won the bronze medal with a timing of 11.62 seconds. She became the first Indian woman in 25 years to win a medal in this event at the championships. And now before we end the bulletin, the headlines once again. Supreme Court directs all high courts to pronounce judgment within 3 months of reserving order. Education Minister Dharmendra Pradhan assures strict action against examination mafias and protection for deserving students. PM Surya Ghar scheme achieves major milestone as 40 lakh households embrace rooftop solar. IMD predicts below normal monsoon rainfall in the country and above normal heatwave conditions in several states during June. And Indian sprinter Anupam wins bronze in women's 100 meter at Under 20 Asian Athletics Championships in Hong Kong. With that, we end the midday news.
7: Agashavani. ഡോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 32-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, അനന്തപുരം രവി. സംവിധാനം പി എ ബിജു.
8: എല്ലാവർക്കും അവരവരുടെ ചെയ്തികളെ ന്യായീകരിക്കുന്ന വാദഗതികളുണ്ട്. മഹത്തായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അസാധാരണ മനുഷ്യർക്ക് ഏതു നിയമവും ലംഘിക്കാമെന്നാണ് രണ്ട് സ്ത്രീകളെ കൊന്ന റസ്കോൾനിക്കോവിന്റെ പക്ഷം. നിക്കോവിന്റെ പെങ്ങൾ ഡോണിയയെ വിവാഹിതനും പ്രായം ചെന്നവനുമായ സ്വിഡ്രികയിലോക സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ അയാൾക്കുമുണ്ട് ചില ന്യായങ്ങൾ. ഡോണിയയെ വിവാഹം ചെയ്യാൻ ഉറച്ചിരിക്കുന്ന പണക്കാരൻ ലൂഷിനും തൻ്റെതായ വാദമുഖങ്ങളുണ്ട്. മകളുടെ ശരീരം വിറ്റ പണം പോലും മദ്യപിക്കാൻ ഉപയോഗിച്ച മർമ്മലുടോവാകട്ടെ സ്വന്തം ശരികളുടെ മുനിയൊടിഞ്ഞ് ആത്മഹത്യ ചെയ്തു. മറുവശത്ത് മരിച്ച മർമ്മലുടോവിൻ്റെ മകൾ സോണിയയെപ്പോലെ, നിക്കോവിൻ്റെ അമ്മയെപ്പോലെ, പെങ്ങൾ ഡോണിയയെപ്പോലെ സഹനപുഷ്പം ചൂടിയ നിസ്സഹായരുടെ നിരയുമുണ്ട് കഥയിൽ. റഷ്യൻ വിപ്ലവത്തിൻ്റെ വിത്തു വീണ നാളുകളിൽ നവലോകം സ്വപ്നം കണ്ട് പലിശക്കാരി വൃദ്ധയെ കൊന്ന നിക്കോവ് ഇപ്പോൾ രഹസ്യ പോലീസ് പെട്രോവിച്ചിൻ്റെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ വിയർക്കുകയാണ്. അതേ നിക്കോവിന് മുന്നിൽ വിഷയലംബടനായ സ്വിഡ്രികയിലോകും വിയർക്കുന്നു. നിക്കോവും സ്വിഡ്രികയിലോകുമാണ് രംഗത്ത്.
9: ഒരു കാര്യം നിക്കോ നിങ്ങൾ മനസ്സിലാക്കണം, ഞാനും ഒരു മനുഷ്യജീവിയാണ്. മറച്ചു വയ്ക്കാതെ പറയാമല്ലോ, സ്ത്രീകൾ എനിക്കൊരു ദൗർബല്യമാണ്. ദൗർബല്യമല്ല, വേഗത്തിൽ അവരുമായി പ്രണയത്തിലാകും. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ലോ. തെറ്റിദ്ധരിക്കരുത് സഹോദര, ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു.
10: എന്നിട്ട് ഉദ്ദേശിച്ചതെന്തായിരുന്നു ഭാവി പരിപാടി?
9: അമേരിക്കയിലേക്കോ സ്വിറ്റ്സർലൻഡിലേക്കോ ഒളിച്ചോടി പോകാൻ ഞാനാണ് പ്ലാനിട്ടത്. അവളോടുള്ള ആദരവുണ്ട്, സ്നേഹം കൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആനന്ദത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ള തീരുമാനം.
10: ഓഹോ, എന്നിട്ട്?
9: വികാരത്തിന് അടിമയായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഒരുപക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ദോഷം ഏറ്റവും അധികം ഉണ്ടാവുക എനിക്കാണ്. എന്റെ നഷ്ടങ്ങൾ ഞാൻ വകവയ്ക്കുന്നില്ല.
10: എന്നാൽ അതല്ല പ്രശ്നം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങളുമായി ഞങ്ങൾക്ക് ഒരു ഇടപാടുമില്ല. ഞാൻ നിങ്ങൾക്ക് പോകാനുള്ള വാതിൽ കാണിച്ചു തരുന്നു. ഇവിടെ നിന്ന് കടന്നു പോ.
9: കൊള്ളാം കൊള്ളാം. ഇതാണ് നിഷ്കളങ്കമായ വഞ്ചന. എന്നാൽ നിങ്ങൾ കാര്യങ്ങൾ മുഴുവൻ കേൾക്കണം. അതിനിടയിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ തോട്ടത്തിൽ വച്ചുണ്ടായ അനിഷ്ടമായ ആ സംഭവം ഒഴിച്ച് മാർമാ പെട്രോവിന എന്റെ ഭാര്യ
10: അവരെ നിങ്ങൾ കൊന്നു എന്നാണല്ലേ ഇപ്പോൾ ആളുകൾ പറയുന്നത്?
9: അപ്പോൾ നിങ്ങളും അത് കേട്ടു കഴിഞ്ഞു. അങ്ങനെ തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊള്ളൂ. എല്ലാം നേരായ മാർഗത്തിലൂടെയാണ് നടന്നത്. സ്വാഭാവികമായ മരണം. അത്താഴം കഴിച്ച് ഉടനെ കുളിച്ചത് നിമിത്തം തലച്ചോറിലെ സിരകൾക്ക് ക്ഷതമേറ്റായിരുന്നു ആ മരണം. എന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. തീർച്ചയായും മറ്റൊന്ന് തെളിയിക്കാനായിട്ടില്ല. എന്നാലും എനിക്ക് വിഷമമുണ്ട്.
10: അതോർത്ത് ഇപ്പോൾ നിങ്ങൾ വിഷമിക്കുന്നത് എന്തിന്? അതേക്കുറിച്ച് ഇപ്പോൾ എന്തിന് ചിന്തിക്കണം? കഷ്ടം.
9: നിങ്ങൾ പരിഹസിച്ചിരിക്കുകയാണോ? ഞാൻ അവളെ ചാട്ടവാറുകൊണ്ട് രണ്ടു പ്രാവശ്യം അടിച്ചു, അത് സത്യമാണ്. എന്നാൽ അത് ശക്തിയിലൊന്നും ആയിരുന്നില്ല. അതിന് ഒരു അടയാളം പോലും ഉണ്ടായില്ല. ദയവായി എന്നെ ഒരു ദുഷ്ടനായി കാണരുതേ.
10: ഞാൻ നിങ്ങളെ ഒന്നുമായി കാണുന്നില്ല. ദേവി ഇത് ഇവിടെ നിന്ന് ഇറങ്ങിത്തരാമോ?
9: ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. എന്റെ ഭാര്യ എനിക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. എന്നാൽ നിങ്ങളുടെ അനുജത്തിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നാട്ടിൽ മുഴുവൻ നടന്ന് പാട്ടാക്കിയത് അവളാണ്. ഞാൻ ധോണിയേക്ക് എഴുതിയ കത്തുമായി അവൾ എന്നെ നാറ്റിച്ചു. എൻ്റെ പ്രിയ ഭാര്യ 7 വർഷത്തിനുള്ളിൽ ആകെ 2 തവണയേ ഞാൻ അവളെ അടിച്ചിട്ടുള്ളൂ. ഞാനൊരു പിന്തിരിപ്പനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സ്ത്രീവിരുദ്ധനാണെന്ന്?
10: ഞാൻ അങ്ങനെ തന്നെയാണ് നിങ്ങളെ കാണുന്നത്. അതിലെന്താണ് ഇത്ര സംശയം?
9: ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കുറച്ചു കാലം മുമ്പ് നടന്ന ഒരു സംഭവം. തീവണ്ടി യാത്രക്കിടയിൽ ഒരു ജർമ്മൻകാരിയെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. അപമാനകരമായ ഈ വാർത്ത എല്ലാ പത്രങ്ങളിലും വന്നതല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ കാലഘട്ടത്തിലെ ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തിയായി ഞാൻ അതിനെ കരുതുന്നു. അയാൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കില്ല. ആ മാന്യനോട് ഒരു സഹാനുഭൂതിയും എനിക്കില്ല. ബൈദബായി, നിങ്ങൾ കുറേ നാളായി ആരോടും സംസാരിക്കാതെ കഴിയുകയായിരുന്നു അല്ലേ?
10: നിങ്ങളുടെ ഊഹം ശരിയാണ്. ഞാൻ ഒതുങ്ങിക്കഴിയുകയാണ്. എല്ലാവരോടും പൊരുത്തപ്പെടാൻ എങ്ങനെ കഴിയുമെന്ന് നിങ്ങളും വിചാരിക്കുന്നില്ലേ?
9: ഇല്ല, നിങ്ങൾ എത്ര ഭംഗിയായി പൊരുത്തപ്പെട്ടു പോകുന്നു. നിങ്ങൾക്കറിയാമോ, എനിക്ക് ഒരു കാര്യത്തിനും ഇപ്പോൾ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാനുമില്ല. ഞാൻ എന്തെങ്കിലും ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നതെന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ചും ചില കാര്യങ്ങൾക്കായി നിങ്ങളുടെ അനുജത്തി ഡോണിയയെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ നിലയ്ക്ക്.
10: എല്ലാം പറഞ്ഞു കഴിഞ്ഞോ?
9: നിങ്ങൾ എന്താണ് വെറും ഒരു അപരിചിതനോട് എന്ന പോലെ എന്നോട് പെരുമാറുന്നത്? നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയൂ. നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഇങ്ങനെ കോപത്തോടെ നോക്കല്ലേ. നിങ്ങൾ കരുതുന്നത് പോലെ വൃത്തികെട്ടവനല്ല ഞാൻ.
10: നിങ്ങൾ അങ്ങനെയുള്ളവനല്ലായിരിക്കാം. അവസരോചിതമായി പെരുമാറാൻ നിങ്ങൾക്കറിയാം.
9: ഈ നാട്ടിൽ ദുർനടത്തക്കാരാണ് കൂടുതലും. അവരുടെ ഇടയിൽ വല്ലപ്പോഴും സംസ്കാരശൂന്യനാകുന്നതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. നമ്മുടെ കാലാവസ്ഥയ്ക്കും സംസ്കാരശൂന്യത സൗകര്യമായൊരു മേലങ്കിയാണല്ലോ.
10: നിങ്ങൾക്കിവിടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്നാണല്ലോ കേൾവി. പലതരത്തിലുള്ള ബന്ധങ്ങൾ. പിന്നെ പ്രത്യേക ഉദ്ദേശമില്ലാതെ എന്നെ കാണാൻ വരില്ലല്ലോ.
9: അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, ഡോണിയയെ കാണണം. ഞാൻ കഴിഞ്ഞ 3 ദിവസമായി നഗരത്തിലുണ്ടായിരുന്നു. ആരെയും കണ്ടില്ല. പഴയ ലോഹ്യം പുതുക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല. പിന്നെ ഈ ക്ലബുകളും നൃത്തശാലകളും ഞാനില്ലെങ്കിലും മുന്നോട്ട് പോയിക്കോളും. ആർക്ക് വേണം ചീട്ടുകൊണ്ടുള്ള ചൂതാട്ടം?
10: അപ്പോൾ നിങ്ങളൊരു ചീട്ടുകളിക്കാരനായിരുന്നു?
9: അതെ, 8 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾ. നാട്ടും പുറത്തുകാരനായ ഞാൻ റഷ്യൻ സമൂഹത്തിലെ ഉന്നതരുമായി ചങ്ങാത്തത്തിലായിരുന്നു. ചൂതാട്ടുകാരനായ ഒരു ഗ്രീക്കുകാരൻ്റെ കടം വീട്ടാൻ കഴിയാതെ ഞാൻ ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്. 70,000 കടം. അപ്പോൾ എൻ്റെ കാമുകി മാർഫ പെട്രോവിന എത്തി വിലപേശി അത് 30,000 രൂബിളാക്കി കുറച്ചു. പിന്നെ ഞങ്ങൾ നിയമാനുസൃതം വിവാഹിതരായി. ഒരു നിധി പോലെ അവൾ എന്നെയാണ് കാത്തത്. എന്നേക്കാൾ 5 വയസ്സിന് മൂപ്പുണ്ടവർക്ക്. ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ അവളെ എതിർത്തിരുന്നെങ്കിൽ അവൾ എന്നെ കിടിയിൽപ്പെടുത്തിയത്. എന്നോട് എത്രമാത്രം പ്രേമമുണ്ടായിരുന്നെങ്കിലും അവൾ അത് ചെയ്തേനെ. പൊതുവേ സ്ത്രീകൾ അതിലൊന്നും തെറ്റുകാണാത്തവരാണ് കെണിയൊരുക്കുന്നതിൽ.
10: ആ ഒരു ഭയമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവളെ ഉപേക്ഷിക്കുമായിരുന്നു അല്ലേ?
7: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 32-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.

മൊഴിയുറവകൾ, മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ കേൾക്കാം. മൊഴിയുറവകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്. മൊഴിയുറവകൾ.

0: മൻ കി ബാത്ത്.
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

നാളെ വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.

ആകാശവാണി, സമയം 3 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗാനോപഹാരം. ആദ്യം കഥ ഇതുവരെ എന്ന ചിത്രത്തിൽ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണം നൽകി. എം ജി ശ്രീകുമാറും ശുഭയും പാടിയത്. ചിത്രം ചന്ദ്രലേഖ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: തേജാഭായ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. പാടിയത് ഷാൻ റഹ്മാൻ. ഗാനരചന കൈത്തപ്രം, സംഗീതം ദീപക് ദേവ്.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: Hey, Vanamali. പ്രണയം കൊണ്ട് നനഞ്ഞ എൻ്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപ്പീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്.

സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാലും രഞ്ജിത്തും പാടിയ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജി ബാൽ.

ഗംഗൈ അമരന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയത്. ചിത്രം പ്രേമാഭിഷേകം. ഗാനരചന പൂവച്ചൽ ഖാദർ.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. റൺ ബേബി റൺ എന്ന ചിത്രത്തിൽ മോഹൻലാൽ പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദ്, സംഗീതം രതീഷ് വേഗ.

ഗാനോപഹാരം സമാപിച്ചു. ആകാശവാണി, സമയം 4 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കെ ജെ യേശുദാസിന്റെ സംഗീത സംവിധാനത്തിൽ ലത പാടിയതാണ്. ചിത്രം അഴകുള്ള സെലീന. ഗാനരചന വയലാർ.

അടിത്തട്ട് എന്ന ചിത്രത്തിൽ ജാസി ഗിഫ്റ്റ് പാടിയ ഗാനം, ഗാനരചനയും സംഗീതവും നസർ അഹമ്മദ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 ഇടവം 15, ശകവർഷം 1948 ജ്യേഷ്ഠം 8, 2026 മെയ് മാസം 29 തീയതി വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 42 സെക്കൻഡും. FM ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തരവേളയാണ്. യുദ്ധരംഗത്ത് ആദ്യമായി റോക്കറ്റുകൾ ഉപയോഗിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ടിപ്പു സുൽത്താൻ. 18-ാം നൂറ്റാണ്ടിലായിരുന്നു ടിപ്പുവിൻ്റെ ഭരണകാലം. ഇനി ഇന്നത്തെ ചോദ്യം, 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമേത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:55 രാത്രി 7:58 കേൾക്കാവുന്നതാണ്. ചോദ്യമൊരിക്കൽ കൂടി, 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമേത്?

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പാടിയത് യേശുദാസും സുജാതയും. ചിത്രം കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. ഗാനരചന കൈതപ്പുറം. സംഗീതം രവീന്ദ്രൻ.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇനിയും ഒരു പ്രണയകഥ. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം മരകതമണി.

ജോൺസന്റെ സംഗീതത്തിൽ ഉണ്ണിമേനോൻ, കൃഷ്ണചന്ദ്രൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മിമിക്സ് പരേഡ്. ഗാനരചന ബിച്ചു തിരുമല.

0: അടുത്ത പരിപാടി ഹിന്ദി പാഠം അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി, സമയം 5 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് ഹിന്ദി അധ്യാപിക അനുപം രശ്മി, പഠിക്കുന്നത് ഇഷ എസ് നായർ, അഖിലേഷ് എന്നിവർ.
2: നമസ്തേ ബച്ചോ, കൈസേ ഹേ ആപ് ലോഗ്? ആശാ കർത്തി ഹൂം ആപ് ദോനോ അച്ഛേ ഹോംഗേ. തോ ചലിയേ കക്ഷാ ശുരു കർനേ സേ പെഹ്ലേ അപ്നാ പരിചയ തോ ദീജിയേ സരാ.
3: നമസ്കാര, മേരാ നാം ഇഷ എസ് നായർ.
4: നമസ്തേ, മേ അഖിലേഷ്.
2: ബഹുത് അച്ഛേ ബച്ചോ, തോ ആജ് കാ ഹമാരാ പാഠ ഹേ ബച്ചോ, സ്വാമി ആനന്ദ് ജീ കേ ദ്വാരാ ലിഖാ ഗയാ ശുക്ര താരേ കേ സമാൻ. ഠീക് ഹേ, തോ ശുക്ര താരേ കേ സമാൻ യേ പാഠ ശുരു കർനേ സേ പെഹ്ലേ मैं आपको लेखक के बारे में बताऊंगी, तो ध्यान से सुनिएगा. ठीक है. सन्यासी स्वामी आनंद का जन्म गुजरात के काठियावाड़ जिले के किमड़ी गांव में सन 1887 में हुआ. इनका मूल नाम हिम्मतलाल था.

ആകാശവാണി ദേവികുളം സ്പൈസഫം. സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ചികിത്സാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മെയ് 31 ഞായറാഴ്ച നോ ടൊബാക്കോ ഡേ അഥവാ ലോക പുകയില വിരുദ്ധ ദിനമായി നാം ആചരിക്കാൻ ഒരുങ്ങുകയാണ്. പുകയിലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും അത് മനുഷ്യൻ്റെ ശാരീരിക, സാമൂഹിക, സാമ്പത്തിക ഘടകങ്ങളിൽ എത്രത്തോളം ആഘാതം സൃഷ്ടിക്കുന്നുവെന്ന തിരിച്ചറിവ് പൊതുജനങ്ങളിൽ ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ആഗോളതലത്തിൽ ഇത്തരത്തിലൊരു ദിനാചരണം നടത്തി വരുന്നത്. ഈ വർഷത്തെ ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയത്തെ ആസ്പദമാക്കി ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ആകർഷണത്തിൻ്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തിയെ ചെറുക്കുക, ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇത് 2026 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ ലോകാരോഗ്യ സംഘടന നൽകുന്ന സന്ദേശമാണ്. എല്ലാ വർഷവും May 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും ഈ ദിനം ആചരിക്കുന്നു. പുകയിലയുടെ ദൂഷ്യങ്ങളെക്കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ കൂടുതൽ അവബോധമുണ്ടാക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. 1989 മുതൽ എല്ലാ വർഷവും പുകയില വിരുദ്ധ ദിനം ആചരിച്ചു വരുന്നു. ഓരോ വർഷവും വെവ്വേറെ പ്രമേയങ്ങളും സന്ദേശങ്ങളുമാണ് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. അതനുസരിച്ച് വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ എല്ലാ രാജ്യങ്ങളിലും സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രമേയം പുകയില കമ്പനികളുടെ കപട തന്ത്രങ്ങൾ തുറന്നു കാട്ടൽ എന്നതായിരുന്നു. അതിനു മുൻപുള്ള വർഷത്തെ പ്രമേയം പുകയിലയ്ക്കെതിരെ യുവാക്കൾ ശബ്ദിക്കട്ടെ എന്നതായിരുന്നു. അതിനു മുമ്പ് കാലഘട്ടത്തിൽ പുകയിലയല്ല ഭക്ഷ്യവസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നതും പുകയില പരിസ്ഥിതിക്ക് ദോഷമാണെന്നും പുകയില പുരോഗതിക്ക് തടസ്സമാണെന്നും ഉള്ള പ്രമേയങ്ങളും ലോകാരോഗ്യ സംഘടന അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ പ്രമേയം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആകർഷണത്തിൻ്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തിയെ ചെറുക്കുക എന്നതാണ്. കഴിഞ്ഞ 10 പുകയില ഉപയോഗം കുറയ്ക്കുന്നതിൽ നമ്മൾക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ചു. എന്നാൽ ഈ പുരോഗതി തകിടം മറിക്കുന്നതിനുള്ള തന്ത്രങ്ങളാണ് പുകയില നിക്കോട്ടിൻ കമ്പനികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ യുവാക്കളും കുട്ടികളും സ്ത്രീകളും അറിഞ്ഞും അറിയാതെയും വീണുപോകുന്നു. അവർ പുകയിലയുടെയും നിക്കോട്ടിൻ്റെയും ലഹരിക്ക് അടിമകളാകുകയും പലതരത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുകയും ചെയ്യും. മാത്രമല്ല അകാലത്തിൽ മരണപ്പെടുകയും ചെയ്യും. ഇതിന് ഒരു മാറ്റം അത്യാവശ്യമാണ് എന്ന കഠിനമായ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമുഖിയാക്കിയുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. ഇപ്പോൾ പുകയില കമ്പനികൾ എങ്ങനെയാണ് പുകയില ഉൽപ്പന്നങ്ങൾ ആകർഷണീയത വരുത്തുന്നത് എന്ന് നോക്കാം. ഭൂരിപക്ഷ സ്ത്രീകളും കുട്ടികളും പുകയില ഉപയോഗിക്കാത്തവരാണല്ലോ. അറിവുള്ള യുവാക്കളും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ എന്നിവരെയാണ് കമ്പനികൾ ലക്ഷ്യം വയ്ക്കുന്നത്. അവരെ പുകയില വലയ്ക്കകത്താകാനുള്ള തന്ത്രങ്ങളാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. പുകയില വസ്തുക്കളായ സിഗരറ്റ്, ബീഡി, പാൻ മസാലകൾ എന്നിവയ്ക്ക് ആകർഷണീയമായ മുഖം നൽകാൻ അവർ വിവിധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. പ്രധാനമായും 7 ഞാൻ ഇന്ന് ഇതിനെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 1 ഫ്ലേവറിങ്ങും അഡിറ്റീവ്സും ചേർക്കുക. പുകയില രുചിയും മണവും ഇല്ലാത്തതും എന്നാൽ ചവർപ്പുള്ളതുമായ വസ്തുവാണ്. പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാനായി രുചിയും മണവും സിഗരറ്റിലും പാൻ മസാലകളിലും ചേർക്കുകയാണ് ഒരു തന്ത്രം. മെന്തോള്, ചോക്ലേറ്റ്, ഫ്രൂട്ട്, കാൻഡി എന്നിവയുടെ സുഗന്ധങ്ങൾ ചേർത്ത് പുകയിലയുടെ ചവർപ്പുള്ള രുചി മറയ്ക്കുന്നു. കുട്ടികളെ ആകർഷിക്കുന്ന നിറവും രുചിയും മണവുമുള്ള മധുരപദാർത്ഥങ്ങൾ, മിഠായികൾ, സോഡകൾ, മധുര ലായനികൾ എന്നിവയിൽ സുഗന്ധങ്ങൾ ചേർത്ത് നിക്കോട്ടിൻ കൂടി ചേർക്കുന്നു. ഇവ കുട്ടികളും യുവാക്കളും പതിവായി പോകുന്ന കടകളിൽ വിൽപ്പനയ്ക്കായി നിരത്തിവെക്കുന്നു. ഇതിൽ പുകയില ഉള്ള കാര്യം കുട്ടികളോ രക്ഷകർത്താക്കളോ അധ്യാപകരോ അറിയുന്നില്ല. കുട്ടികളും യുവാക്കളും ഇതൊക്കെ വാങ്ങി കഴിക്കുകയും പുകയിലയുടെയും നിക്കോട്ടിൻ്റെയും ലഹരിക്ക് അടിമയാകുകയും ചെയ്യും. ഇവർ പിന്നീട് സിഗരറ്റ്, ബീഡി, പാൻ മസാല എന്നിവയുടെ സ്ഥിര ഉപഭോക്താക്കളായി മാറുന്നു. 2 തന്ത്രം ആകർഷണീയവും വഞ്ചനാപരവുമായ ഡിസൈനുകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന മിഠായികളുടെയും കളിപ്പാട്ടങ്ങളുടെയും മാതൃകയിൽ പുകയില അടങ്ങിയ വസ്തുക്കൾ

ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിക്കുന്നു. കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ രൂപത്തിലും ഉണ്ടാക്കുന്നു. ഇവയെല്ലാം കുട്ടികൾ കാണുന്ന സ്ഥലങ്ങളിൽ അവരുടെ പൊക്കത്തിനനുസരിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ കുട്ടികൾ പെട്ടെന്ന് ഇതിൽ ആകർഷിക്കപ്പെടുന്നു. മിനുമിനുത്ത് തിളക്കമുള്ള ആകർഷണീയമായ പാക്കറ്റുകളിൽ വരുന്ന സിഗരറ്റുകൾ, കനം കുറഞ്ഞ നീളം കൂടിയ സിഗരറ്റുകൾ, പെൻഡ്രൈവിൻ്റെ രൂപത്തിലുള്ള ഇലക്ട്രോണിക് സിഗരറ്റുകൾ എന്നിവ യുവതി യുവാക്കളെ മോഹിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ്. ഈ രൂപകൽപ്പനകൾ മോഹിപ്പിക്കുകയും വാങ്ങി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങാത്തവരെ ഉടൻ തന്നെ തുടങ്ങാൻ പ്രേരിപ്പിക്കുന്നു. മാത്രമല്ല ഉപയോഗിക്കുന്നവരെ നിർത്താതെ തുടർന്നും ഉപയോഗിക്കുന്നതിനും നിർത്തിയവരെ വീണ്ടും ഉപയോഗിച്ച് തുടങ്ങുന്നതിനും പ്രേരിപ്പിക്കുന്നു. അറിയാതെ ഇതിൻ്റെ എല്ലാം ഉപഭോക്താക്കളാവുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യും. 3. വിദ്യാലയങ്ങളുടെ സമീപമുള്ള വിൽപ്പന. വിദ്യാലയങ്ങളുടെ സമീപത്ത് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലും നിറത്തിലും രുചിയിലും മണത്തിലും പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് കമ്പനികളുടെ ഒരു തന്ത്രമാണ്. പുകയില അടങ്ങിയ മിഠായികളും മസാല പാക്കറ്റുകളും പൊതുവെ വാങ്ങുന്ന മിഠായികൾക്കിടയിലും ബിസ്ക്കറ്റുകൾക്കിടയിലും കളിപ്പാട്ടങ്ങൾക്കിടയിലും കാണുമ്പോൾ കുട്ടികൾ അതിൽ ആകർഷിക്കപ്പെടുന്നു. 4. പുതിയ പുകയില ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുന്നു. ഇ സിഗരറ്റ്, നിക്കോട്ടിൻ പൗച്ചസ്, സിന്തറ്റിക് നിക്കോട്ടിൻ എന്നിവ ആകർഷണീയതയോടെ പരിചയപ്പെടുത്തുന്നു. നിക്കോട്ടിൻ പൗച്ച് എന്ന് പറയുമ്പോഴേക്കും അതിൽ നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ. അതൊരു തുണിസഞ്ചിയിൽ പൊതിഞ്ഞു വയ്ക്കുന്നു. അത് നാക്കിനും ചുണ്ടിനും ഇടയിൽ വയ്ക്കുമ്പോഴേക്കും നിക്കോട്ടിൻ അലിഞ്ഞ് രക്തത്തിൽ കൂടി ശരീരത്തിൽ പ്രവേശിക്കുന്നു. നിക്കോട്ടിൻ സിന്തറ്റിക് നിക്കോട്ടിൻ എന്ന് പറയുമ്പോഴേക്കും നിക്കോട്ടിൻ ഗമ്മ്, ലോസഞ്ചസ്, പാച്ചസ്, ഇൻഹെയിലേഴ്സ് എന്നിവ. ഇവ പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇതിലൊന്നും തന്നെ പുകയില ഇല്ല, നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുകയിലയുടെ ദൂഷ്യങ്ങളൊന്നും ഉണ്ടാകില്ല, സുരക്ഷിതമായി ഇതെല്ലാം ഉപയോഗിക്കാം എന്ന തരത്തിലാണ് പ്രചാരണം. മാത്രമല്ല ഇതെല്ലാം പുകവലി നിർത്താൻ സഹായിക്കുന്നവയാണ് എന്നും പ്രചരിപ്പിക്കുന്നു. ഇതെല്ലാം അവരുടെ തന്ത്രങ്ങളാണ്, വിശ്വസിക്കാൻ പാടില്ല. നിക്കോട്ടിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് അഡിക്ഷൻ കൂടുകയേ ഉള്ളൂ, കുറയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പുകവലി നിർത്താനും പറ്റില്ല, നിക്കോട്ടിൻ പദാർത്ഥങ്ങൾ തുടരേണ്ടിയും വരും. ഈ തന്ത്രങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 5. വശീകരിച്ച് ചതിയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് പലതരത്തിലാണ്. ഇപ്പോൾ 1. വിദ്യാലയങ്ങളിലെ ആഘോഷ പരിപാടികൾക്ക്, ആനിവേഴ്സറി, കൾച്ചറൽ ഇവൻറ്റ്സ് തുടങ്ങിയവയ്ക്ക് പണം നൽകാൻ കമ്പനിക്കാർ ശ്രമിക്കും. വിദ്യാലയങ്ങൾ പണം വാങ്ങിയാൽ പരിപാടി ദിവസം കമ്പനിയിലെ ആൾക്കാർ വരികയും പുകയിലെ വസ്തുക്കളുടെ പ്രദർശനവും പരസ്യവും സംഘടിപ്പിക്കുകയും ചെയ്യും. സിഗരറ്റും പാൻ മസാലയും വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുകയും കുറഞ്ഞ വിലയ്ക്ക് നൽകുകയും ചെയ്യും. ഇത് ഉപയോഗിക്കുന്നവരിൽ ഒരു വിഭാഗം പിന്നീട് ഇത്തരം വസ്തുക്കൾ പണം കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുകയും ലഹരിക്ക് അടിമയാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. 4. ഇതിന് സ്കോളർഷിപ്പ് നൽകി വശീകരിക്കുക, മത്സര വിജയികൾക്ക് സമ്മാനം നൽകി വശീകരിക്കുക എന്നിവയും അവരുടെ തന്ത്രങ്ങളാണ്. പുകയിലയുടെ ദൂഷ്യങ്ങളും ലഹരിയും പുറത്തറിയാതിരിക്കാൻ ഇക്കൂട്ടർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. 4. വേറൊരെണ്ണം, കുട്ടികൾക്ക് സൗജന്യ സാമ്പിളുകളുടെ വിതരണവും ഇളവ് നിരക്കിൽ വിൽപ്പനയും നടത്തുന്നതും ഒരു തന്ത്രമാണ്. തെരുവുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഉത്സവ സ്ഥലങ്ങൾ, സംഗീത കച്ചേരികൾ തുടങ്ങിയ യുവാക്കൾ പതിവായി എത്തുന്ന സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നു. ഒറ്റ സിഗരറ്റുകളുടെ വിൽപ്പനയാണ് മറ്റൊന്ന്. ഇത് കുട്ടികൾക്ക് ചെറിയ പൈസയ്ക്ക് വാങ്ങാൻ സാധിക്കും, അവർക്കത് അഫോർഡബിൾ ആയിരിക്കുകയും ചെയ്യും. 6. ഒരു സാധാരണ ഒരു തന്ത്രം വശീകരിക്കുന്ന പരസ്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇത് തന്നെയാണ്. ഇപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളിൽ നിക്കോട്ടിൻ വളരെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ലൈറ്റ് സിഗരറ്റാണ്, മൈൽഡ് സിഗരറ്റാണ്, ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും യോജിച്ചതാണ് എന്ന തരത്തിലുള്ള പരസ്യങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. ഇനി 2, ഇ സിഗരറ്റ് ഒരു പുകവലി നിർത്താനായിട്ടുള്ള സുരക്ഷിതമായ ഒരു ആൾട്ടർനേറ്റീവ് ആണ് എന്നുള്ള തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ശരിയായ സത്യങ്ങളല്ല. ഇ സിഗരറ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പുകവലിയേക്കാൾ ദൂഷ്യമുള്ള സാധനമാണ്. സിഗരറ്റിലുള്ള ദൂഷ്യങ്ങളെക്കാൾ കൂടുതൽ മാരകമായിട്ടുള്ള ദൂഷ്യങ്ങളാണ് ഈ സിഗരറ്റിനകത്തുള്ള ലായനി ചൂടാകുമ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് ശ്വാസകോശത്തെ ഇല്ലാതാക്കുകയും ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടാക്കുകയും ശ്വാസമുട്ടലുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി 2, വേറൊന്ന്, അഡ്വർടൈസിങ് മെറ്റീരിയൽ കുട്ടികളുടെ കണ്ണിൻ്റെ ലെവൽ

0: പ്രദർശിപ്പിക്കുക. അങ്ങനെ വരുമ്പോഴേക്കും കുട്ടികൾ പെട്ടെന്ന് കാണുകയും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. അത് ഇപ്പോൾ പുതുതായിട്ട് കണ്ടുവരുന്ന വേറൊരു കാര്യം, സിനിമകളിലും ടെലിവിഷൻ മീഡിയകളിലും പുകവലിക്കുന്ന സീനുകൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ സിഗരറ്റിൻ്റെ ബ്രാൻഡ് നെയിം, അതേപോലെ സിഗരറ്റ് സ്റ്റൈലിഷായിട്ട് പ്രദർശിപ്പിക്കുക, സിഗരറ്റ് വലി സ്റ്റൈലിഷായിട്ട് പ്രദർശിപ്പിക്കുക എന്നിവയൊക്കെ കാണുമ്പോഴേക്കും കുട്ടികളും യുവാക്കളും അതിൽ ആകർഷിക്കപ്പെടുന്നു. ഇനി അടുത്ത് ഏഴാമത്തെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റിലും കൂടിയുള്ള പരസ്യങ്ങളും വിൽപ്പനയുമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വാധീനം ചെലുത്തുന്ന സെലിബ്രിറ്റികളെയും ഇൻഫ്ലുവൻസർമാരെയും ബ്രാൻഡ് അംബാസഡർമാരായി ഉപയോഗിച്ച് പരസ്യം ചെയ്യുകയാണ് അതൊരു അവരുടെ വേറൊരു തന്ത്രം. ഇവരുടെ അംഗീകാരങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കുക, പരസ്യങ്ങളും വിൽപ്പനയും സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റിലും ആകുമ്പോൾ യുവതീ യുവാക്കൾ പെട്ടെന്ന് കാണുന്നതിനും ആകർഷിക്കപ്പെടുന്നതിനും ഇടയാക്കുന്നു. അവർ ഉപയോഗിച്ചു നോക്കുന്നു, നിക്കോട്ടിൻ്റെ ലഹരിക്ക് അടിമയാകുന്നു. പ്രത്യേകിച്ച് ഇ സിഗരറ്റുകളുടെ ഉപയോഗം, ഇ സിഗരറ്റുകളുടെ പരസ്യവും വിൽപ്പനയും പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട്. എങ്കിലും ഡിജിറ്റൽ മീഡിയയിലുള്ള പരസ്യങ്ങളും വിൽപ്പനയും ഇപ്പോഴും പല രാജ്യങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ആകർഷണത്തിൻ്റെ മുഖംമൂടി എങ്ങനെ അനാവരണം ചെയ്യാം എന്നതാണ് നമുക്കിന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം. അതുപോലെ നിക്കോട്ടിൻ പുകയില ആസക്തിയെ നമുക്ക് എങ്ങനെ ചെറുക്കാൻ സാധിക്കും, അതിനൊരു മൂന്ന് നാല് തന്ത്രങ്ങളാണ് നമുക്ക് കൗണ്ടർ ആക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നുള്ളത്. ഒന്ന്, യുവതി യുവാക്കളുടെ ഇടയിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക അത്യാവശ്യമാണ്. പുകയില ലഹരിക്ക് അടിമയാക്കുമെന്നും തുടങ്ങിയാൽ നിർത്താൻ പറ്റാതെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പുകൾ നൽകണം. പുകയില കമ്പനികളുടെ കള്ളത്തരങ്ങളിൽ വിശ്വസിക്കരുതെന്നും തന്ത്രങ്ങളിൽ വീഴരുതെന്നും ബോധ്യപ്പെടുത്തുക. രണ്ടാമത്, പുകയിലയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി പുകയില ക്യാൻസർ ഉണ്ടാക്കുമെന്നും ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുമെന്നുമുള്ള മെസ്സേജുകൾ ജനങ്ങളിൽ എത്തിക്കണം. മൂന്നാമത്, പുകയില ഉപയോഗം നിർത്താനുള്ള കൗൺസിലിങ്ങും മരുന്നുകളും നൽകണം. ഇത് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ സ്ഥാപനങ്ങളും ഏറ്റെടുക്കേണ്ട കാര്യമാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, പുകയിലയ്ക്കെതിരെയുള്ള നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കുക. പൊതുസ്ഥലങ്ങളിലെ പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ, വിദ്യാലയങ്ങൾക്ക് ചുറ്റുമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള വിൽപ്പന എന്നിവ ഇന്ത്യ ഉൾപ്പെടെയുള്ള 120-ലധികം രാജ്യങ്ങളിൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ശക്തമായി നടപ്പിലാക്കിയാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പുകയിലയുടെ ദോഷങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ ഒരു പരിധിവരെ രക്ഷിക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയിലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ധൂൾ എന്ന ചിത്രത്തിന് വേണ്ടി ശങ്കർ മഹാദേവൻ, സുജാത എന്നിവർ പാടിയത്. ഗാനരചന കപിലൻ, സംഗീതം വിദ്യാസാഗർ.

ദേവൻ, ക്ലിൻഡൻ, ഡൊമിനിക് എന്നിവർ പാടിയത്. ചിത്രം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ. ഗാനരചന വൈരമുത്തു, സംഗീതം എ ആർ റഹ്മാൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ് ഹൃദയരാഗങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയയ്ക്കുക. സന്ദേശങ്ങൾ അയയ്ക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281200715. ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 9:30. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.
2: ടൂറിസം ഡയറി.
3: മൂന്നാർ കരടിപ്പാറയിൽ റോസ് ഗാർഡൻസ് ഹോംസ്റ്റേ ഫാം ആൻഡ് നഴ്സറി ഉടമ ശ്രീ ടോമി ജോസഫ് കഴിഞ്ഞയാഴ്ച സംസാരിച്ചത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അതിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
4: ഇവരുടെ ആഹാര രീതിയെ, കാരണം വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കുമല്ലോ, അപ്പൊ എല്ലാവർക്കും ഒരേ ആഹാര രീതി കേരളത്തിന്റെ ആഹാരം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ എന്തെല്ലാമാണ് സാറ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്?
5: ഒരു ഹോം സ്റ്റേയിൽ സാധാരണ ഞങ്ങൾ കൊടുക്കുന്നത് ഒരു നോൺ വെജിറ്റേറിയൻ ഉണ്ടാവും, ബാക്കി വെജിറ്റേറിയൻ ഫുഡും ഉണ്ടാവും. അതൊരു 4 അല്ലെങ്കിൽ 5 ഡിഷസ് ഉണ്ടാവും. നമുക്കിപ്പം അവരുടെ ഇഷ്ടമനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ഹോം സ്റ്റേയിൽ പറ്റത്തില്ല. കാരണം ഒരു നമ്മൾ സാധാരണ അവരുടെ ഭാര്യ, ഒരാൾ ഹെൽപ്പർ, അങ്ങനെ അത്രയൊക്കെ ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പം ഒരു ഹോട്ടലിലെ ഫെസിലിറ്റി അന്വേഷിച്ച് വരുന്ന, അതായത് വെറൈറ്റി ഫുഡ് ആ ചോദിച്ചു വരുന്ന ഒരാൾക്ക് ഒരിക്കലും ഹോം സ്റ്റേയിൽ സന്തോഷവാനായിരിക്കില്ല.

0: സാധാരണ ഹോം സ്റ്റേയിൽ വന്ന് താമസിക്കുന്ന വിദേശികൾ അവരിതേക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. നമ്മുടെ ഫുഡ് അവർ വളരെ ഹാപ്പിയാണ്. അവർക്ക് ചിലർക്ക് എരിവ് കാണും, ചിലർക്ക് എരിവില്ല.
1: നിശ്ചിത ദിവസം പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? അതോ ഒരാൾ ആവശ്യപ്പെടുന്ന അത്രയും ദിവസം നമ്മൾ ഹോം സ്റ്റേയിലുള്ള സൗകര്യം കൊടുക്കാറുണ്ട്? അതിനെക്കുറിച്ച്
0: അങ്ങനെ ഒരു നിബന്ധനകളുമില്ല. ഒരു സഞ്ചാരി വരുമ്പോൾ റൈറ്റ് എപ്പോഴും സഞ്ചാരിയുടെ ഭാഗത്താണ്. അവന് എല്ലാ സ്ഥലവും കാണണമെന്ന് ആഗ്രഹമുള്ളവനായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ കൂടുതൽ ദിവസം താമസിക്കുന്നതായിരിക്കും. എന്താണേലും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ എത്ര ദിവസം നമുക്ക് സൗകര്യപ്രദമുണ്ടോ, വേക്കൻ്റ് ആയിട്ടുണ്ടോ, അത് അവർക്ക് കൊടുക്കാറുണ്ട്.
1: ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളെ ഹോം സ്റ്റേയിലേക്ക് തന്നെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഹോം സ്റ്റേയിൽ കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് സാർ ആലോചിക്കുന്നു?
0: അവർക്ക് വരുമ്പോൾ വെറുതെ ഒരു ഹോം സ്റ്റേയിൽ വന്ന് താമസിച്ചിട്ട് കാര്യമില്ല. അവിടെ സംതിങ് സ്പെഷ്യലായിട്ട് അവർക്ക് തോന്നണം, ഒരു യുണീക്കായിട്ട് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ. ഒന്നെങ്കിൽ ഞങ്ങളുടെ അടുത്ത ഭക്ഷണമായിരിക്കാം, ആഹാര രീതി ആവാം, ഇല്ല ഞങ്ങളുടെ ഫാം ആവാം, ഇല്ല ഞങ്ങളുടെ നേഴ്സറി ആവാം, ഇല്ല ഞാൻ അറേഞ്ച് ചെയ്ത് നിന്ന എൻ്റെ ഒപ്പം ട്രക്കിങ്ങിന് വരുന്നവരുണ്ട്, ബേർഡ് വാച്ചിങ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില ചില പ്രത്യേകതകൾ മറ്റൊരിടത്തും കൊടുക്കാൻ പറ്റാത്തത് നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മളെ അവർ നോട്ടഡ് ആക്കുന്നത്. അപ്പോൾ അവർ പോയിട്ട് അവരുടെ തന്നെ അറിയാവുന്നവരെയും നമ്മുടെ അടുത്തോട്ട് പറഞ്ഞു വിടും. എപ്പോഴും സഞ്ചാരികളാണ്, നമ്മളെപ്പോലെയല്ല. നമ്മൾ വർഷത്തിൽ ഒന്ന് എവിടെയെങ്കിലും പോയെങ്കിലായി, പോയില്ലെങ്കിലായി, അല്ല ജീവിതത്തിൽ ഒന്ന് പോയെങ്കിലായി, അത്രയേ ഉള്ളൂ. ഇവരങ്ങനെയല്ല. എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും അല്ല 3 വർഷം കൂടുമ്പോഴും ഇവർ യാത്രക്കാരാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
1: ഇവിടെ ഈ ഹോം സ്റ്റേയും കാര്യങ്ങളും ഇത്രത്തോളം നടത്തുന്ന സാറ് വിദേശ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്?
0: വിദേശ രാജ്യങ്ങളിൽ പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എങ്കിൽ ഞാൻ ഇന്ത്യയിലുള്ള മിക്ക ഹോം സ്റ്റേകളിലും ഞാൻ പോയി താമസിച്ചിട്ടുണ്ട്. അവിടുത്തെ രീതികൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ലോകം നമ്മുടെ മുന്നിലേക്ക് വന്നു, പക്ഷെ നമുക്ക് അവരുടെ അടുത്തോട്ട് പോകാൻ പറ്റിയില്ല.
1: ഹോം സ്റ്റേ എന്ന് വെച്ചാൽ 5-സ്റ്റാർ ഹോട്ടൽ, 4-സ്റ്റാർ ഹോട്ടൽ, 3-സ്റ്റാർ തൊട്ട് അങ്ങോട്ട് 7-സ്റ്റാർ വരെ നമ്മൾ പോകുന്നുണ്ട് ഹോട്ടൽ. അപ്പം അത് ചെല്ലപ്പോൾ സാധാരണക്കാരന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല.
0: അപ്പൊ
1: ഈ സാധാരണക്കാരൻ മുതൽ അങ്ങേ അറ്റം വരെ, അങ്ങേ തലം വരെ നിൽക്കുന്നവർക്ക് പറ്റിയ ഒരു തലമാണ് ഹോം സ്റ്റേ എന്നാണ് സാർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു റേറ്റിംഗ് അതിനെ കുറിച്ചിട്ട് ഒന്ന് വിശദീകരിക്കും.
0: അതായത് സർക്കാർ തന്നെ അതിന് ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് സൗകര്യങ്ങളനുസരിച്ച്. സിൽവർ, ഗോൾഡ്, ഡയമണ്ട്. ഇപ്പോൾ ഡയമണ്ട് കാറ്റഗറിയാണ് അതിന് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു 5-സ്റ്റാർ ഫെസിലിറ്റി ഉള്ള സൗകര്യങ്ങളാണ്. ആ വീട്ടിൽ ആ ഒരു മുറിയും ആ ബാത്റൂമും പ്രമിസീസൊക്കെ ആ സൗകര്യങ്ങളുള്ളതായിരിക്കും. അങ്ങനെയുള്ള ഒരു വീട്ടിൽ അവർ നന്നായിട്ട് റെൻറ്റ് വാങ്ങും. അതായത് 3-6 അങ്ങനെയുള്ളത് വളരെ കുറവാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഏകദേശം 3000 മുതൽ 8000 വരെ വാങ്ങുന്ന ഹോം സ്റ്റേയ്സ് ഇവിടെയുണ്ട്. അത് ആലപ്പുഴ സൈഡിലുണ്ട്, കുമരകത്തുണ്ട്. അതിപ്പം ഈ കാറ്റഗറി സ്റ്റേഷൻ അനുസരിച്ചാണ്, നമ്മുടെ സൗകര്യങ്ങളനുസരിച്ച് നമ്മളതിന് കാശ് കൂട്ടുന്നു.
1: ഒരേ സമയം സാറിന്റെ റോസ് ഗാർഡൻ എന്ന് പറയുന്ന ഹോം സ്റ്റേയിൽ മുഴുവൻ ആളുകളും ഉണ്ടെങ്കിൽ എത്ര റൂംസ് ആണ് ഒരേ സമയം കൊടുക്കാൻ പറ്റുക?
0: 5 റൂമാണ് ഞാൻ കൊടുക്കുന്നത്. 5 റൂമിൽ 2 പേർക്ക് വെച്ചാണ് കിടക്കാൻ പറ്റുക. അതായത് ട്വിൻ ബെഡ് ഡബിൾ റൂമാണ്. അങ്ങനെ വരുമ്പോൾ എനിക്ക് അറ്റ് എ ടൈം 10 പേർക്ക് താമസിക്കാം.
1: അപ്പം ഒരു റൂമിന് ഇത്ര എന്നുള്ളതാണോ റേറ്റ്? അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്, അതോ ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ടാണോ?
0: ഞാൻ ചാർജ് ചെയ്യുന്നത് റൂമിന്റെ വിലയാണ്. കാശ് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും.
1: ഈ വരുന്ന ടൂറിസ്റ്റുകൾ ഫാമിലി ആണെങ്കിൽ, ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ള ഒരു 4 പേരാണ് വരുന്നതെങ്കിൽ അവർക്കും താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്.
0: ചിലപ്പോൾ അവർ 2 റൂം ചോദിക്കും അങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ അവർ എക്സ്ട്രാ ബെഡ് ചോദിക്കും. ഇതാണ് സാധാരണ ഫാമിലി ആയിട്ട് വരുമ്പോൾ ചെയ്യുന്നത്.
1: ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ധാരാളം ഹോം സ്റ്റേ ഉണ്ടെന്ന് സാർ പറഞ്ഞു. അത് എത്രത്തോളമാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ മുന്നോട്ടേക്ക് നയിച്ചിരിക്കുന്നത്?
0: തീർച്ചയായിട്ടും വളരെയധികം മുന്നോട്ട് നയിക്കുന്നുണ്ട്. കാരണം ലോക്കൽ ഹോം സ്റ്റേ, അതായത് നമ്മുടെ ഇവിടെ ഉള്ള ഒരാൾ തുടങ്ങുന്ന ഒരു റിയൽ ഹോം സ്റ്റേ ആണ്, തീർച്ചയായിട്ടും അവൾക്ക് കിട്ടുന്ന വരുമാനം വലിയൊരു വരുമാന മാർഗമാണ്.
1: ഇത്രയും നേരം മൂന്നാറിലെ ടൂറിസത്തിൽ ഹോം സ്റ്റേയുടെ പങ്ക്, അല്ലെങ്കിൽ എത്രത്തോളമാണ് ജനജീവിതത്തെ, ടൂറിസ്റ്റുകളെ ഹോം സ്റ്റേ സ്വാധീനിച്ചിരിക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായി നമ്മോട് സംസാരിച്ചത് മിസ്റ്റർ ടോമി ജോസഫ് ആണ്. ഒരുപാട് സ്നേഹം സാർ.
0: നന്ദി.
2: ടൂറിസം ഡയറി സമാപിക്കുന്നു.

ദേശം രൂപം കൊണ്ടത്. പിന്നീട് ഭൂമി പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ഇവയെ ഒന്നിച്ചു ചേർത്ത് ഇന്നത്തെ മുംബൈ നഗരം രൂപീകരിച്ചു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫം. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. വിജയകരമായ പപ്പായ കൃഷി. VS പത്മകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ആരോഗ്യവേദി. ഇന്നത്തെ ആരോഗ്യവേദിയിൽ കൗമാരക്കാരായ പെൺകുട്ടികളെ ഗർഭാശയകള ക്യാൻസറിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി നടത്തിവരുന്ന പ്രതിരോധ മാർഗമായ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷനെക്കുറിച്ചും മഴക്കാല രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ദേവികുളം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ മേരി മാത്യു സംസാരിക്കുന്നു. 7:45 ചലച്ചിത്രഗാനങ്ങൾ. 8:00 സാഹിത്യവേദി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കയർ വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. പൊളിറ്റിക്കൽ സയൻസും ജീവിതവും എൻ നൌഫൽ സംസാരിക്കുന്നു. 9:30 ഹൃദയരാഗങ്ങൾ. 10:00 സ്മൃതി നിലാവ്. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:15 പാട്ടുകളും. 5:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 5:55 അറിയിപ്പുകൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ഇതളുകൾ. 8:00 നാടകം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 കായിക ലോകം. 9:30 ഹൃദയരാഗങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹിയിലെ. 11:00 ചലച്ചിത്രഗാനം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
3: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക്

0: ഇപിഎഫിലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1000-ൽ താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 ജൂൺ 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 മാർച്ച് 1 2020 സെപ്റ്റംബർ 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
1: ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashvani, the news read by Anuja Kumar. Union Home Minister Amit Shah has said securing our borders and eradicating illegal immigration is vital to protecting the nation's demography. He was addressing the troops and public gathering after inaugurating the strategically crucial G7 and G13 border outposts along the India-Pakistan border in Bhuj, Gujarat today. The minister said the central government is leveraging cutting-edge technology including drones, radars and modern fencing to establish an unbreachable leak-proof security grid. The Home Minister announced a major structural shift in border management with the introduction of a new quadripartite security grid. Union Agriculture Minister Shivraj Singh Chauhan today said that a national seed reserve of 1,74,000 quintals has been established to ensure the seed availability to the farmers. Addressing media on the second day of National Conference on Agriculture for Kharif Campaign 2026 in New Delhi, Mr. Chauhan said that 9,76,000 farmer IDs have been created so far. He said that the farmers will no longer need separate documents to access different schemes. Mr. Chauhan's stressed the need for transparency in fertilizer distribution, prevention of black marketing, and ensuring proper supply to genuine farmers. He said that the government remains committed to protecting farmers' interests and ensuring that fertilizers are utilized solely for agricultural purposes. The government has said that there is sufficient stock of petrol, diesel and LPG in the country and all the refineries are operating at the optimum level. Addressing an inter-ministerial media briefing in New Delhi, Joint Secretary in the Ministry of Petroleum and Natural Gas, Sujata Sharma, said that LPG production is all-time high, which is around 92,000 metric tons per day.
4: LPG ka production, it also depends on the optimization activity which is taken up within the refinery, and that impacts the production, and that's why we have slight up and down. One thing. Second is we are also giving the part of the pool for C3, C4 molecules. Third important thing is some of the refineries have come back to operations, and other than that, we are getting more, you know, LPG because of the optimization from some of the refiners.
3: Ms. Sharma also informed that no dry out has been reported at any LPG distributorship. Speaking about retail outlets, 150 districts have reported 30% growth in petrol, while 156 districts reported more than 30%. She said that the government is reviewing the situation. The Supreme Court today directed all high courts across the country to pronounce judgments within 3 months of reserving them. The Apex Court also noted that delays in the delivery of judgments can cause irreparable harm to litigants, emphasizing that faster decisions are required in cases of personal liberty. A bench comprising Chief Justice Suryakant and Justice Joy Mallya Bagchi said that orders in bail applications should be pronounced the same day, and if they are reserved, they must be pronounced and uploaded the next day. Issuing a slew of directions, the top court said that order of bail or sentence suspension should be communicated to the jail authorities as soon as it is pronounced, and the under trial convict should be released preferably the same day or at the most the next day. The Supreme Court today stressed accountability for the lapses in the NEET paper leak case. A bench of Justices P.S. Narasimha and Alok Aradhe was hearing pleas on the matter, including one seeking a direction to replace or restructure the National Testing Agency with a robust and autonomous body to conduct the medical entrance examination. The bench asked the centre to file an affidavit and posted the matter for hearing in the second week of July. Solicitor General Tushar Mehta told the bench that the government is concerned about the youth and is committed to ensuring there are no lacunae. Benchmark domestic equity indices shed around 1.5% today after sell-off across most sectors intensified in the final hour of the trade. The BSE Sensex plunged 1,092 points to close at 74,776. The NSE Nifty fell 359 points to settle at 23,548. In IPL cricket, Gujarat Titans will clash with Rajasthan Royals in qualifier 2 match in New Chandigarh this evening. The match will start at 7:30 p.m. And that is the end of this news bulletin.
5: Akashavani. Jilla Vrtanta. ഇന്ന് തിരുവനന്തപുരം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
6: ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം, ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം എസ് നവീൻ കേരള വാഗേയകാരന്മാരുടെ കൃതികൾ പാടി. കച്ചേരിക്ക് മുൻപ് നടന്ന സമ്മേളനം ആകാശവാണി തിരുവനന്തപുരം റീജിയണൽ ചാനൽ മാനേജർ ഡോക്ടർ എ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി പി എ ബിജു ആമുഖ പ്രഭാഷണം നടത്തി. ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ വാഞ്ചീശ്വരയ്യർ അധ്യക്ഷനായ ചടങ്ങിന് ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയും മൃദംഗ കലാകാരനുമായ പ്രൊഫസർ വൈക്കം വേണുഗോപാൽ ആശംസയും ആകാശവാണി തിരുവനന്തപുരം നിലയം കർണാടക സംഗീത വിഭാഗം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മനീഷ് എം പി സ്വാഗതവും ആശംസിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 68th തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നു. മന്ത്രി CP ജോൺ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗത്തിലെ 400 കുട്ടികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. കളരിപ്പയറ്റിലെ മെയ്ത്താരി മുതൽ അങ്കത്താരി വരെയുള്ള 13 ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ആകാശവാണി റീജിയണൽ ചാനൽ മാനേജർ ഡോക്ടർ AG ബൈജു, പ്രോഗ്രാം മേധാവി PA ബിജു, വാർത്താവിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി M പള്ളുരുത്തി, സെയിൽസ് സെന്റർ മേധാവി Jerome JM എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാനവീയം വിധി പാളയം ബേക്കർ ജംഗ്ഷൻ വഴി വഴുതക്കാട് ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തോണിൽ ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 പേർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് പുഷ്പാർച്ചന നടത്തി. മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് നേതാക്കൾ, പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഈദ്ഗാഹുകളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. പാളയത്ത് നടന്ന പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾക്ക് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. ആറ്റിങ്ങലിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ആറ്റിങ്ങൽ സലഫി ജുമാ മസ്ജിദ് മുഖ്യ ഇമാം മാഹീൻ മൗലവി നേതൃത്വം നൽകി. കല്ലമ്പലത്ത് നടന്ന ഈദ് പ്രാർത്ഥനകൾക്ക് ഇമാം ഹാഫിൽ ഷാക്കിർ ഹുസൈൻ മൗലവി നേതൃത്വം നൽകി. 100 വിശ്വാസികൾ ജില്ലയിലെ വിവിധ ഈദ്ഗാഹുകളിൽ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62nd ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തി. നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ സംസ്ഥാനതല ക്യാമ്പായ ഐക്യ 2026 തിരുവനന്തപുരത്ത് നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. 6 നീണ്ട ക്യാമ്പ് പരേഡോടെയാണ് സമാപിച്ചത്. മന്ത്രി രമേശ് ചെന്നിത്തല പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 939 കേഡറ്റുകൾ ക്യാമ്പിൽ പങ്കെടുത്തു.
5: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
7: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കാവ്യാഞ്ജലി. ഇന്ന് കാവ്യാഞ്ജലിയിൽ MP അപ്പന്റെ കവിത, കവി, ആലാപനം അമ്പലപ്പുഴ വിജയകുമാർ.
8: കുത്തിക്കുറിച്ചുകൊണ്ടിങ്ങിരുന്നാൽ അത്താഴമൂണി നിന്നെന്തു ചെയ്യും?

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി A കൗശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി M ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
6: കൃഷി സർക്കാരിന്റെ മുൻഗണനയായിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുന്നതിന് പുറമെ വ്യോമയാന മേഖലയിൽ സമഗ്ര വികസനം ഉറപ്പുവരുത്തും. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകും. അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് 6 മാസത്തെ പ്രസവാവധി അനുവദിക്കും. സംസ്ഥാനത്തെ എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കുന്നതിനൊപ്പം മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മലബാർ തീർത്ഥാടന പദ്ധതി ആവിഷ്കരിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. പോലീസിലും സമഗ്ര പരിഷ്കരണം നടപ്പാക്കും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: പുതിയ സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നും കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
7: കേരളത്തിൽ സമഗ്രമായ മാറ്റം അടിസ്ഥാന സൗകര്യ മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് ഗവൺമെന്റ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. ഇതിനനുബന്ധമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും.
5: കിഫ്ബിയുടെ കാര്യത്തിൽ സർക്കാർ പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും സഹായകമായ നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിൽ നിന്നും ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനം മൗനം പാലിച്ചതായും അദ്ദേഹം വിമർശിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെ സംബന്ധിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നയപ്രഖ്യാപനത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പിലാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനായി നിയമസഭയിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. കർണാടക സന്ദർശനം തുടരുന്ന ഉപരാഷ്ട്രപതി ഇന്ന് ബംഗളൂരുവിലും ദാവൻഖരയിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൗശികൻ നിയമിതനായി. 2009 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. ഡോക്ടർ രക്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായതോടെയാണ് പുതിയ നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
5: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ED റെയ്ഡ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റെയ്ഡ് കേന്ദ്ര ഏജൻസിയുടെ നടപടിയാണെന്നും സംസ്ഥാന സർക്കാരിന് റെയ്ഡിൽ പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റെയ്ഡിനെ തുടർന്നുണ്ടായ സംഘർഷം ലഘൂകരിക്കാൻ പോലീസിന് സാധിച്ചതായും ക്രമസമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി M. ലിജു. കാലാനുസൃതമായ മാറ്റങ്ങൾ വകുപ്പിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും തിരുവനന്തപുരത്ത് നടന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് വെല്ലുവിളിയെ നേരിടാൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ മന്ത്രി വകുപ്പിൽ അഴിമതി അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനോത്സവം June 1. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
9: ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകൾ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ K. മുരളീധരൻ, CP ജോൺ, തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രവേശനോത്സവത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ അറിയിച്ചു. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം മന്ത്രി N. ഷംസുദ്ദീൻ പുറത്തിറക്കി.
5: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ പരിശോധനയില്ലാതെ ചിലർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതായി റിപ്പോർട്ടിലെ പരാമർശം തെറ്റാണെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ ഇന്ന് ചേർന്ന ക്ഷേത്രം ഭരണസമിതി യോഗത്തിൽ തീരുമാനമായി. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ മോക്ഡ്രിൽ തുടരുന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ നേരിടേണ്ട രീതികൾ ഉൾപ്പെടുത്തിയുള്ള മോക്ഡ്രില്ലിൽ 160 NSG കമാൻഡോകളാണ് പങ്കെടുക്കുന്നത്. പോലീസ് സേന, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാസേന തുടങ്ങിയ വിവിധ വകുപ്പുകളും മോക്ഡ്രില്ലിന്റെ ഭാഗമാകുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴയായിരിക്കും ലഭിക്കുക എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളും മലപ്പുറവും വയനാടും ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും കാലവർഷം മുന്നേറുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡീഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 134th പതിപ്പാണ് ഇത്. മഴക്കാലമെത്തുന്ന സാഹചര്യത്തിൽ എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചാവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമായി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൗശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
10: ആകാശവാണി. നിയമസഭയിൽ ഇന്ന് പുതുയുഗ കേരളത്തിന് ജനകീയ നയങ്ങളുമായി 16 നിയമസഭാ സമ്മേളനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ, തിരുവനന്തപുരം. അവതരണം ആമിന നജുമ. വനിതകളെയും യുവാക്കളെയും വയോജനങ്ങളെയും ചേർത്ത് നിർത്തുന്ന നയങ്ങളുമായി VD സതീശൻ സർക്കാരിന്റെ 1 നയപ്രഖ്യാപനം നടത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള നിയമസഭയിൽ ആദ്യമായി വന്ദേമാതര ഗാനം ആലപിച്ചു എന്ന പ്രത്യേകതയും 16 സമ്മേളനത്തിന് സ്വന്തം. നമസ്കാരം മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് നയപ്രഖ്യാപനത്തിലേക്ക് ഗവർണർ കടന്നത്. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്. പൊതുനന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളോടെയാണ് VD സതീശൻ സർക്കാരിന്റെ നയം പ്രഖ്യാപിച്ചു തുടങ്ങിയത്. മാനുഷിക സഹാനുഭൂതിയോടുകൂടിയ സാങ്കേതിക പുരോഗതിയും അവസര സമത്വവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗം.

കേരളം സൃഷ്ടിക്കുന്നതിന് വിഭാവനം ചെയ്യുന്നവയാണ് പുതിയ നയങ്ങളെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം വരെ ആർത്തവാവധിക്കൊപ്പം അവർ പഠനത്തിൽ പിന്നിലാകാതിരിക്കാൻ വാരാന്ത്യത്തിൽ ക്യാച്ചപ്പ് ക്ലാസുകളും പ്രഖ്യാപിച്ചു. മെൻസ്ട്രൽ ഡിഗ്നിറ്റി പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സൌഹൃദപരമായ രീതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധിയും പ്രത്യേക ആനുകൂല്യങ്ങളുമുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യവേതനം നടപ്പാക്കും. എല്ലാ പ്രധാന പട്ടണങ്ങളിലും പൊതുവിശ്രമമുറികൾ ഒരുക്കും. സ്ത്രീകൾക്ക് സാനിറ്ററി നാപ്കിനുകൾ, പാദരക്ഷകൾ, മറ്റവശ്യ സാധനങ്ങൾ എന്നിവ ലഭ്യമാക്കും. ഓരോ പഞ്ചായത്തിലും വനിതാ കർഷകരെ കണ്ടെത്തി പ്രോത്സാഹനം നൽകാൻ വനിതാ കർഷക കൺസോർഷ്യം ആരംഭിക്കും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരുന്നുവെങ്കിൽ ഇക്കുറി കേന്ദ്ര വിമർശനം ഒഴിവാക്കി. ഫെഡറലിസത്തിന്റെ ചട്ടക്കൂടിനുള്ളിലെ കേരളത്തിന്റെ അവകാശങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനയിലെ നെടും തൂണുകളിന്മേൽ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും അവകാശപ്പെട്ട സാമ്പത്തിക വിഹിതവും ന്യായവും നീതിയുക്തവുമായ പരിഗണനയും ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്ര സർക്കാരുമായുള്ള ക്രിയാത്മക ഇടപെടലുകൾ നടത്തുമെന്നും നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുകയാണെന്നും നിലവിലെ ബാധ്യതകളും സാമ്പത്തിക ഞെരുക്കങ്ങളും പൊതുധനകാര്യത്തിൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും സൂചിപ്പിച്ച് മുൻ സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ജനങ്ങൾക്ക് പൂർണ്ണ വ്യക്തത വരുത്തുന്നതിനായി ധവളപത്രം പുറത്തിറക്കും. ഇന്ദിരാ ഗ്യാരന്റികളിലെ നയവും വ്യക്തമാക്കി. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം വിദ്യാഭ്യാസ സഹായം നൽകും. ക്ഷേമ പെൻഷൻ പ്രതിമാസം 3000 രൂപയായി ഉയർത്തും. കേരളത്തിലെ ഓരോ കുടുംബത്തിനും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകും. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകും. കേരളത്തിന്റെ വ്യോമയാന മേഖലയെ സമഗ്രമായി വികസിപ്പിക്കും. ദക്ഷിണേന്ത്യയെ സിവിൽ വ്യോമയാനത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി മാറ്റും. സംസ്ഥാനത്തെ സംയോജിത തുറമുഖ കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. കർഷകരുടെ കാർഷിക വരുമാനവും വിളകളുടെ സംഭരണ സംവിധാനവും മെച്ചപ്പെടുത്തും. തറവില പുതുക്കുന്നതിനൊപ്പം നെല്ല്, റബ്ബർ, തേങ്ങ തുടങ്ങിയവയ്ക്ക് ന്യായവില ഉറപ്പാക്കും. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കും. നഷ്ടപരിഹാര സംവിധാനവും പ്രതിരോധ സംവിധാനവും ശക്തിപ്പെടുത്തും. സമഗ്ര മണ്ണ് പരിശോധനാ നയം തയ്യാറാക്കും. പിന്നാക്ക വിഭാഗത്തിൽ ഡോക്ടറൽ ഗവേഷകർക്കുള്ള പിന്തുണ ശക്തിപ്പെടുത്തും. സഹകരണ നിക്ഷേപകർക്ക് സംരക്ഷണം ഒരുക്കും. അഴിമതിരഹിതവും സുതാര്യവുമാക്കി സഹകരണ വകുപ്പുകളെ മാറ്റും. നിക്ഷേപ ഗ്യാരന്റി നൽകി നിക്ഷേപ സംരക്ഷണം ഉറപ്പാക്കും. കേരളത്തെ ഷൂട്ടിംഗ് കേന്ദ്രമാക്കി മാറ്റും. മീഡിയ സിറ്റിയും ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് ഹബും വികസിപ്പിക്കും. 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തും. ക്ഷേത്രങ്ങളെ ഏകീകൃത തീർത്ഥാടന സർക്യൂട്ടുമായി ബന്ധിപ്പിക്കുന്ന മലബാർ ടെമ്പിൾ പിൽഗ്രിം പദ്ധതി നടപ്പാക്കും. എല്ലാ ജില്ലകളിലും +2 സീറ്റുകളുടെ എണ്ണം ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കും. തിരഞ്ഞെടുത്ത സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ആധുനികവൽക്കരിക്കും. സഞ്ചരിക്കുന്ന മാവേലി റേഷൻ കടകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ലഹരി വ്യാപനം തടയാൻ പ്രത്യേക സ്റ്റേറ്റ് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് ബ്യൂറോ സ്ഥാപിക്കും. ഐടി വകുപ്പിനെ കേരള ടെക് എന്ന പുതിയ ബ്രാൻഡോടുകൂടി ഐടി ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്പ് വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യും. കേരള ഐടി മിഷനെ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ മിഷൻ എന്ന് മാറ്റും. സംസ്ഥാനത്തെ എല്ലാ റോഡുകളും BMBC റോഡുകളാക്കി ഉയർത്തും. ഗുണമേന്മയുള്ളതും ചെലവ് കുറഞ്ഞതുമായ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കും. പൊതുജനാരോഗ്യരംഗത്ത് ആധുനികവൽക്കരണം ദ്രുതവേഗത്തിലാക്കും. ഹജ്ജ് തീർത്ഥാടനം സുഗമമാക്കും. വഖഫ് ആസ്തി സംരക്ഷണത്തിനും പരിപാലനത്തിനും വഖഫ് ബോർഡിന്റെ ആധുനികവൽക്കരണത്തിനും പ്രഥമ പരിഗണന നൽകും. സോളാർ, കാറ്റ് എന്നിവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കും. വൈദ്യുതി ശേഖരണത്തിന് സംവിധാനമൊരുക്കും. ഭൂമി സംബന്ധമായ എല്ലാ നിയമങ്ങളും പുനഃപരിഷ്കരിക്കാൻ കമ്മീഷൻ രൂപീകരിക്കും. റവന്യൂ വകുപ്പിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ പൌരകേന്ദ്രീകൃത സംവിധാനമാക്കും. പട്ടികവർഗ ഭൂമി കൈമാറ്റ നിയന്ത്രണവും പുനരവകാശ ആക്ടും നടപ്പിലാക്കി ഗോത്രവർഗ ഭൂമിയിലെ കൈയേറ്റങ്ങൾ കർശനമായ ശിക്ഷാവ്യവസ്ഥകൾക്ക് ബാധകമാക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ വീട്ടിലും വികസനമെത്തിക്കുന്ന ഒരു കേരളം സൃഷ്ടിക്കാമെന്നും ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഒരു സർക്കാർ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നുള്ള നെഹ്റുവിന്റെ വാക്കുകളോടെയാണ് നയപ്രഖ്യാപന പ്രസംഗം അവസാനിച്ചത്. നയപ്രഖ്യാപനത്തിനായി നിയമസഭയിലെത്തിയ ഗവർണറെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി VD സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ്,
നിയമസഭാ സെക്രട്ടറി ഷാജി സി ബേബി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. നയപ്രഖ്യാപനം തുടങ്ങിയപ്പോഴും അവസാനിപ്പിച്ചപ്പോഴും വന്ദേമാതരവും തുടർന്ന് ദേശീയഗാനവും പോലീസ് ബാൻഡ് അവതരിപ്പിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് നിയമസഭയിൽ വന്ദേമാതരഗാനം ഉയരുന്നത്. ഇനി ജൂൺ 2 നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കുന്നത്. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. പുതുയുഗ കേരളത്തിന് ജനകീയ നയങ്ങളുമായി 16 നിയമസഭാ സമ്മേളനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ തിരുവനന്തപുരം. അവതരണം ആമിന നജുമ.

0: മൻ കി ബാത്ത്.
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കാഴ്ച വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കോട്ടയം ഒളച്ച സർക്കാർ അന്ധവിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. 2026-27 അധ്യയന വർഷം 1 മുതൽ 10 വരെ ക്ലാസുകളിലേക്ക് ജൂൺ 30 വരെ പ്രവേശനം ലഭിക്കുന്നതാണ്. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 1-ാം ക്ലാസ്സിലേക്കും സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്ന കാഴ്ച പരിമിതരായ കുട്ടികൾക്ക് TC അടിസ്ഥാനത്തിൽ അതാതു ക്ലാസുകളിലേക്കും പ്രവേശനം നൽകുന്നതാണ്. പഠനം, ഭക്ഷണം, വൈദ്യസഹായം, യൂണിഫോം എന്നിവ തികച്ചും സൌജന്യമാണ്. സാധാരണ സിലബസിന് പുറമെ സംഗീതം, ഉപകരണ സംഗീതം, പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടർ, ബ്രെയിൽ, കൈത്തൊഴിൽ, മൊബിലിറ്റി ആൻഡ് ഓറിയന്റേഷൻ, ഡെയിലി ലിവിംഗ് സ്കിൽസ് തുടങ്ങിയവയിൽ പ്രവേശനം നൽകുന്നതാണ്. താൽപ്പര്യമുള്ള രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന വിലാസത്തിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. വിലാസം: ഹെഡ്മാസ്റ്റർ സർക്കാർ അന്ധവിദ്യാലയം, ഒളശ PU, കോട്ടയം, 686014. ഫോൺ നമ്പർ: 9544111833. നമ്പർ ഒരിക്കൽ കൂടി: 9544111833. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി, സമയം 6:50. ഇപ്പോൾ കേൾക്കാം.
2: വയലും വീടും

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. സന്തോഷമാണ് ജീവിതത്തിന്റെ അർത്ഥവും ഉദ്ദേശവും. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നുദ്ഭവിക്കുന്ന നന്മയുടെ ഉറവയാണത്. സന്തോഷം നിലനിർത്തേണ്ടത് ഓരോ ബന്ധങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. ത്യാഗമനോഭാവവും അർപ്പണ മനോഭാവവും വിശ്വാസവുമുണ്ടെങ്കിൽ ബന്ധങ്ങളിൽ തീർച്ചയായും സന്തോഷമുണ്ടാകും. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി വിജയകരമായി പപ്പായ കൃഷി ചെയ്ത VS പത്മകുമാറിനെ പരിചയപ്പെടുന്നതാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ചാണകത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്?

0: ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. എന്തെങ്കിലും ഒരു കൃഷി ചെയ്യണമെന്ന് ചിന്തിക്കാത്തവർ ഇന്നില്ല എന്ന് തന്നെ പറയാം. ചിലപ്പോൾ ചില ഇഷ്ടങ്ങൾ കൃഷിയിലും കടന്നുകൂടാം. ഉദാഹരണത്തിന് റംബൂട്ടാൻ, മാതളം, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയവയൊക്കെ ഒന്ന് കൃഷി ചെയ്ത് നോക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. കൃഷി തുടങ്ങാം എന്ന് കരുതി വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില നഷ്ടങ്ങളും രോഗങ്ങളുമൊക്കെ പലരെയും തളർത്തിയെന്ന് വരാം. കൃഷിയിൽ നിന്ന് തന്നെ പിന്തിരിയാനും ഇതൊക്കെ ഒരു കാരണമാകും. മടിപിടിച്ച് എല്ലാം ഉപേക്ഷിക്കും. പക്ഷേ സാഹചര്യങ്ങളും പ്രകൃതിയും സഹായിക്കാൻ ആളും ഇതെല്ലാം ഒത്തുവന്നാലോ പിന്നെ ആ കൃഷി എത്രത്തോളം നന്നാവുമെന്ന് പറയേണ്ടതില്ല. ഇതാ ഈ അഭിമുഖം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും പപ്പായ ഒന്ന് നട്ടുനോക്കിയാലോ എന്ന്. കർഷകനായ വി എസ് പത്മകുമാറുമായി ഷിബു ജോർജ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
1: പത്മകുമാർ സാർ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: സാർ, താങ്കളൊരു പപ്പായ കർഷകനാണ്, ഒരു ഏക്കറോളം സ്ഥലത്ത് താങ്കൾ ചെയ്യുന്നുണ്ടല്ലേ?
2: അതെ.
1: ഇതിന്റെ ഒരു തുടക്കത്തെ കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് ഈ പപ്പായയിലോട്ട് തന്നെ വന്നത്?
2: എൻ്റെ കുടുംബം ഒരു കർഷക കുടുംബമാണ്. എൻ്റെ അച്ഛൻ നല്ല കൃഷിക്കാരനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പറമ്പിൽ പോയി കൊച്ചുനാളിലെ തന്നെ, വളരെ ചെറിയ പ്രായത്തിൽ, ഒരു 4-ാം ക്ലാസ്, 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ അച്ഛനാണ് എൻ്റെ പടിപടിയായിട്ട് കൃഷിയിലേക്ക് കൊണ്ടുവന്നത്. ഭാഗ്യത്തിന് എനിക്ക് കുറച്ച് ഭൂമിയുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റിൽ തന്നെ ഏതാണ്ട് 1.5 ഏക്കറോളം സ്ഥലമുണ്ട്. ആ സ്ഥലം ഫെർട്ടൈൽ ലാൻഡാണ്, നന്നായിട്ട് തന്നെ ഞാൻ കൃഷിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി കിട്ടും, പിന്നെ വാഴയുണ്ട്, അത് എല്ലാ ടൈപ്പിലുള്ള വാഴയുണ്ട്, പിന്നെ തെങ്ങുമുണ്ട്. നാളികേരമാണ് മുഖ്യ കൃഷി.
1: അപ്പോൾ ഇത് പപ്പായയിലോട്ട് എങ്ങനെയാണ് വന്നത്?
2: കുറേ നാൾ കൃഷി ചെയ്തപ്പോൾ എനിക്കൊരു വെറൈറ്റി, എനിക്കൊരു മറ്റൊരു കൃഷിയിലേക്ക് പോകണമെന്ന് തോന്നി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നത്, ഞാൻ ഈ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പഴക്കടകളിലൊക്കെ ഡിമാൻഡ് ചെയ്യുന്നത് പേരക്കയും പപ്പയ്യുമാണ്. അപ്പം ഞാൻ കൃഷി ഓഫീസറോട് പറഞ്ഞു, ഞാൻ എനിക്ക് ഒരു 1-2 ഏക്കർ സ്ഥലമുണ്ട്.
1: ഏത് കൃഷിഭവനാണ് സാർ?
2: ഉള്ളൂർ കൃഷിഭവൻ. അവിടെ കൃഷി ഓഫീസറുടെ സ്വപ്നയാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, എന്ത് കൃഷിയാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കൊരു 1 ഏക്കർ തെങ്ങുംപുരയുടെ ഉണ്ടായിരുന്നു, ഇപ്പം 8-10 തെങ്ങേ ഉള്ളൂ. അപ്പോൾ തെങ്ങിൻ്റെ ഒരു ഇടവളയായിട്ട് പപ്പയ ഒന്ന് കൃഷി ചെയ്താലോ, റെഡ് ലേഡി ഒന്ന് കൃഷി ചെയ്താലോ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ നന്നായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്തു, നന്നായിട്ട്, ചെറിയ രൂപത്തിലല്ല, അത് നല്ല ഡിമാൻഡുള്ള സാധനമാണ്, നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല സാർ, സാർ അതിലേക്ക് പോകണം.
1: അപ്പോൾ ഈ റെഡ് ലേഡിയിലോട്ട് എങ്ങനെ നാരോ ചെയ്തത്?
2: റെഡ് ലേഡിയിൽ പോകാൻ കാരണം, റെഡ് ലേഡി നല്ല തുലിക്കെട്ടിയുള്ള, ഒരുപാട് ദിവസം ഇരിക്കാവുന്ന ഒരു നല്ല കളറും നല്ല ടേസ്റ്റും ആണ്. പിന്നെ ചില ആളുകൾ എന്നോട് പറഞ്ഞത്, അത് ഈ ഡയബറ്റിക് പേഷ്യൻസിന് മധുരം കുറച്ച് കുറവായതുകൊണ്ട് അവർ പ്രിഫർ ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണിത്, അതുകൊണ്ട് ഇതിന് ഡിമാൻഡ് ഉണ്ടാവുമെന്ന് കരുതി.
1: ഹൈറ്റ് ഒന്ന് കുറവാണ്,
2: ഹൈറ്റ് കുറവാണ്, എല്ലാം കൂടെ കൊണ്ടാണ് ഞാൻ ഈ റെഡ് ലേഡിയിലേക്ക് പോയത്. പക്ഷേ എനിക്ക് അതിൻ്റെ വിത്ത് സമ്പാദിച്ചെടുക്കാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു.
1: ഇത് 1 ഏക്കർ സ്ഥലത്ത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു?
2: 1 ഏക്കർ സ്ഥലത്ത് തന്നെ ഈ പപ്പയ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ വീടിനടുത്ത് ടെക്നോ പാർക്കിൽ ജോലി ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയർ, IT എഞ്ചിനീയർ, അയാൾക്കൊരു പോളിയോസ് ഉണ്ടായിരുന്നു. അയാൾ പോളിയോസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അയാൾക്ക് പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ പോളിയോസ് ഒഴിഞ്ഞു കിടക്കായിരുന്നു. ഞാൻ ഈ ചെന്തിട്ടയിലുള്ള ഫാം ഹൗസിൽ പോയി ഇതിൻ്റെ വിത്ത് മേടിച്ച് വലിയ വില കൊടുത്താണ് വാങ്ങിയത്, 4,600 രൂപ കൊടുത്തിട്ട് 10 ഗ്രാം. അത് വാങ്ങിയാൽ ഒരു 500-ലധികം തൈ കിട്ടുമെന്ന് എന്നോട് പറഞ്ഞു. അത് ഞാൻ വാങ്ങി പോളിയോസിൽ കൊണ്ടുവന്ന് നല്ല റിച്ചായിട്ട് തന്നെ അത് കൃഷിഭവൻ്റെ എല്ലാ പേരുതോട്ടത്തിലും തന്നെ ഞാനത് തയ്യാറാക്കി.
1: ഓക്കെ. നഴ്സറിയും സ്വന്തം തന്നെ ചെയ്തു?
2: സ്വന്തമായിട്ട് തന്നെ ചെയ്തു. കൃഷിഭവനിലെ കാർഷിക കർമ്മസേനയുടെ ഒരു ചെറിയ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് തയ്യായി ഒരു 20 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കൃഷി ഓഫീസർ പറഞ്ഞു, നമുക്ക് കംപ്ലീറ്റ് കളച്ച് തടവൊരുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുരയിടം ഞാൻ ഹിറ്റാച്ചി കൊണ്ട് കളച്ചു, ലേബറേഴ്സ് കുറവായിരുന്നു, വയൽ നികത്തിയ പുരയിടായതുകൊണ്ട് തന്നെ ഇതിന് വെള്ളക്കെട്ട് വന്നാൽ ഇത് വേരൊഴുകി പോകുമെന്ന് പറഞ്ഞു, നല്ലതായിട്ട് പണ ഒരുക്കണമെന്ന് പറഞ്ഞു. ഞാനത് മുഴുവൻ ഒരു 3-അടി പൊക്കത്തിൽ പണയൊരുക്കി, പണയൊരുക്കി നല്ല വെയിലായതുകൊണ്ട്, നല്ല വേനലിലാണ് ഞാനത് തുടങ്ങുന്നത്, നല്ല പണയൊക്കെ ഒരുക്കിയതിന് ശേഷം അവർ പറഞ്ഞു കുഴിയെടുത്ത് കുമ്മായം പതറണമെന്ന്.
1: 700 കുഴിയുണ്ടായിരുന്നു.
2: 2 മീറ്റർ മാറിയാണ് ഞാൻ കുഴിയെടുത്തിട്ടുള്ളത്. 2 മീറ്റർ മാറി കുഴിയെടുത്തു, ഒരു 700 കുഴിയുണ്ടായിരുന്നു. 700 കുഴിയിലും കുമ്മായം വിതറി, കുമ്മായം വിതറി ഒരു 15 ദിവസം കഴിഞ്ഞാൽ പറഞ്ഞു നമുക്ക് കുറച്ച് അടിവളം കൊടുക്കണം. അത് കൃഷി ഓഫീസറാണ് പറഞ്ഞത്, സമ്പുഷ്ടീകരിച്ച്
1: എല്ലാ നിർദ്ദേശങ്ങളും അവിടുന്ന്
2: തന്നെ കിട്ടി. അത് വളരെ കറക്റ്റായിട്ട് ഞാൻ പാലിച്ചിട്ടുണ്ട്, വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവർ എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു,

0: വെള്ളമൊഴിച്ചു. പക്ഷേ അതെനിക്ക് തികയാതെ വന്നു. ഒരു 10-30 പ്ലാന്റ് ഈ വെള്ളം കിട്ടാത്തത് കൊണ്ട് തന്നെ കരിഞ്ഞു പോയി.
1: അപ്പൊ ഈ ഞാൻ ചോദിക്കുന്ന തൈ എത്ര വലുതായി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ട് പറിച്ച് നട്ടത്?
0: ഞാനൊരു ഒരു മാസം
1: ഒരു
0: മാസം ആയപ്പോൾ ഞാൻ തൈ നട്ടിട്ടു.
1: ആ കുഴിയിൽ ഒരു പിള്ളക്കുഴി എടുത്ത് എൻ്റെ അത്
0: നട്ടിട്ടു. അപ്പോൾ എന്നിട്ട് കൃഷി ഓഫീസർ എന്നോട് പറഞ്ഞു, നമുക്ക് ഇതിൽ ഭയങ്കരമായിട്ട് കള വരും, അതുകൊണ്ട് കള മാറ്റാൻ വേണ്ടി മച്ചിങ് നമുക്ക് ചെയ്യണം, മച്ചിങ് ഷീറ്റ് ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ഏറ്റവും കട്ടി പറഞ്ഞു.
1: നടുന്നതിന് മുന്നേ തന്നെ പ്ലാസ്റ്റിക്,
0: തൈ നടുമ്പോൾ തന്നെ ഞാൻ പ്ലാസ്റ്റിക് ഇട്ടു, അതിനോട് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് തൈ നടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ട്രിപ്പും റെഡിയാക്കി, ടൈമർ വെച്ച് 3 നേരം ട്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളവും കൊടുത്തിരുന്നു.
1: അപ്പൊ ഈ ഒരു മാസം കഴിഞ്ഞ് തൈ നട്ടപ്പം അടിവളമൊക്കെ ഓൾറെഡി ഉണ്ട്, മൽച്ചിങ്ങും പ്ലാസ്റ്റിക് ഷീറ്റും ഇട്ടിട്ടുണ്ട്, ജലസേചനത്തിന് വേണ്ടി ഡ്രിപ്പുണ്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നട്ടപ്പ് ഏതെങ്കിലും ചെടികൾ നഷ്ടപ്പെടുകയും ചെയ്തു? അതെല്ലാം നല്ലപോലെ പിടിച്ചു വന്നു.
0: നട്ടപ്പ് ഏതാണ്ട് എല്ലാ ചെടികളും
1: പിടിച്ചു വന്നു.
0: പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് ഒരു 10-30-40 ചെടികൾ വെള്ളം കിട്ടാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത് കരിഞ്ഞുപോയി, പൂർണ്ണമായിട്ട് കരിഞ്ഞുപോയി. അതിനുശേഷം ഒരു 3.5-4 മാസമായപ്പോൾ മൊസൈക്ക് എന്ന് പറഞ്ഞൊരു അസുഖം എൻ്റെ കുറച്ച് ചെടികളെ ബാധിച്ചു.
1: ഇതൊരു 3-4 മാസം കഴിഞ്ഞു.
0: 3-4 മാസം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഇലയുടെ മാറ്റം കണ്ടപ്പോൾ തന്നെ ഞാൻ കൃഷി ഓഫീസറോട് പറഞ്ഞു, അവരപ്പം തന്നെ നമ്മുടെ സ്ഥലത്ത് വന്നു, എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, സാറേ എത്രയും പെട്ടെന്ന് ഈ ചെടി അങ്ങ് പിഴുതങ്ങ് മാറ്റണം, ഇത് വൈറൽ ഡിസീസാണ്, ഇതിന് വേറെ മരുന്ന് ഇപ്പം നമുക്ക് പ്രയോഗിക്കാൻ വേണ്ടിയില്ല, ഇത് മാറ്റിയില്ലെങ്കിൽ ഈച്ച കൊണ്ടത് പകരും, പിന്നെ ഈ ഈച്ചയ്ക്ക് കളയാൻ വേണ്ടി തൊട്ട് അടുത്ത മരങ്ങളിലെല്ലാം വേപ്പെണ്ണയോ എന്തെങ്കിലും ഒരു കീടനാശിനി സ്പ്രേ ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ ഈ 15 മൂടും 15 ഒരു 10-20 മൂടുണ്ടായിരുന്നു, എല്ലാം പുഴുത് മാറ്റി
1: നശിപ്പിച്ച്
0: കമ്പി നശിപ്പിച്ചു. മുഴുതെന്ന് വെച്ചാൽ വേരോടുകൂടി തന്നെ ഞാൻ പുഴുതെടുത്ത് പുറത്ത് ഒരു പുരയിടത്തിന് പുറത്താക്കിക്കൊണ്ട് കളഞ്ഞിട്ട് ഈ വേപ്പെണ്ണ വാങ്ങി അത് അത്യാവശ്യം 1 ലിറ്ററിൽ 5 ml വെച്ച് ഞാൻ എല്ലാ പ്ലാന്റിലും വേപ്പെണ്ണ വെച്ചു
1: തളിച്ചു.
0: പിന്നെ താഴെ ഉറുമ്പുണ്ടെന്ന് നോക്കി, ഞാൻ ഉറുമ്പിന്റെ വലിയ ശല്യം എനിക്ക് ഉണ്ടായിരുന്നില്ല, പിന്നെ ഉറുമ്പുള്ള സ്ഥലങ്ങളിൽ ഈ ഉറുമ്പ് നാശിനിയായിട്ടുള്ള ചില സംഗതി കഴിച്ചപ്പോൾ പിന്നെ എനിക്ക് ആ മൊസൈക്ക് വലിയ രൂപത്തിൽ എന്റെ പ്ലാനിനെ ബാധിച്ചിട്ടുണ്ട്.
1: അത് നല്ലൊരു നടപടി ആയിരുന്നു, അല്ലെങ്കിൽ മറ്റേ ചെടികളിലെല്ലാം അത് പടർന്നു പോയേനെ.
0: പിന്നെ ഈ CTPRI ഡെവലപ്പ് ചെയ്ത ശ്രേയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു അതും ഞാൻ കുറച്ചടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 2 സംഗതിയും കൂടായപ്പോ എനിക്ക് വലിയ
1: കീടരോഗബാധയൊന്നും
0: വളരെ സൗകര്യമുണ്ട്, വളരെ സൗകര്യമുണ്ട്. എനിക്കൊരു പ്രായമായ ഒരു സഹായി ഉണ്ട്, അയാൾ അത്യാവശ്യത്തിന് കാര്യങ്ങൾക്കൊക്കെ വരും. പിന്നെ എൻ്റെ വൈഫ് റിട്ടയർഡ് ടീച്ചറാണ്, റിട്ടയർ ചെയ്ത് 2 കൊല്ലമാണ്, വളരെ വലിയ താല്പര്യമാണ്. ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ അയാൾ ഒരു 1-2 പ്രാവശ്യമെങ്കിലും പുരയിടത്തിൽ പോയി പ്ലാന്റെല്ലാം
1: നോക്കും. നല്ലതല്ലേ,
0: അങ്ങനെയുള്ള
1: ഗുണമുണ്ട്. അപ്പൊ ഇതിപ്പം കായ്ക്കാൻ തുടങ്ങിയോ സാർ? നട്ടതല്ല,
0: കായ്ക്കാനല്ല, ഹാർവസ്റ്റ് ചെയ്യേണ്ട സമയമായി വരുന്നു.
1: എത്ര മാസമായി ഇപ്പൊ?
0: ഞാൻ 1 ഒക്ടോബർ നട്ടത്, 7 മാസം കഴിഞ്ഞു ചെറുതായിട്ടൊക്കെ ഫലം എടുക്കാൻ
1: പറ്റുന്നതായിട്ട്
0: ഫ്രൂട്ട് വന്നിട്ടുണ്ട്. ഒരു 3 കൊല്ലം നിന്നാൽ എനിക്കൊരു മിനിമം ഒരു 10-40 കിലോ എങ്കിലും ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.
1: അപ്പൊ ഈ വളം താങ്കൾ പറഞ്ഞ ആദ്യം നടുന്നതിന് മുന്നേ തന്നെ അടിവളമായിട്ട് എല്ലുപൊടിയും മറ്റേതും ഒക്കെ കൊടുത്തിട്ടുണ്ട്, എന്നാലും ചെടികൾക്കൊക്കെ ഇങ്ങനെ വളരണമെങ്കിൽ കുറച്ചെങ്കിലും.
0: അത് ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് ചെറിയ ഒരു തടവെന്ന് പറഞ്ഞുകൂടാ, ഒരു അല്പം കൈകൊണ്ട് തന്നെ മാന്തി ഒരു ചെറിയ തടം പോലെ ആക്കിയിട്ട് ഫാക്ടം ഫോസ് 75-100 ഇടയ്ക്ക്, 100 ഗ്രാമിന് താഴെ 75 ഗ്രാം ഫാക്ടം ഫോസ് എല്ലാ മരത്തിനും കൊടുത്തിട്ടുണ്ട്. ഞാൻ 3 മാസം കഴിഞ്ഞിട്ടാണ് കൊടുത്തത്, അത് അടിവളത്തിനോടൊപ്പം കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ മണ്ണ് ടെസ്റ്റിംഗ് നടത്തിയപ്പോൾ പൊട്ടാഷ്യം നൈട്രജൻ്റെ ഒക്കെ ചെറിയൊരു ഷോർട്ട് ഉണ്ടെന്ന് എഴുതിയിട്ട് അത് ഞാൻ കൃഷിഭവൻ നിർദ്ദേശിച്ച
1: അളവിൽ
0: പോലെ അളവിൽ അതും കൊടുത്തിട്ടുണ്ട്. അപ്പം പൊതുവിൽ എനിക്ക് സംതൃപ്തിയുണ്ട്.
1: അപ്പോൾ ഈ മണ്ണ് പരിശോധനയൊക്കെയും കൃഷിഭവൻ സജസ്റ്റ് ചെയ്തതാണോ? അത് ചെയ്ത് നോക്കാൻ,
0: മണ്ണ് പരിശോധന നോക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്ത് കൃഷിഭവനാണ്. മാത്രമല്ല കൃഷിഭവനോട് ചേർന്ന് മണ്ണ് പരിശോധന ലാബുണ്ട്, ആ ലാബിൽ കൊടുത്തപ്പോൾ കൃഷി ഓഫീസറുടെയും കൂടി ഒരു ഇടപെടൽ വന്നപ്പോൾ വളരെ പെട്ടെന്ന് പരിശോധന നടത്തി കിട്ടി.
1: പിന്നെ ഈ കഴിഞ്ഞ മാസത്തിലൊക്കെ നല്ല ചൂടായിരുന്നു സാർ പറഞ്ഞു, കുറച്ച് മരങ്ങൾ ഉണക്കിലും നഷ്ടപ്പെട്ടല്ലേ?
0: ഉണക്കിൽ എനിക്കൊരു 10-30-40 മരങ്ങൾ ഉണക്കിൽ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് മരങ്ങൾ എനിക്ക് തോന്നുന്നു ഫോറിൻ സീഡല്ലേ, കുറച്ച് മരങ്ങൾ കായ്ക്കുന്നില്ല ആണല്ല, പക്ഷേ ഇതുവരായിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല എനിക്ക് കായ്ക്കൊന്നും തോന്നുന്നില്ല, എന്നാലും ഞാൻ നശിപ്പിച്ചിട്ടില്ല. പൂക്കുന്നുണ്ട് പക്ഷേ കായില്ല, പൂ മുഴുവൻ നശിച്ചു.
1: നമ്മുടെ പപ്പയാൽ ഇതൊരു പ്രശ്നം തന്നെയാണ്, നമ്മുടെ നല്ല സീഡാണ്, വിത്ത് നല്ല ആണെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. എന്നാലും
0: പിന്നെ 2 ടൈപ്പ് വന്നു, എന്തുകൊണ്ടാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഒന്നുകിളൻ ഉള്ള പപ്പയുണ്ട്, നല്ല ഉണ്ടാകൃതിയിലിരിക്കുന്ന പപ്പയുണ്ട്. സാധാരണ നമ്മളൊരു സീഡ് വാങ്ങിയാൽ ഏതെങ്കിലും ഒന്നല്ലേ ആകാമോ, ഈ വിത്ത് വളരെ പ്രധാനമാണല്ലോ കൃഷിക്ക്. അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് യഥാർത്ഥത്തിൽ വിശ്വസ്തയോടുകൂടി വിത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു
1: ഏജൻസി
0: സ്ഥലം വേണമെന്നുള്ളത് നിർബന്ധമാണ്.
1: കറക്റ്റ്,
0: അത് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി അപ്രോച്ച് ചെയ്തിട്ട് പോലും അത് കിട്ടുന്നില്ല എന്നുള്ള

0: സാർ, നമ്മൾ ഇത്രയും വലിയ തോതിലേക്ക് ഇന്നത്തെയൊക്കെ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വിപണി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് വല്ല സ്ട്രാറ്റജി താങ്കൾ ഉണ്ടാക്കിയിട്ടുണ്ടോ?
1: ഇതും ഞാൻ കൃഷി ഓഫീസർമാർ ഡിസ്കസ് ചെയ്യും. അവർ ആദ്യം എന്നോട് പറഞ്ഞത് വാല്യൂ ആഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൂടെ ചെയ്യാം സാർ, അതിനാവശ്യമായിട്ടുള്ള സംഗതി നമുക്ക് കുറച്ച് സെൻട്രൽ ഇപ്പം ഉണ്ട്, ആവശ്യമായിട്ടുള്ളൊരു സഹായം കിട്ടും, സ്റ്റേറ്റിലും ചില പ്രോഗ്രാംസ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്, അതിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റത്തില്ല, ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ തുടങ്ങാം. അപ്പോൾ പറഞ്ഞു ഈ പപ്പയുടെയൊക്കെ അതുപോലെ ജാം ഇതിനൊക്കെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വീട് നമുക്ക് ബാങ്കിനെയും കൂടെ അപ്രോച്ച് ചെയ്ത് അത് നമുക്ക് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. സമ്മതിച്ചില്ല, നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു ധൈര്യം ഉണ്ടായത് ഇതിൻ്റെ ഡിമാൻഡ് ഞാൻ ഈ പഴക്കടകളിലൊക്കെ പോയി മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് എനിക്ക് പരിചയക്കാരായിട്ടുള്ള രണ്ട് ഹോൾസെയിൽ ഡീലേഴ്സിനെ ഞാൻ കണ്ട് അവർ അപ്രോച്ച് ചെയ്തിട്ട് അവർ പറഞ്ഞു എത്രയുണ്ടെങ്കിലും എടുത്തോളാം. അത് കൂടാതെ ഞാൻ ചില ഈ സൂപ്പർ മാർക്കറ്റുകളെ അവർക്കൊക്കെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ 10-15 ഔട്ട്ലെറ്റ്സ് ഉണ്ട്, അവരെ സമീപിച്ചപ്പോൾ അവർ ഒരാഴ്ചയ്ക്ക് 200 എണ്ണം വീതം എടുത്തോളാം പറഞ്ഞു. അപ്പം ഞാൻ പൊതുവിൽ എനിക്കത്
0: വിപണിയുണ്ട്,
1: അത് ഞാൻ കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെ ചോദിച്ചു ഈ രണ്ടാളുകളോടും. പിന്നെ എനിക്ക് നമ്മുടെ കൃഷിഭവനിൽ തന്നെ ഒരു മാർക്കറ്റുണ്ട്, അവിടെ ചെറിയ കോണ്ടം പോകും. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ നടത്തുന്ന ചില ഈ മാർക്കറ്റുകളുണ്ട്. പിന്നെ ഈ റെസിഡൻസ് അസോസിയേഷനൊക്കെ ശക്തമായതുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് കുറച്ച് ബിസിനസ് നടത്താൻ പറ്റും. നമ്മളൊന്ന് പരിശ്രമിച്ചാൽ, ഇതിൻ്റെ ഓഫീസ് ബാലൻസിനെ വിളിച്ചൊന്ന് പരിശ്രമിച്ചാൽ ഓൺലൈനായിട്ട് നടത്താം.
0: പിന്നെ അത് നമ്മൾ ഇതിൻ്റെ അകത്ത് രാസ കീടനാശിനികളൊന്നും ഉപയോഗിച്ചില്ലെന്ന് അറിഞ്ഞാൽ ഒരു സേഫ് ആണെന്ന് അറിഞ്ഞാൽ തന്നെ ഡിമാൻഡ്
1: സേഫ് ആണെന്ന് രണ്ട് കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ പുരയുടെ നേരിട്ട് കൊടുക്കുകയല്ലേ,
0: അത്
1: അപ്പോൾ ഇതിനെ പഴവർഗ്ഗങ്ങൾ ഈ പഴിപ്പിക്കുന്നതാണല്ലോ, ഈ ഒരുപാട് കെമിക്കൽസ് ചേർത്താണല്ലോ ഇത് പഠിപ്പിക്കുക, അതിലവർക്ക് വിശ്വാസം വരുമല്ലോ. മാത്രമല്ല പുരയിടത്തിൽ വന്ന് നോക്കുന്ന ഒരാളിന് പൊതുവിൽ ഇതിൽ വലിയ രാസ സംവിധാനം ചേർത്തിട്ടുള്ള മധുരം കായും ചെറുതാണ്, വലിയ വലുപ്പമുള്ളതല്ല. ഒരു ആവറേജ് ഒരു കിലോ 1.5 കിലോ 750 ഗ്രാം പരമാവധി 2 കിലോയാണ്. എനിക്കതിൽ ലാഭം കുറവാണെങ്കിലും പൊതുവിൽ വന്ന് നോക്കിയാൽ ഇതൊരു ജൈവ സംവിധാനമാണെന്ന് തന്നെ എല്ലാവരും
0: ബോധ്യപ്പെടും.
1: മാത്രത്തിലാണ് ചെയ്തിട്ടുള്ളത്.
0: പിന്നെ സാർ, ഇതിന്റെ ഒരു ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 3 വർഷമൊക്കെ
1: 3 വർഷം പരമാവധി 3 വർഷമാണ് പറയുന്നത്. ഇത് തുടർച്ചയായിട്ട് കായ് തരും, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മറ്റു ഫ്രൂട്ട് പോലെ സീസണലാണ്. ഇതാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് കായ കിട്ടും, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോഴും.
0: പിന്നെ സാർ, എന്തെങ്കിലും പ്ലാനിങ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇത് എല്ലാം ഒന്നിച്ചാണ് നട്ടത്, അപ്പോൾ ഇതൊരു 3 വർഷം ആകുമ്പോഴത്തേന് ഇതിന്റെ ഡിക്ലൈനിങ് ഫേസ് തുടങ്ങും.
1: അല്ല, ഞാൻ ഇതിൽ ഒരു ചെറിയ ലാഭമെങ്കിലും എനിക്ക് കിട്ടിയാൽ ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എങ്കിലും ഒരു വട്ടവും കൂടി എനിക്ക് റെഡ് ലൈഡ് തന്നെ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം എൻ്റെ ചുവട്ടിൽ ട്രിപ്പ് ഉണ്ടല്ലോ, ആ തടയെടുത്തിട്ട് ഒരു തവണയും കൂടി റെഡ് ലേഡി തന്നെ ഒന്ന് ചെയ്യണം എന്ന ആഗ്രഹം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഈ പ്ലാന്റ് പൊങ്ങുന്നില്ല കാണാനും, ഈ ടൗണിനുള്ളിൽ ഈ പച്ചപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയും സംഗതിയുള്ള നമ്മൾ റൂഫ് ടോപ്പിൽ നിന്ന് കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ്, വല്ലാത്ത ഭംഗിയുണ്ട്. അതുകൊണ്ട് ഒരു വട്ടവും കൂടി ഞാൻ എന്തായാലും
0: റീപ്ലാന്റ്
1: എന്ത് സംഭവിച്ചാലും റീപ്ലാന്റ് ചെയ്യും.
0: പത്മകുമാർ സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ എക്സ്പീരിയൻസ് റെഡ് ലേഡി പപ്പയ ഒരു ഏക്കർ സ്ഥലത്ത് താങ്കൾ ചെയ്യുന്ന നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഷെയർ ചെയ്ത് പങ്കുവെച്ച് വളരെ നന്ദി സാർ.
1: താങ്ക് യു.
2: എത്ര ആഹ്ലാദവാനായിട്ടാണ് പത്മകുമാർ പപ്പായ നട്ടുവളർത്തി പരിപാലിക്കുന്നത്. വിജയകരമായ ആ കാർഷിക യാത്രയെക്കുറിച്ച് വിശദമായി തന്നെ അദ്ദേഹം പറഞ്ഞു തന്നല്ലോ. വിശേഷങ്ങൾ ചോദിച്ചത് ഷിബു ജോർജാണ്. BS പത്മകുമാറിന്റെ ഫോൺ നമ്പർ 9446417191. ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് വരാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
0: പയർ കൃഷി ചെയ്യുമ്പോൾ പ്രാണിശല്യവും മുഞ്ഞശല്യവും ഒഴിവാക്കാൻ അതിൽ മിശിർ എന്നും നീർ എന്നും പറയുന്ന ഉറുമ്പിനെ കയറ്റിവിട്ടാൽ മതി. വെള്ളരി 4-5 ഇല വരുമ്പോൾ 2 ദിവസം നനയ്ക്കാതിരുന്നാൽ ചെറിയൊരു വാട്ടം വരും. തുടർന്ന് പതിവ് നന തുടരുക. വെള്ളരിയിൽ ധാരാളം പൂക്കൾ പിടിക്കും. ചീരയ്ക്ക് ചാരം അധികം ഉപയോഗിക്കരുത്. ഗോമൂത്രം സമം വെള്ളം ചേർത്ത് 2 ദിവസം നനച്ചുകൊടുത്താൽ ചീര നന്നായി വളരും. പച്ചക്കറികളിൽ കായീച്ചയുടെ ശല്യം ഒഴിവാക്കാൻ മുളകിന്റെ അരി കത്തിച്ചു പുകച്ചാൽ മതി. പച്ചക്കറികളുടെ വിത്തിനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന പാത്രത്തിൽ ഉണങ്ങിയ വേപ്പിലകൾ 3-4 എണ്ണം ഇട്ടുവെക്കുക. കീടബാധ ഒഴിവാകും. പയർ, പാവൽ, മത്തൻ തുടങ്ങിയ വിത്തുകൾ 1 ദിവസം പാലിൽ ഇട്ടുവച്ച ശേഷം നടുക. എല്ലാ വിത്തുകളും നന്നായി മുളയ്ക്കും. വിത്തുകളുടെ പുറമേ വെളിച്ചെണ്ണ പുരട്ടിയാലും കീടബാധ കുറയും. തീരെ ചെറിയ വിത്തുകൾ വിതയ്ക്കുമ്പോൾ ചാരം കൂട്ടി വിതച്ചാൽ അവ പറന്നുപോകാതിരിക്കും. മിച്ചം വരുന്ന തൈര് വെള്ളം ചേർത്ത് കറിവേപ്പിൻ ചുവട്ടിൽ ഒഴിച്ചാൽ തഴച്ചു വളരും. ആട്ടിൻകാഷ്ടം കറിവേപ്പിന് യോജിച്ച വളമാണ്. വളരാതെ മുരടിക്കാൻ തുടങ്ങുന്ന പച്ചക്കറി ചെടികളുടെ ചുവട്ടിൽ കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മുരടിപ്പ് മാറും.

0: കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൗഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്. സംസ്ഥാനങ്ങളുടെയും കർഷകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ കൃഷിയെ കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ മേഖലയായി മാറ്റുന്നു. യോഗ്യതയുള്ളവർ ഈ പദ്ധതിയുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തണം.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. മഴക്കാല പച്ചക്കറികൾ ഈ സമയത്ത് നടാവുന്നതാണ്. സെന്റൊന്നിന് 3 കിലോ കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടങ്ങളാണെങ്കിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകാവുന്നതാണ്. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകൾ ഉണ്ടാക്കി വിത്ത് തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തി നല്ലവണ്ണം ഇളക്കി ചേർത്ത് ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി തണലിൽ സൂക്ഷിക്കുക. 5 ദിവസത്തിന് ശേഷം വെള്ളം തളിച്ച് വീണ്ടും ഇളക്കി 3 ദിവസം കൂടി വയ്ക്കുക. ശേഷം ഇവ ഇളക്കി യോജിപ്പിച്ച് ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോഗ്രാം വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകിൻ തൈകൾ ഈ മാസത്തിലും നടാം. 12 മുതൽ 18 മാസം വരെ വളർച്ചയെത്തിയ നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. 60x60x60 സെന്റിമീറ്റർ വലിപ്പത്തിൽ കുഴികൾ 2.7x2.7 മീറ്റർ അകലത്തിൽ വടക്ക് തെക്ക് ദിശയിൽ എടുത്ത ശേഷം തൈകൾ കുഴിയുടെ നടുക്ക് നടുക. ഇതിനുശേഷം ചെടി 1 12 കിലോഗ്രാം ജൈവവളവും മേൽമണ്ണും ചേർത്ത് കുഴി മൂടുക. കുമിൽ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചു കൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി രോഗം ബാധിച്ച ഇലകൾ വെട്ടിമാറ്റി നശിപ്പിച്ച ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതത്തോടൊപ്പം പശ 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചുകൊടുക്കണം. അല്ലെങ്കിൽ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കൃഷിസ്ഥലത്ത് നീർവാർച്ച ഉറപ്പാക്കണം. കളനിയന്ത്രണം നടത്തുക. വാഴ കൃത്യമായ ഇടയകലത്തിൽ നടാനും ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം ബാക്കിയുണ്ട്. ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞില്ല. ചോദ്യം ഇതായിരുന്നു, ചാണകത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എന്താണ്? ഉത്തരം മീഥേൻ. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950104 എന്ന വിലാസത്തിലോ വയലും വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും കുട്ടികളിൽ നിന്നും വിദ്യാഭ്യാസ അവാർഡിനായുള്ള അപേക്ഷ ക്ഷണിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഫുൾ എ പ്ലസും യൂണിവേഴ്സിറ്റി തലത്തിൽ 1, 2, 3 എന്നീ റാങ്കുകൾ, കായിക മത്സരങ്ങളിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും 1, 2, 3 എന്നീ സ്ഥാനങ്ങൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും ദേശീയ തലത്തിൽ 1, 2, 3 എന്നീ സ്ഥാനങ്ങൾ വിജയം കരസ്ഥമാക്കിയ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും കുട്ടികൾക്ക് അപേക്ഷിക്കാം. നിശ്ചിത മാതൃകയിൽ തയ്യാറാക്കിയ അപേക്ഷയും അനുബന്ധ രേഖകളും പകർപ്പ് സഹിതം ജൂൺ 6 അതത് ഫിഷറീസ് ഓഫീസിൽ സമർപ്പിക്കണം. കേരള സ്റ്റേറ്റ് റൂട്രോണിക് സർട്ടിഫിക്കറ്റോടുകൂടി തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് +2 കഴിഞ്ഞവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സിൽ ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്കാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് 799-492-608 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇടുക്കി സോയിൽ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലെ ബൊലേറോ വാഹനത്തിന് 4 പുതിയ ടയറുകൾ വാങ്ങുന്നതിന് സെന്ററുകളിൽ നിന്നും കൊട്ടേഷനുകൾ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ ജൂൺ 4 ഉച്ചകഴിഞ്ഞ് 2 മണി വരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തുറന്ന് പരിശോധിക്കുന്നതുമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04862-228-725 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പള്ളിവാസൽ വില്ലേജിൽ ബ്ലോക്ക് 13 റീസർവേ 4/1 28.3854 ഹെക്ടർ സർക്കാർ ഭൂമിയിൽ നിൽക്കുന്ന കാപ്പിച്ചെടികളിൽ നിന്നും 1 വർഷത്തെ മേലാദായം ജൂൺ 3 രാവിലെ 11 മണിക്ക് ലേലം ചെയ്യും. പള്ളിവാസൽ വില്ലേജ് ഓഫീസിലാണ് ലേലം. കൂടുതൽ വിവരങ്ങൾക്ക് 04865-264-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ നിയന്ത്രണത്തിൽ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കോവിൽക്കടവിൽ പ്രവർത്തിക്കുന്ന OP ക്ലിനിക്കിലേക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി PSC അംഗീകരിച്ച യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, മറ്റു യോഗ്യതകൾ, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ജൂൺ 12 വൈകുന്നേരം 5 മണിക്ക് മുൻപായി അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നേരിട്ടോ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറുടെ കാര്യാലയം 2-ാം നില പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് മാർക്കറ്റ് ജംഗ്ഷൻ അടിമാലി എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04864-224-399 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: സമയം 7:24:50. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം ഡൽഹി.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണ നിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് BJP MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആധുനികതയും ഇന്ത്യയുടെ പുരാതന പൈതൃകവും പരസ്പര പൂരകങ്ങളാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയാണുണ്ടായതെന്ന് സുപ്രീംകോടതി. മെഡിക്കൽ പ്രവേശന പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട

0: ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ച്. കേന്ദ്രത്തോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ബെഞ്ച് വാദം കേൾക്കുന്നതിനായി കേസ് ജൂലൈ 2-ാം വാരത്തിലേക്ക് മാറ്റി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പുനഃപരീക്ഷാ പ്രക്രിയ കൃത്യമായും പിഴവുകളില്ലാതെയും നടത്തുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇതിനായി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് ഡി ഡി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ സർക്കാർ മനസ്സിലാക്കുന്നുവെന്നും അർഹരായ ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി പരീക്ഷാ മാഫിയകളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചതായും ശ്രീ പ്രധാൻ വ്യക്തമാക്കി.
1: जो घटना हुई है ये अत्यंत दुर्भाग्यजनक है, नहीं होनी चाहिए था. अभी दोबारा जब हम लोगों ने री नीट की घोषणा किया है, वो री नीट सुव्यवस्थित हो जाए, इसमें निर्भुलता के साथ हो, ये अभी हमारा दायित्व है. इस काम पे सभी का सहयोग हम अपेक्षा रखते हैं.
0: സിബിഎസ്ഇ പുനർമൂല്യനിർണയ പോർട്ടലിലെ തകരാറുകളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് പരിഹരിക്കുന്നതിന് സജീവമായ പ്രവർത്തനങ്ങൾ തുടരുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കും. സാധുവായ അഡ്മിറ്റ് കാർഡ് ഹാജരാക്കിയാൽ മതിയാകും. അടുത്ത മാസം 21-ാണ് പരീക്ഷ. 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന് നടന്നു. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതുമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കും. കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുമെന്നും ഗവർണർ വ്യക്തമാക്കി. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കുക, ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി, സമഗ്ര സിനിമാ നയം, മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കുക തുടങ്ങിയവയും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും ജനക്ഷേമത്തിനും സഹായകമായ നിർണായക നിർദ്ദേശങ്ങളില്ലാത്ത നയപ്രഖ്യാപനമാണ് ഗവർണർ നിയമസഭയിൽ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതോ പരിഹാരങ്ങളോ മുൻഗണനയിൽ വന്നിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. നയപ്രഖ്യാപനത്തിലെ കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കാൻ തയ്യാറാകണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷനും നിയമം എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു.
2: 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. 2 തീരുമാനമെടുത്തു കഴിഞ്ഞു, ബാക്കിയുള്ളത് ഗവൺമെന്റ് തലത്തിൽ പരിശോധിച്ച് ഉചിതമായ സമയത്തും പ്രഖ്യാപിക്കും. ഞങ്ങളുടെ സ്വപ്ന പദ്ധതികൾ കേരളത്തിലെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കും, മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടികളുമായി ഗവൺമെന്റ് പോകും. അതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കും.
0: കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് ഇഡി റെയ്ഡ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ശ്രീ വി ഡി സതീശൻ മറുപടി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഒഫീസറായി എ കൌശികനെ നിയമിച്ചു. സ്ഥാനമൊഴിഞ്ഞ രത്തന്യു കേൽക്കർക്ക് പകരമായാണ് നിയമനം. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന ലക്ഷ്യം മുൻനിർത്തി ടോഫി ആപ്ലിക്കേഷന്റെ പരീക്ഷണ പതിപ്പ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. രാജ്യത്തെ സ്കൂളുകളിലും കോളേജുകളിലും പുകയില രഹിത മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെക്കുറിച്ചും ഇറാൻ US മധ്യസ്ഥതയെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ ഡിജിറ്റലായി മാറ്റം വരുത്തിയതും നിർമ്മിത ബുദ്ധിയിൽ സൃഷ്ടിച്ചതുമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോൾ ഡീസൽ എൽ പി ജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. എൽ പി ജി ഉൽപ്പാദനം എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയതല യോഗത്തിനു ശേഷം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
4: मैं आप सभी के द्वारा सभी लोगों से अपील करना चाहूंगी कि सरकार सभी घरों तक एलपीजी सिलेंडर्स की उपलब्धता और डिलीवरी सुनिश्चित कराने के लिए हर संभव प्रयास कर रही है. इसके साथ सरकार सभी पेट्रोल पंप पर पेट्रोल और डीजल की आपूर्ति सुनिश्चित करने के लिए भी प्रयासरत है. इसलिए अफवाहों पर ध्यान न दें और अपने दैनिक उपयोग में ऊर्जा को बचाने का हर संभव प्रयत्न करें.
0: മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്നും നാവികരുടെ ക്ഷേമം ഉറപ്പുവരുത്തുമെന്നും തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ഡയറക്ടർ ഉപേഷ് കുമാർ ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ നിസോസ് കെറോസ് ഹെർമുസ് കടലിടുക്ക് കടന്നു. കപ്പൽ ജൂൺ മൂന്നോടെ വിശാഖപട്ടണത്തെ എത്തിച്ചേരും. ഹോർമുസിൽ സംഘർഷങ്ങൾ തുടരുന്നതിനിടെയാണ് IRGC 23 വാണിജ്യ കപ്പലുകൾ കടലിടുക്ക് വഴി കടത്തിവിട്ടത്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ജപ്പാനിൽ ഇന്ന് നടന്ന അണ്ടർ 18 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ കസാഖിസ്ഥാനെ എതിരില്ലാത്ത 13 പരാജയപ്പെടുത്തി ഇന്ത്യ. ക്യാപ്റ്റൻ കേതൻ കുഷ്വാഹ ഹാട്രിക് നേടി. മറ്റന്നാൾ ഇന്ത്യ ജപ്പാനെ നേരിടും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. ജൂൺ 2 കേരളത്തിലെ മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 10 മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1092 ഇടിഞ്ഞ് 74,776. നിഫ്റ്റി 359 നഷ്ടത്തിൽ 23,548 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണനിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16 കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് BJP MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
5: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ആരോഗ്യവേദി.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ആരോഗ്യവേദിയിൽ കൗമാരക്കാരായ പെൺകുട്ടികളെ ഗർഭാശയഗള ക്യാൻസറിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് രാജ്യവ്യാപകമായി നടത്തിവരുന്ന പ്രതിരോധ മാർഗമായ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷനെക്കുറിച്ചും മഴക്കാല രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ദേവികുളം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ മേരി മാത്യു.
2: കൗമാരക്കാരായ പെൺകുട്ടികളെ സെർവൈക്കൽ ക്യാൻസറിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് രാജ്യവ്യാപകമായി ഒരു വലിയ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ 4,000 രൂപ നിരക്കിൽ നൽകുന്ന വാക്സിൻ 28 February മുതലാണ് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി സൗജന്യമായി നൽകി തുടങ്ങിയത്. 14 വയസ്സ് പ്രായമുള്ളതും 15 വയസ്സ്

0: വയസ്സ് തികയാത്തതുമായ ഏതൊരു പെൺകുട്ടിക്കും ഈ സംരക്ഷണം ലഭിക്കാൻ അർഹതയുണ്ട്. സെർവൈക്കൽ ക്യാൻസറിന് കാരണമാകുന്ന നിർദ്ദിഷ്ട ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സ്ട്രെയിനുകൾക്കെതിരെ വാക്സിൻ 93% മുതൽ 100% വരെ ഫലപ്രദമാണ്. വാക്സിൻ നൽകുന്നതിന് മാതാപിതാക്കളുടെയോ രക്ഷിതാവിൻ്റെയോ സമ്മതം നിർബന്ധമാണ്. സർക്കാരിൻ്റെ ഡിജിറ്റൽ യുവിൻ പോർട്ടൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുവാനും അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യുവാനും കഴിയും. ഇന്ത്യയിലെ സ്ത്രീകൾക്കിടയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ ക്യാൻസറായ സെർവൈക്കൽ ക്യാൻസർ തടയുക എന്ന ലക്ഷ്യത്തോടെ തുടക്കമിട്ട ഈ ക്യാമ്പയിൻ ഈ മെയ് 31 അവസാനിക്കും. നിങ്ങൾക്ക് അർഹതയുള്ള പ്രായത്തിലുള്ള ഒരു മകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽ പെടുന്നുണ്ടെങ്കിൽ, വാക്സിൻ സ്വീകരിക്കുന്നതിനായി നിങ്ങളുടെ അടുത്തുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കാം. മഴക്കാലം അടുത്തെത്തി കഴിഞ്ഞു. വേനൽ മഴയും കനത്ത ചൂടും ഇടകലർന്നു വരുന്ന ഈ കാലാവസ്ഥ പകർച്ചവ്യാധികൾ പെരുകാൻ ഏറ്റവും അനുകൂലമായ സമയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, രോഗങ്ങൾ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ വരാതെ സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മഴക്കാലത്ത് കാണുന്ന രോഗങ്ങളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. 1, ജലത്തിൽ കൂടി വരുന്ന ഛർദിയുടെ കൂടെയോ അല്ലാതെയോ വരുന്ന വയറിളക്ക രോഗങ്ങൾ. 2, ജലത്തിൽ കൊതുക് പകരുന്നതുകൊണ്ടുണ്ടാവുന്ന കൊതുകുജന്യ രോഗങ്ങൾ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലെയുള്ള കൊതുകുജന്യ രോഗങ്ങൾ. 3, മലിനജലവുമായി സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന ലെപ്റ്റോസ്പൈറ അല്ലെങ്കിൽ എനിപ്പനി എന്ന രോഗം. ഈ 3 കാറ്റഗറിയിലാണ് മഴക്കാല സംബന്ധമായി കൂടുതൽ കരുതൽ ആവശ്യമായ രോഗങ്ങൾ ഉള്ളത്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് ചിന്തിക്കാം. ആദ്യമായി ജലത്തിൽ കൂടി പകരുന്ന രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കാം. വയറിളക്ക രോഗങ്ങളും കരളിന് വരുന്ന വീക്കം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്ന മഞ്ഞപ്പിത്തം ഒരു ലക്ഷണമായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ്, ഈ രോഗങ്ങളെയാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഇതിനേറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ടത് നമ്മുടെ കുടിവെള്ളം ശുദ്ധിയായി വെക്കുക എന്നുള്ളതാണ്. കുടിവെള്ളത്തിൻ്റെ സ്രോതസ് തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിനുള്ളിലേക്കുള്ള കുടിവെള്ളം കിണറ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ടാങ്കിൽ നിന്നാണ്, അല്ലെങ്കിൽ പബ്ലിക് ടാങ്കിൽ നിന്നാണ് എങ്കിൽ അത് സമയാസമയങ്ങളിൽ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സ്രോതസ്സിൽ നമ്മൾ കോരിക്കൊണ്ടുവരുന്ന വെള്ളം അല്ലെങ്കിൽ നമ്മുടെ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ച് 10 മിനിറ്റെങ്കിലും വെട്ടി തിളച്ചതിന് ശേഷം ആറിച്ച് ഉപയോഗിക്കേണ്ടതാണ്. അതേറ്റവും അത്യാവശ്യവുമാണ്. അത്രയും സമയം തിളച്ചാൽ മാത്രമേ അതിനുള്ളിലുള്ള രോഗാണുക്കൾ നശിച്ചു പോവുകയുള്ളൂ. സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യണം, പരിസരം വൃത്തിയായി സൂക്ഷിക്കണം. അതുപോലെ തന്നെ കുടിവെള്ളം തിളപ്പിച്ച് അല്ലെങ്കിൽ ഫിൽറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കൃത്യമായി സർവീസ് ചെയ്ത് ഫിൽറ്ററിങ് കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി അങ്ങനെയുള്ള വെള്ളം മാത്രമേ കുടിക്കുവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഭക്ഷണം, അപ്പപ്പോൾ പാകം ചെയ്ത ഭക്ഷണം ചൂടോട് കഴിക്കുക. കഴിയുന്നതും പുറത്തുനിന്ന് ഭക്ഷണം ഒഴിവാക്കുക. ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നല്ല വൃത്തിയുണ്ടെന്ന് ഉറപ്പുള്ള സ്ഥാപനത്തിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുക. ഇതൊക്കെയാണ് ജലത്തിൽ കൂടി പകരുന്ന രോഗങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 2, കൊതുകിൽ കൂടി പകരുന്ന രോഗങ്ങൾ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, ചെറിയ സോഴ്സുകൾ, ചിരട്ട, പൊട്ടിയ പാത്രങ്ങൾ, പൊട്ടിയ പ്ലാസ്റ്റിക്, ഇതൊക്കെ കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിൽ കൂടിയാണ് ഈഡസ് കൊതുകുകൾ പടരുന്നത്. അങ്ങനെയുള്ള ഉറവിടങ്ങൾ നമ്മുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ജോലിസ്ഥലത്തിന് ചുറ്റും ഉണ്ടെങ്കിൽ കൃത്യമായി ആഴ്ചയിലൊരിക്കൽ ഈ ഉറവിടങ്ങളെല്ലാം നശിപ്പിക്കുകയും വെള്ളം സൂക്ഷിക്കുന്ന പാത്രങ്ങൾ അടച്ചു സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ വീടിന് ചുറ്റും ഉള്ള കൊതുകുകളെ നശിപ്പിക്കുന്നതിലൂടെ കൊതുക് വളരാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ പറ്റും. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെയും ഈ കൊതുകുകൾ പടരുന്നത് തടയാൻ സാധിക്കും. കൊതുകടി കൊള്ളാതെയും സൂക്ഷിക്കുക. വീടുകളിൽ മോസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കുക. ഫുൾ സ്ലീവ് വസ്ത്രങ്ങൾ ധരിക്കുക. റിപ്പല്ലൻസ് ദേഹത്ത് പുരട്ടുക. കൊതുകടി കൊള്ളാതെയും നമുക്ക് സൂക്ഷിക്കാം. 3, അപകടകരമായ എലിപ്പനി എന്ന രോഗത്തിനെ പ്രതിരോധിക്കാൻ ചെയ്യേണ്ടത് മലിനജലവുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്നതാണ്. മലിനജലത്തിൽ കൂടി നീന്തുക, മലിനജലത്തിൽ കുളിക്കുക, ദൈനംദിന ഉപയോഗത്തിനായി മലിനജലം ഉപയോഗിക്കുക എന്നിവ ഒഴിവാക്കിയാൽ എലിപ്പനിയെ പ്രതിരോധിക്കാൻ സാധിക്കും. മഴക്കാല രോഗങ്ങളുടെ ലക്ഷണങ്ങൾ നമുക്ക് നോക്കിയാൽ മിക്ക പകർച്ചവ്യാധികളുടെയും ലക്ഷണമാണ് പനി. പനിയും തലവേദനയും ഡെങ്കിപ്പനിയുടെയും ചിക്കൻ ഗുനിയുടെയും എലിപ്പനിയുടെയും എല്ലാം ഒരു കോമൺ ലക്ഷണമാണ്. അതുപോലെ വയറിളക്ക രോഗങ്ങൾ പനിയോടുകൂടെയും പനിയില്ലാതെയും വരാം. ഹെപ്പറ്റൈറ്റിസിൻ്റെയും പനി ഒരു ലക്ഷണമാണ്. പനിയാണ് ഈ എല്ലാ രോഗങ്ങൾക്കും കോമൺ ആയിട്ടുള്ള ലക്ഷണം. രോഗങ്ങൾ അനുസരിച്ച് മറ്റ് രോഗലക്ഷണങ്ങൾക്ക് വ്യത്യാസം വരും. ഉദാഹരണമായി ഡെങ്കിപ്പനിക്ക് കണ്ണിന് പുറകിലുണ്ടാവുന്ന ശക്തമായ തലവേദന ഒരു ലക്ഷണമാണ്. സന്ധികൾക്കുണ്ടാകുന്ന വേദനയാണ് ചിക്കൻ ഗുനിയ എന്ന രോഗത്തിൻ്റെ ലക്ഷണം. ഹെപ്പറ്റൈറ്റിസ് എ ഇ എന്നുള്ള രോഗങ്ങളുടെ ലക്ഷണമാണ് മഞ്ഞപ്പിത്തം എന്ന് നമ്മൾ വിളിക്കുന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. മൂത്രത്തിനുണ്ടാകുന്ന മഞ്ഞനിറം, കണ്ണിലുണ്ടാകുന്ന മഞ്ഞനിറം, വയറിളക്കം, ഛർദി ഇവയൊക്കെ രോഗലക്ഷണങ്ങളാകാം. പനിയുടെ കൂടെ ശക്തമായ പേശിവേദന, ശക്തമായ മേലുവേദന ഇതെല്ലാം എലിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. ഈ രോഗങ്ങളൊക്കെ മൂർച്ഛിക്കുന്നത് അനുസരിച്ച്, അതായത് ശരിയായ രീതിയിൽ ചികിത്സ തേടാതിരുന്നാൽ ഈ രോഗലക്ഷണങ്ങളെല്ലാം മാറിവരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പനി വന്നാൽ ഒരിക്കലും സ്വയം ചികിത്സ പാടില്ല. പനി ഏതൊരു രോഗത്തിൻ്റെയും ലക്ഷണമാകാം. നിസ്സാരമായി തള്ളിക്കളയരുത്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇത്രയെല്ലാം രോഗങ്ങളുടെ വ്യാപനം നടക്കുന്ന ഒരു സമയത്ത് നിസ്സാരവൽക്കരിക്കരുത്. പനിക്ക് സ്വയം ചികിത്സ ഒരു കാലത്തും പാടില്ല.
1: കൗമാരക്കാരായ പെൺകുട്ടികളെ ഗർഭാശയഗള ക്യാൻസറിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് രാജ്യവ്യാപകമായി നടത്തിവരുന്ന പ്രതിരോധ മാർഗമായ ഹ്യൂമൺ പാപ്പിലോമ വൈറസ് വാക്സിനേഷനെക്കുറിച്ചും മഴക്കാല രോഗങ്ങളെക്കുറിച്ചും അവയുടെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ നമ്മോട് സംസാരിച്ചത് ദേവികുളം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലെ മെഡിക്കൽ സൂപ്രണ്ടായ ഡോക്ടർ ഷെറിൻ മേരി മാത്യു.
2: ആരോഗ്യവേദി സമാപിക്കുന്നു.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇരട്ട എന്ന ചിത്രത്തിന് വേണ്ടി ഷഹബാസ് സമാൻ പാടിയത്. ഗാനരചന മുഹ്സിൻ പെരാരി, സംഗീതം ജേക്സ് ബിജോയ്.

മനോമഞ്ജിത്തിൻ്റെ വരികൾക്ക് കൈലാസ് ഇണം പകർന്ന് കെ എസ് ഹരിശങ്കർ, സിത്താര എന്നിവർ പാടിയത്. ചിത്രം ജാനകി ജാനേ.

വിഷ്ണു വിജയ്, പുഷ്പവതി, പൊയ്പാടത്ത്, അഹി അജയൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം സുലേഖ മൻസിൽ. ഗാനരചന മുഹ്സിൻ പെരാരി. സംഗീതം വിഷ്ണു വിജയ്.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏഴു ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമേത്? ഉത്തരം: മുംബൈ. ബോംബെ ദ്വീപ്, കൊളാബ, ലിറ്റിൽ കൊളാബ അല്ലെങ്കിൽ ഓൾഡ് വുമൻസ് ഐലൻഡ്, മഹിം, മസഗാവ്, പരേൽ, വാർലി എന്നീ ഏഴ് ചെറിയ ദ്വീപുകൾ ചേർന്നുണ്ടായ പ്രദേശമായിരുന്നു ആദ്യം മുംബൈ. പിന്നീട് ഭൂമി പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ഇവയെ ഒന്നിച്ചു ചേർത്ത് ഇന്നത്തെ മുംബൈ നഗരം രൂപീകരിച്ചു.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
2: സാഹിത്യവേദി.
1: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ ക്ലാപ്പന ഷൺമുഖൻ, ജ്യോതിലക്ഷ്മി പുനലൂർ, കെ ആർ അനിൽകുമാർ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും വസന്ത എസ് പിള്ള എഴുതി അവതരിപ്പിക്കുന്ന കഥകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ക്ലാപ്പന ഷൺമുഖൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത സ്വന്തക്കാർ വരും.
3: കാര്യസാധ്യത്തിനും ലാഭത്തിനും അല്ലാതാർക്കുണ്ട് സ്നേഹം ഈ ജീവിതയാത്രയിൽ. നൽകിയ സ്നേഹം മറക്കുവോരും തക്ക നേരം വരുമ്പോൾ ചതിക്കുവോരും കാണും. ബന്ധങ്ങൾ ബന്ധനം എന്ന് ചിന്തിക്കുന്ന കൂടപ്പിറപ്പുകൾ കൂട്ടുകാരെത്രയോ. ആപത്ത് കാലത്ത് വന്നു നോക്കാൻ അത്ര പേരൊന്നും കാണില്ല. എല്ലാം സഹിക്കണം. സ്വന്തം കളത്രവും മക്കളും എത്രയോ സമ്പന്നരാകിലും കരുതലുണ്ടാകില്ല. ഇങ്ങനെയൊക്കെ അഭിശപ്ത ജീവിതം എങ്ങുമീ ഭൂമിൽ വിളയാടി നിൽക്കിലും ഒട്ടും നനയ്ക്കാതെ വന്നെത്തിടാം ചില നേരങ്ങളിൽ ചിലർ സാന്ത്വനമേകുവാൻ. ആരാണവരെന്നറിയുവാൻ ഒട്ടുമേ ആകില്ലവരാണ് സ്നേഹം പകരുവോർ. നന്മയുടെ വെട്ടം മറഞ്ഞു പോകുമ്പോഴും ഇങ്ങനെയും ചിലർ സ്വന്തക്കാരായി വരും.
1: അടുത്ത കവിത ഇനിയെല്ലാം ഇങ്ങനെ.
3: ഇന്നലെ എന്റെ സ്നേഹിതൻ ഒരാൾ ഓർമ്മയായി കഴിഞ്ഞതറിഞ്ഞു ഞാൻ. ബാല്യകാലം മുതലായുള്ള നിർമ്മല സ്നേഹം ഞങ്ങൾ പകുത്തു കഴിഞ്ഞവർ. മക്കളൊക്കെയും വിദേശ രാജ്യങ്ങളിൽ ഉന്നതരായി കഴിയുന്നുവെങ്കിലും ജീവിതത്തിൻ സുഖം അറിയാതെ എത്രയോ കാലമായി വൃദ്ധഗേഹത്തിൽ ജീവിതം. ഒട്ടും വൈകാതിനി എത്തിടും ഡെമ്പുകൾ കാട്ടുവാനായി വിമാനത്തിൽ പുത്രന്മാർ. ഭാര്യമാരെല്ലാം വിദേശികൾ. പിന്നിനി വേറെ എന്ത് വിശേഷങ്ങൾ കാണണം. കേമമോടെ ശവസംസ്കാരം ആർഭാടവും.

0: ഇനിയിപ്പോൾ നാട്ടിലൊക്കെ ഈ വാർത്ത വരയ്ക്കുമ്പോൾ വീട്ടിലെത്രയോ പേർ വന്നു ചേർന്നിടും. പിന്നെ എത്രയും വേഗത്തിൽ തിരിച്ചുള്ള യാത്രയായി വിഷാദങ്ങളില്ലാതെ. രക്തബന്ധത്തിൻ്റെ ബന്ധനം തീരുന്നു, ബാക്കിയെല്ലാം ഇനി ഭാര്യമാർ മക്കളും. ഇന്ന് നമ്മൾ തൻ മാനുഷ്യമൂല്യങ്ങൾ ഇങ്ങനെയൊക്കെ മാറിയതിൻ കാരണങ്ങൾ നാം ചിന്തിച്ചു മേലിലും വേവലാതിപ്പെട്ടിട്ടെന്തു നേടിയിടുവാൻ.
1: ഒരു കവിത കൂടി കേൾക്കാം. ബഹുജനം പലവിധം.
0: സത്യസന്ധതയൊട്ടുമേ ചെയ്യുന്ന നിത്യകാര്യങ്ങളില്ലാത്ത ജീവിതം എത്ര പേർ നയിച്ചു പുലരുന്നു, തൃപ്തിയും അതിൽ നേടുന്നു സന്തോഷാൽ. മറ്റുള്ളവരാകട്ടെ മിത്രങ്ങൾ ബന്ധുക്കൾ ഉറ്റ സുഹൃത്തുക്കളെങ്കിലും എന്ത് ദ്രോഹവും ചെയ്യുന്നവരോട് തന്ത്രമൊക്കെ മെനഞ്ഞെടുക്കും ചിലർ. തക്കം കിട്ടിയാൽ താറടിക്കും, കാലുവാരിടും, പിന്നെ കാലു പിടിക്കേണ്ട കാലം വന്നാൽ അതിനും മടിക്കാതെ നാണം കെട്ടും, തൻ സ്വാർത്ഥത പേറിടും. അന്ധവിശ്വാസം അനാചാരമൊക്കെയും നെഞ്ചിലേറ്റി ഞെളിഞ്ഞു നടന്നിടും. എത്രയെങ്കിലും ഈ വക ദർശനമിഥ്യകൾക്ക് പണം ചെലവാക്കിടും. അല്പമെങ്കിലും കാരുണ്യമോ ദയ ഇല്ല, അക്രമം കാട്ടുവാൻ മാനസം സജ്ജമാണ്. മനുഷ്യത്വം കൈമോശം വന്ന ജീവിതം തന്നെ നയിക്കുന്നു. ഹീനമാർഗങ്ങളിൽ കൂടി സമ്പത്ത് വാരിക്കൂട്ടിയിട്ട് വാഴ്വിത് തീരുമ്പോൾ കൂടെ കൊണ്ടുപോയിടാം ഇതൊക്കെയും എന്ന ധാരണ ഉള്ളവരുണ്ടെത്രയോ. എന്തുമാകട്ടെ ജീവിതം നൽകുവതൊക്കെയും തന്നെ കൈനീട്ടി വാങ്ങി ഈ ഭൂമിയിൽ തെല്ലും പാഴ്മോഹമില്ലാതെ സ്നേഹവീഥിയിൽ കൂടി നടന്നൂടെ.
1: ക്ലാപ്പന ഷൺമുഖൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി വസന്ത എസ് പിള്ള എഴുതി അവതരിപ്പിക്കുന്ന കഥ പാണ്ടിലോറി.
2: വൈകി വന്ന വസന്തം പോലെ അവൻ വന്നു. ഒരിക്കലും കണ്ടുമുട്ടരുത് എന്നാഗ്രഹിച്ചിരുന്നു. നീണ്ട 45 വർഷം പരസ്പരം ഒരറിവും ഇല്ലാതെ കടന്നുപോയി. ഈ അമ്പലനടയിൽ വെച്ച് കണ്ടുമുട്ടും എന്ന് കരുതിയതേയില്ല. കരിയിലെയും പച്ചിലെയും ഒന്നിച്ചുകൂട്ടി അവൾ തീയിട്ടിരിക്കുന്നു. വിനീത ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, സന്ധ്യയ്ക്ക് പുകയിടുക, അത് അവൾക്ക് നിഷ്ഠയാണ്. തീർന്നു വന്ന പുകച്ചുരുളുകൾ നോക്കി വരാന്തയിലെ കൈവരിയിലിരുന്നു. പച്ചിലകത്തുമ്പോഴുണ്ടാകുന്ന ഗന്ധം അരോചകമായി തോന്നി. ഇന്നലെ ശിവപെരുമാളെ തൊഴുത് നട ഇറങ്ങിയപ്പോൾ തീർത്ഥക്കുളത്തിനടുത്തു നിന്ന ആളെ വെറുതെ ഒന്ന് നോക്കിയതാണ്. അയാൾ ആരെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്നു. കണ്ണട വയ്ക്കാതെ നോക്കിയതുകൊണ്ട് മുഖം വ്യക്തമായില്ല. നരച്ച താടിയും അമിതവണ്ണം കൂടിയ ശരീരവും ഉള്ള ആൾ. എവിടെയോ ഒരു ഓർമ്മപ്പെടുത്തൽ മനസ്സിൽ കടന്നുകൂടി. ഒരു കാരണവും കൂടാതെ അയാളുടെ മുന്നിലൂടെ 2-3 പ്രാവശ്യം നടന്നു. ഒന്ന് നിൽക്കാമോ? ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കി. നിങ്ങൾ ജനനിയല്ലേ? വിമൻസ് കോളേജിൽ പഠിച്ചിരുന്ന ജനനി? എന്നെ ഓർമ്മയുണ്ടോ? അയാളുടെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്നു. ജനനിയാണെന്നും അല്ലെന്നും പറഞ്ഞില്ല. ഒന്ന് തറപ്പിച്ച് അയാളുടെ മുഖത്ത് നോക്കി. എന്റെ പേര് ശശിധരൻ, ഇന്നിര ടീച്ചറിന്റെ അനുജൻ. ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? ഓർമ്മയുണ്ടായിട്ടും ഇല്ല എന്ന് തലയാട്ടി. എന്റെ ഫോൺ നമ്പർ ഇതാ, ഓർമ്മ വരുന്നെങ്കിൽ വിളിക്കണം. അയാൾ വച്ചു നീട്ടിയ കാർഡ് വാങ്ങി. രണ്ട് കൈകളും പുറകിൽ കൂട്ടിപ്പിടിച്ച് കാർഡിനെ അയാൾ അറിയാതെ ചുരുട്ടിക്കൂട്ടി. എവിടെയാ താമസം? ഞാൻ മൗനം ഭഞ്ജിച്ചു. ചെന്നൈയിലാണ്, മറുപടി വന്നു. ഇവിടെ മകൾ ഇവിടെ ജോലി ചെയ്യുന്നു, ഇലക്ട്രോണിക് എഞ്ചിനീയറാണ്. ഒരു പയ്യനെ സ്നേഹിച്ചു കൂടെ പോന്നു. ഭാര്യ? ചോദിച്ചു നിർത്തി. അവൾ പോയിട്ട് 11 വർഷമായി. വീണ്ടും അയാൾ ചോദിച്ചു, ഇപ്പോഴും എന്നെ ഓർമ്മ വരുന്നില്ലേ? ഇല്ല എന്ന് തലയാട്ടിയപ്പോൾ അയാളുടെ തീക്ഷ്ണ ദൃഷ്ടി ഉള്ളിലേക്ക് തുളച്ചിറങ്ങി. അമ്മേ പോകാം, മകൻ വന്ന് കൈപിടിച്ച് വിളിച്ചു. അയാളുടെ മുഖത്ത് നോക്കി ഒന്നും പറയാനില്ലാതെ മോൻ്റെ ഒപ്പം നടന്നു. ആരാ അമ്മ? അദ്ദേഹം അമ്മയോട് സംസാരിച്ചു നിന്ന മാന്യൻ. മോൻ്റെ ചോദ്യം കേട്ട് ഞെട്ടി. പെട്ടെന്ന് മനസ്സിൽ വന്ന കള്ളം ചോദ്യത്തിന് മറുപടിയായി കൊടുത്തു. അച്ഛൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന ആളാണ്. സായാഹ്നങ്ങളിൽ സുഹൃത്തുക്കൾ നമ്മുടെ വീട്ടിൽ ഒത്തുകൂടുമായിരുന്നു. അതിൽ ഒരാളാണ് എന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല അദ്ദേഹത്തെ. കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന കാർഡ് മോൻ കാണാതെ നിലത്തെറിഞ്ഞു. പടി കയറി വീട്ടിലെത്തിയപ്പോൾ വിനീത വിളക്ക് തെളിച്ചിരുന്നു. ദീപം തൊഴുത് അകത്ത് കയറി വസ്ത്രം മാറി. അപ്പോഴേക്കും വിനീത ചായയുമായി വന്നു. അമ്മേ ചായ കുടിക്കേ. അവൾ ചായ വെച്ചിട്ട് പോയി. ചായ കുടിച്ച് വരാന്തയിൽ ചാരുകസേരയിൽ വന്ന് ചാഞ്ഞിരുന്നു. പ്രഭാതത്തിൽ കൂട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന തേനീച്ചകളെപ്പോലെ അടച്ചിട്ടിരുന്ന മനസ്സിന്റെ വാതിൽ തുറന്ന് ചിന്തകൾ പുറത്തു ചാടി. ചങ്ങലക്കിട്ട നായയെ അഴിച്ചുവിട്ടാൽ അതിന്റെ സന്തോഷം അതിരറ്റതല്ലേ. കണ്ണടച്ചിരുന്നു. മനോദർപ്പണത്തിൽ ഒരു സംഭവം പൊന്തി വന്നു. ഇന്നും ഹോസ്റ്റലിൽ നിന്നും കുറച്ച് നടന്നാണ് കോളേജിൽ പോകുന്നത്. കുറച്ച് നടന്ന് പാലം കയറിയിറങ്ങി അപ്പുറത്തേക്ക് പോയാൽ അധികം നടക്കാതെ കോളേജിലെത്താം. ഞാനും കൂടെ 5 കുട്ടികളുടെയും യാത്ര ഇതുവഴിയായിരുന്നു. ഒരു ദിവസം ഓടിക്കിതച്ചു വന്ന പയ്യൻ ദേഹത്തറിയാതെ ഒന്ന് മുട്ടി കടന്നുപോയി. മനഃപൂർവ്വം അല്ലെന്ന് തോന്നി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു കണ്ടുമുട്ടൽ. അന്നും ആ പയ്യൻ ഒറ്റയ്ക്കായിരുന്നു. നീണ്ടു മെലിഞ്ഞ ഒരു കൊച്ചു സുന്ദരൻ. അവന്റെ പേര് ചോദിച്ചു. പേര് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പരിചയപ്പെടുത്തി. ഇന്നിര ടീച്ചറിന്റെ സഹോദരനാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ ഒരു പൊടിക്ക് ബഹുമാനം കൂടി. പലപ്പോഴും കണ്ടുമുട്ടൽ ആവർത്തിച്ചു. ഉള്ളിൽ പ്രണയം മുട്ടിട്ടു. ആരോ പറഞ്ഞു. ടീച്ചർ വിവരം അറിഞ്ഞു. അവർ ശശിയെ വല്ലാതെ വിരട്ടി. ഒരു ദിവസം ടീച്ചർ അവസരമുണ്ടാക്കി നേരിട്ട് ചോദിച്ചു, ജനനിയും ശശിയും തമ്മിൽ ഇഷ്ടത്തിലാണോ? മറുപടി ഉടനെ പറഞ്ഞില്ല. വീണ്ടും അവർ ചോദ്യം ആവർത്തിച്ചു. ഇനി മറുപടി പറഞ്ഞേ മതിയാകൂ. ഞാൻ പറഞ്ഞു, ടീച്ചറെ, രാത്രിയും പകലും ഒന്നിച്ച് യാത്ര ചെയ്യില്ല. ആഗ്രഹിച്ചാലും നടക്കില്ല. വിഷയം അവിടെ തീർന്നു എന്നാണ് കരുതിയത്. പിറ്റേ ദിവസം ശശി വളരെ മ്ലാനവതനായിട്ടാണ് കണ്ടത്. ഒന്നും ചോദിക്കാനും പറയാനും ആകാതെ രണ്ടുപേരും വിഷമിച്ചു. അന്ന് ഫീസ് കൊടുക്കാൻ ഓഫീസിലേക്ക് പോയി. തടിയിൽ തീർത്ത കോണിപ്പടി കയറുമ്പോൾ അകത്തെ മുറിയിൽ ശ്യാമയുടെ സംസാരം കേട്ടു. ഒന്ന് നിന്ന് ശ്രദ്ധിച്ചു. ശശി വെളുത്തു മെലിഞ്ഞ സുന്ദരൻ. ജനനിയോ പൈക്കോൽ കൊണ്ടുവരുന്ന പാണ്ടി ലോറിയെപ്പോലെയല്ലേ. ആരോടാണ് ശ്യാമ ചോദിച്ചതെന്നറിയാൻ ഒളിഞ്ഞു നോക്കി. ശശിയോടാണ് കമന്റ് പറഞ്ഞതെന്ന് കണ്ടപ്പോൾ മനസ്സൊന്ന് പിടഞ്ഞു. പിന്നെ അവിടെ നിന്നില്ല. വളരെ നിശബ്ദമായി കോളേജ് ജീവിതം പൂർത്തിയാക്കി. മാസങ്ങൾക്ക് ശേഷം മോന്റെ അച്ഛൻ പെണ്ണു കാണാൻ വന്നപ്പോൾ ഒരു നാണവും ഇല്ലാതെ അവരുടെ മുന്നിൽ നിന്ന് ആകെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. കല്യാണ പിറ്റേന്ന് വിഷയം ഭർത്താവിന്റെ വീട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിച്ചു. മുത്തച്ഛന്റെ ചിരിയുടെ അനന്തരഫലങ്ങൾ പൊട്ടിച്ചിരിക്കാതെ ഓർക്കാനാവില്ല. ഇപ്പോൾ അറിയുമോ എന്ന് ചോദിച്ച വിദ്വാന്റെ രൂപം കണ്ട് തടിലോറിയാണോ എന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു. ബാലിശമായ തോന്നൽ. മുഖത്ത് വിരിഞ്ഞ മന്ദഹാസം മോനും മരുമകളും കാണാതിരിക്കാൻ ചേലത്തുമ്പിൽ മുഖം ഒളിപ്പിച്ചു. ഏക്കറുകൾ സ്വന്തമായിട്ടുണ്ടെങ്കിലും തരിശു ഭൂമിയായി മണ്ണിനെ മാറ്റിയാൽ പിന്നെ ഒരു പുൽനാമ്പെങ്കിലും കിളിർക്കുമോ? മനസ്സ് തരിശുഭൂമി പോലെയായി. ഒറ്റക്കാലിൽ തപസ് ചെയ്തു പാടത്തുനിന്ന് തന്നെ ഉറങ്ങിപ്പോയ കൊറ്റിക്ക് ഇനി ഒരു കുളവും വേണ്ട, അതിലെ മീനും വേണ്ട. മോന്റെ അച്ഛന്റെ വേർപാടുണ്ടാക്കിയ മുറിവിനെ ഉണക്കാൻ കാലത്തിന് കഴിയില്ല തന്നെ. അറിയാതെ ഉതിർന്ന നെടുവീർപ്പിന് ദുഃഖത്തിന്റെ മണം. ഒക്കെയും ഇന്നലെ പോലെ മനസ്സിൽ തെളിയുന്ന ഓർമ്മകൾ. ഒന്നും എരിഞ്ഞടങ്ങുന്നില്ല. പാണ്ടിലോറിയോട് എന്നെ ഉപമിച്ചവർ ശശിയെന്ന തടിലോറിയെ കണ്ടില്ലായിരിക്കും. കാലത്തിന്റെ ഓരോ വികൃതികളെ. ജനനിയുടെ മനസ്സിൽ നിന്നും ചുണ്ടിലേക്ക് ചെറു ചിരി പടർത്തി ഓർമ്മകൾക്ക് വിരാമമിട്ടവൾ ഇരുന്നു. വെറുതെ വെറുതെ.
1: പാണ്ടിലോറി എന്ന കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി ജ്യോതിലക്ഷ്മി പുനലൂർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത ഓർമ്മ മരം.

0: ജ്യോതിലക്ഷ്മി പുനലൂർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ ഒരു കഥ കൂടി കേൾക്കാം. ഭിക്ഷ തേടി.
1: നഗ്നപാദങ്ങളാൽ രാജവീഥിയിലൂടെ അവൾ നടന്നു, നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളുമായി. കവിളിൽ കൂടി ഒഴുകി മാറത്തിറങ്ങുന്ന മഴത്തുള്ളികളെയും കണ്ണുനീർത്തുള്ളികളെയും തുടയ്ക്കാതെ ദൂരെ നോക്കി നടന്നു. കണ്ണുനീർത്തുള്ളികളിലെ ഉപ്പുരസം മഴത്തുള്ളികൾ അപഹരിച്ചു. റോഡിന്റെ രണ്ടു വശത്തുമുള്ള കടവരാന്തകളിൽ നിന്നവരും ഇരുന്നവരും കഴുകൻ കണ്ണുകൾ കൊണ്ട് അവളുടെ ശരീരവടിവ് ഒപ്പിയെടുത്തു. രാവിലെ ഇറങ്ങിയതാണ്, അധിക നേരം നടക്കാൻ കഴിയില്ല. കുറച്ചു നേരം നടന്നാൽ പിന്നെ കുറച്ചിരിക്കണം. അങ്ങനെ യാചിച്ചു കിട്ടിയ പണം ഇന്നലെ ആരോ മോഷ്ടിച്ചു. ഇനി ഭക്ഷണം കിട്ടണമെങ്കിൽ ആരെങ്കിലും ഭിക്ഷയിടണം. മഴയ്ക്ക് ശമനം കാണുന്നില്ല. കാൽവണ്ണകളിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ നടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിച്ചു. അടുത്തു കണ്ട തട്ടുകടയുടെ ഓരം ചേർന്ന് അവൾ നിന്നു. എന്താ ചായ വേണോ? തട്ടുകടക്കാരൻ ചോദിച്ചു. വേണമായിരുന്നു, പക്ഷേ കാശില്ല ചേട്ടാ, അവൾ പറഞ്ഞു. നീ കാശ് തരണ്ട, നനഞ്ഞു വിറങ്ങലിച്ച് നിൽക്കയല്ലേ, ഇന്നാ ഈ ചായ കുടിക്കൂ. അയാൾ വച്ചു നീട്ടിയ ചായ വാങ്ങി കുടിച്ചു. അവൾ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന പ്ലാസ്റ്റിക് കവർ നിവർത്തി അതിനുള്ളിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് കാണിച്ചു. വായിക്കാൻ മിനക്കെടാതെ അടുത്ത ആളിന് ചായ ഒഴിച്ചു കൊടുത്ത് അയാൾ ജോലിയിൽ മുഴുകി. ചേട്ടാ, ഞാൻ തിരിച്ചു വരുമ്പോൾ കാശ് തരാം.
2: വേണ്ട പെണ്ണേ, കാശ് വേണ്ട, നീ പൊയ്ക്കോ, അയാൾ സ്നേഹത്തോടെ പറഞ്ഞു. മഴ ഒരൽപ്പം തോർന്നത് കണ്ട് അവൾ ഇറങ്ങി നടന്നു. കടവരാന്തയിലെ മറ്റൊരു കോണിൽ അവളെ ആപാദ ചൂടം വീക്ഷിച്ചുകൊണ്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. കഴുകൻ കണ്ണുള്ള കൊമ്പൻ മീശയുള്ള അയാൾ പെട്ടെന്ന് കുട നിവർത്തി അവളുടെ പിന്നാലെ നടന്നു. ആദ്യം സാവധാനത്തിൽ നടന്ന അയാൾ നടത്തയ്ക്ക് വേഗത കൂട്ടി അവളുടെ ഒപ്പം എത്തി. അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ പിടിവിട്ടു നഗരമധ്യത്തിൽ എവിടെയോ മറഞ്ഞു. വിശപ്പും ദാഹവും വല്ലാതെ വലച്ചു. അവൾ ചുറ്റും നോക്കി. അന്നദാനം എന്ന ബോർഡ് കണ്ടു. അവിടേക്ക് ചെന്നു. നനഞ്ഞൊട്ടിയ വസ്ത്രവുമായി അവളെ കണ്ട ഒരാൾ അന്ന

0: ദേവസ്ഥാന ഹാളിൽ ഒരറ്റത്തിരുത്തി ഭക്ഷണം കൊടുത്തു. ദൈവത്തിന് നന്ദി പറഞ്ഞ് അവൾ ഭക്ഷണം കഴിച്ചു. മഴയ്ക്ക് ശമനം വന്നു. നനഞ്ഞ വസ്ത്രങ്ങൾ ശരീരത്തിന്റെ ചൂടിൽ ഉണങ്ങിത്തുടങ്ങി. ഊണുപുരയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആൽമരച്ചോട്ടിലെ സിമന്റ് പടിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു ഭിക്ഷ കിട്ടുന്നതിനായി. ഊണ് കഴിച്ച് വന്ന ചിലരെങ്കിലും ഭിക്ഷ കൊടുത്തു. അവിടെ സന്ധ്യ വരെ അവൾ ഇരുന്നു. കിട്ടിയ കാശുമായി അവൾ തിരിച്ചു നടന്നു. റെയിൽവേ പരിസരത്ത് യാചകരുടെ കൂടെയാണ് അന്തിയുറക്കം. അവൾ വേഗം നടന്നു. വീണ്ടും മഴ തുടങ്ങി. വല്ലാതെ വയറുവേദന അവളെ കുഴക്കി. വേദന സഹിച്ചു നടന്നു. പെട്ടെന്ന് ഒരു കാർ അവളുടെ അടുത്ത് വന്നു നിന്നു. നിനക്ക് എവിടെയാ പോകണ്ടെന്നേ? ഞാൻ അവിടെ വിടാം, ഡ്രൈവർ പറഞ്ഞു. അവൾ സ്ഥലം പറഞ്ഞു. എന്നാൽ വണ്ടിയിൽ കയറൂ. അവൾ മടിച്ചു നിന്നു. പേടിക്കണ്ട, ഞാൻ അവിടെ വിടാം. ഒരു ചെറിയ ധൈര്യം തോന്നി. അവൾ കാറിൽ കയറി. വളരെ ദൂരം ഓടിയിട്ടും സ്ഥലത്തെത്താതെ വന്നപ്പോൾ അവൾക്ക് ഭയം തോന്നി. ചേട്ടാ, വഴി തെറ്റിയെന്നാ തോന്നുന്നേ? ഇത്രയും ദൂരം ഇല്ല ചേട്ടാ. വഴി തെറ്റിയില്ല, എനിക്ക് ഓഫീസിൽ ഒന്ന് കയറണം, അതാ ഇതുവഴി വന്നത്.
1: ഓഫീസിലോ?
0: ഈ രാത്രിയിലോ? പെട്ടെന്ന് അവൾ ചോദിച്ചു. മിണ്ടാതെ ഇരിക്കടി, നിന്നെ അവിടെ എത്തിക്കാമെന്നല്ലേ പറഞ്ഞത്, അയാൾ ദേഷ്യത്തിൽ പറഞ്ഞു. അയാളുടെ ഭാവമാറ്റം അവൾക്ക് പേടി തോന്നി. വനമേഖലയിലെ ഒരു ഒറ്റമുറി കെട്ടിടത്തിന്റെ മുന്നിൽ കാർ നിർത്തി. കാറിനുള്ളിൽ നിന്നും മദ്യക്കുപ്പി എടുത്ത് തുറന്ന് അയാൾ കുടിക്കുന്നത് കണ്ട് അവൾ പരിഭ്രാന്തയായി. ഡോർ തുറന്ന് അവളെ കൈക്ക് പിടിച്ചു വലിച്ച് താഴെ ഇറക്കി. അവൾ കൈകൾ കൂപ്പി അപേക്ഷിച്ചു. ചേട്ടാ, ഞാനൊരു രോഗിയാണ്, എന്നെ ഉപദ്രവിക്കല്ലേ ചേട്ടാ. എനിക്കാരും ഇല്ല, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, ഇപ്പോൾ പോകാം എന്ന് പറഞ്ഞ് അവളെ അയാൾ വലിച്ചു പിടിച്ച് ആ ഒറ്റമുറി കെട്ടിടത്തിനുള്ളിൽ കൊണ്ടുപോയി. ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാഴ്ച കഴിഞ്ഞു വനവാസികൾ തേൻ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടിനുള്ളിൽ അഴി ശരീരം കണ്ട് വനപാലകരെ വിവരം അറിയിച്ചു. വനപാലകരും പോലീസും ചേർന്ന് നടപടികൾ പൂർത്തിയാക്കി സംസ്കാരം നടത്തി. അപ്പോൾ കുറച്ചകലെ ഒരാൾ ഒരു പ്ലാസ്റ്റിക് സഞ്ചി കൊണ്ടുവന്ന് കാണിച്ചു. ഇത് അവിടെ നിന്ന് കിട്ടിയതാണ്. അകലേക്ക് വിരൽ ചൂണ്ടി അയാൾ പറഞ്ഞു. പോലീസുകാരിൽ ഒരാൾ രോഷം പ്രകടിപ്പിച്ചു. ഒരു ക്യാൻസർ രോഗിയെ പോലും വെറുതെ വിടാത്ത ആ നരാധമന് തല കീഴായി കെട്ടിത്തൂക്കണം. അയാൾ കോപം അടക്കാനാവാതെ പറഞ്ഞു. അത് കേട്ടു നിന്ന ഒരു വനപാലകൻ മുഖം തിരിക്കുന്നത് ആരും കണ്ടില്ല.
2: ഭിക്ഷ തേടി വസന്ത എസ് പിള്ള എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി കെ ആർ അനിൽകുമാർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ആദ്യ കവിത യദുകുല ഭ്രംശം.

മയക്കുന്ന സുരപാനമേകില്ലലഹരി കാണാത്ത ലോകങ്ങൾ കാട്ടിത്തരുന്നോരു

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിന് ആവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 56 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനം തുടരുന്നു. ഇന്ന് ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന് നടന്നു. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതുമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. June 1 മുതൽ 3 വരെ സഭയിൽ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്നും ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് ED റെയ്ഡ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം മറുപടി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി A കൌശികനെ നിയമിച്ചു. സ്ഥാനമൊഴിഞ്ഞ രത്തൻ യു കേൽക്കർക്ക് പകരമായാണ് നിയമനം. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്നും CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലി കൌൺസിലിംഗ് സേവനങ്ങൾക്ക് 1800 1100 4 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE 2026@cbseshiksha.in എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്. കർഷകർക്ക് വിത്ത് ലഭ്യത ഉറപ്പാക്കുന്നതിനായി 174,000 ക്വിന്റലിന്റെ ദേശീയ വിത്ത് ശേഖരം സ്ഥാപിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ ഖാരിഫ് കാർഷിക സമ്മേളനത്തിന്റെ 2-ാം ദിവസം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നിർവഹിക്കും. പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ അധ്യക്ഷനാകും. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം വിദ്യാഭ്യാസ മന്ത്രി പുറത്തിറക്കി.

0: സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക് ഡ്രിൽ നടന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണമുണ്ടായാൽ നേരിടേണ്ട രീതി NSG സംഘം ആവിഷ്കരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: കൊൽക്കത്തയിൽ നിന്നുള്ള NSG കമാൻഡോകൾ 160 പേരാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചും മോക് ഡ്രിൽ നടത്തുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ SP ഉൾപ്പെടെയുള്ള പോലീസ് സേന, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാ സേന തുടങ്ങി ധാരാളം വകുപ്പുകളും മോക് ഡ്രില്ലിന്റെ ഭാഗമാകുന്നുണ്ട്. ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന മോക് ഡ്രില്ലിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്.
0: തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്ന് ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്നും ഭരണസമിതി അറിയിച്ചു. വൈസ് അഡ്മിറൽ അജയ് കൊച്ചാർ ഇന്ന് നാവികസേനയുടെ 48-ാമത് വൈസ് മേധാവിയായി ചുമതലയേറ്റു. 1988 ജൂലൈയിൽ ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് സേവനം ആരംഭിച്ച വൈസ് അഡ്മിറൽ അജയ് കൊച്ചാർ പൂനെയിലെ പ്രശസ്തമായ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ജനകീയ ശുചീകരണ പ്രവർത്തന യജ്ഞം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നാളെ ഉദ്ഘാടനം ചെയ്യും. തുടക്കം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിൽ മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ മഴ ശക്തമാകുന്നു. ജൂൺ 2 വരെ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിട്ടുള്ള 9 മുൻഗണനാ പദ്ധതികളുടെ പ്രപ്പോസൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. ഹൈബി ഈഡൻ MP സാന്നിധ്യത്തിൽ നഗരസഭാ പ്രതിനിധി സംഘമാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചത്. ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രതിസന്ധി തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ലക്ഷ്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഹരിനാരായണൻ രചിച്ച് ഗോപി സുന്ദരേണം പകർന്ന് മഞ്ജരിയും സംഘവും പാടിയത്. ചിത്രം ഹൗ ഓൾഡ് ആർ യു?

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് പൊളിറ്റിക്കൽ സയൻസും ജീവിതവും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ നൌഫൽ എൻ.
1: ജീവിതത്തിന്റെ രാഷ്ട്രീയം വളരെ വിശാലമായ ഒരു വിഷയമാണ്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയം. നമ്മുടെ ജീവിതത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സാമൂഹിക വികാസത്തിൻ്റെ ആണിക്കല്ലാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലവിലുണ്ട്. പലരും രാഷ്ട്രീയം ഒരു ന്യൂനപക്ഷത്തിൻ്റെ മാത്രം പ്രവൃത്തിയാണെന്നും തങ്ങൾ നേരിട്ട് ഇടപെടേണ്ട കാര്യമില്ലെന്നും കരുതുന്നു. രാഷ്ട്രീയം മോശമാണെന്ന് കരുതുന്ന ആളുകളും സമൂഹത്തിലുണ്ട്. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തെയും തലമുറകളുടെ ഭാവിയെയും രാഷ്ട്രത്തിൻ്റെ വികാസത്തെയും നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയ എന്ന നിലയിൽ രാഷ്ട്രീയത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ കൃത്യമായി ഇടപെടുകയും രാഷ്ട്രീയ നിലപാടുകൾ സൂക്ഷിക്കുകയും അതുവഴി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയത്തെപ്പറ്റി ശാസ്ത്രീയമായും സമഗ്രമായും പഠിക്കാനുതകുന്ന വിഷയമാണ് രാഷ്ട്രമീമാംസ അഥവാ പൊളിറ്റിക്കൽ സയൻസ്. രാഷ്ട്രമീമാംസ പഠിക്കുന്നതിലൂടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറും. ഇന്ന് പൊളിറ്റിക്കൽ സയൻസ് എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ ആലോചന ആത്യന്തികമായി രാഷ്ട്രമീമാംസ എങ്ങനെയാണ് നമ്മെ രാഷ്ട്രബോധമുള്ള പൗരന്മാരായും രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന വ്യക്തികളായും രൂപാന്തരപ്പെടുത്തുന്നത് എന്നുകൂടി അന്വേഷിക്കുന്നു. നമ്മളെപ്പോഴും ജീവിതത്തിൽ കേൾക്കുന്ന വാക്കാണ് ജനാധിപത്യം. എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ മാത്രം നിർവഹിക്കുന്ന ഒരു പ്രവർത്തനമാണോ? അല്ല. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് ജനാധിപത്യം. എന്നാൽ അതുമാത്രമല്ല താനും. ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി ആദ്യം തിരിച്ചറിയുന്നത് ജനാധിപത്യം ഒരു സൂക്ഷ്മാനുഭവമാണ് എന്നതാണ്. അതായത് ഭരണകൂടവുമായോ ഭരണനിർവഹണവുമായോ മാത്രം ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമല്ല ജനാധിപത്യം. മറിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ, കുടുംബത്തിൽ, കൂട്ടായ്മകളിൽ, സമൂഹത്തിൽ ഒക്കെ നമ്മൾ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യം നിർവചിക്കപ്പെടുകയും നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നത്. ജനാധിപത്യം ആത്യന്തികമായി പങ്കാളിത്തമാണ്. തുല്യതയും നീതിയും ജനാധിപത്യത്തിൻ്റെ കേന്ദ്ര അനുഭവങ്ങളാണ്. ജനാധിപത്യം എല്ലാവർക്കും തീരുമാനമെടുക്കൽ ശേഷി ഉറപ്പാക്കുന്നു. ഇതെല്ലാം രാഷ്ട്രമീമാംസയുടെ അടിസ്ഥാന പാഠങ്ങളാണ്. നമ്മുടെ കുടുംബം തന്നെ ഉദാഹരണമായി എടുക്കാം. കുടുംബത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന്, നിങ്ങൾ കോളേജിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിഷയം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹം പോലെയുള്ള ഒരു കാര്യം. ഈ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ആരാണ്? ആ തീരുമാനങ്ങളിൽ അത് ബാധിക്കുന്ന വ്യക്തികൾക്ക് പങ്കാളിത്തമുണ്ടോ? ജനാധിപത്യം ആത്യന്തികമായി തീരുമാനമെടുക്കൽ ശേഷിയാണ്. തീരുമാനമെടുക്കൽ പ്രക്രിയയിലുള്ള തുല്യമായ പങ്കാളിത്തം ഉറപ്പാക്കലാണ്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന, ചിലപ്പോൾ നമ്മൾ വിയോജിക്കുക പോലും ചെയ്യുന്ന ആശയങ്ങളെയും വ്യക്തികളെയും ആദരവോടെ ഉൾക്കൊള്ളാൻ നമ്മളെ ശീലിപ്പിക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ സവിശേഷത. ജനാധിപത്യം വ്യത്യസ്തതകളെ അംഗീകരിക്കുന്നു, വിയോജിക്കുമ്പോഴും വെറുക്കാതിരിക്കാനുള്ള മൂല്യബോധം നൽകുന്നു. പൊളിറ്റിക്കൽ സയൻസ് വിദ്യാഭ്യാസം നമ്മെ ഈ പാഠങ്ങളിലേക്കാണ് നയിക്കുന്നത്. അതോടൊപ്പം പ്രധാനമാണ് ജനാധിപത്യത്തിൻ്റെ ഉൾക്കാമ്പായി പ്രവർത്തിക്കുന്ന തുല്യത, നീതി എന്നീ അനുഭവങ്ങൾ. എന്താണ് തുല്യത? നമ്മൾ ജന്മം കൊണ്ട് വ്യത്യസ്തരാണ്. നമ്മൾ ജനിച്ച ജാതി, മതം, മാതാപിതാക്കൾ, നമ്മുടെ ഉയരം, നിറം, വർഗം എന്നിവയെല്ലാം വ്യത്യസ്തമാണ്. കഴിവുകളും വ്യത്യസ്തമാണ്. എന്നാൽ ഈ വ്യത്യസ്തതകൾ ഒന്നും കൊണ്ട് നമ്മൾ വിവേചനം നേരിടാൻ പാടില്ല. സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ വിവേചനങ്ങൾക്കൊന്നും തന്നെ മേൽപ്പറഞ്ഞ കാരണങ്ങൾ ന്യായമാകാൻ പാടില്ലാത്തതാണ്. ഉദാഹരണമായി ഡോക്ടർ ബി ആർ അംബേദ്കറെ എടുക്കാം. നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ അസംബ്ലിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ശ്രീ അംബേദ്കർ. ദളിത് വിഭാഗത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം താൻ പഠിച്ച സ്കൂളിലും തൊഴിലെടുത്ത ഇടങ്ങളിലും വലിയ വിവേചനങ്ങൾ നേരിട്ടു. ഇത്തരം വിവേചനങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്വം. ഈ മൂല്യങ്ങളെപ്പറ്റിയെല്ലാം നാം പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയെപ്പറ്റി പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിന്റെ ഭാഗമായി നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യം പഠിക്കുന്ന ഒരു കാര്യം 18 വയസ്സ് തികഞ്ഞ എല്ലാ പൗരർക്കും വോട്ടവകാശമുണ്ട് എന്നുള്ളതാണ്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം വരെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. പല രാജ്യങ്ങളിലും സ്വന്തമായി ഭൂമിയുള്ളവർക്കും നികുതി അടയ്ക്കുന്നവർക്കും മാത്രമേ വോട്ടവകാശം നൽകിയിരുന്നുള്ളൂ. എന്നാൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായപ്പോൾ ആദ്യം നടപ്പിലാക്കിയ ആശയങ്ങളിലൊന്ന് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നതാണ്. 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ജാതി, മതം, ലിംഗം, വർണ്ണം എന്നീ വ്യത്യാസങ്ങളില്ലാതെ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. ഇത് ഒരേ സമയം തുല്യത, ജനാധിപത്യം, നീതി എന്നീ ആശയങ്ങളെ പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരാശയമാണ് ഒരു വോട്ട് ഒരു മൂല്യം എന്നത്. നമ്മൾ ചെയ്യുന്ന വോട്ടുകൾക്കെല്ലാം ഒരേ മൂല്യമാണുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നന്റെയും ദരിദ്രന്റെയും വോട്ടിന് ഒരേ മൂല്യമാണ്. രാജ്യത്തെ ഏറ്റവും അധികാരമുള്ള മനുഷ്യരുടെയും ഏറ്റവും അധികാരരഹിതരായ മനുഷ്യരുടെയും വോട്ടിന് ഒരേ മൂല്യം തന്നെയാണുള്ളത്. ഇത്തരം മൂല്യങ്ങളെപ്പറ്റി അടിസ്ഥാനപരമായ ധാരണയുണ്ടാക്കാൻ പൊളിറ്റിക്കൽ സയൻസ് പഠനം സഹായിക്കും. രാഷ്ട്രവും പൗരരും തമ്മിലുള്ള ബന്ധം എന്താകണമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രാഷ്ട്രത്തിന്റെ ഭാഗമായ എല്ലാ പൗരർക്കും അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളാകട്ടെ ഭരണഘടനാ ദത്തവുമാണ്. നമ്മൾ രാഷ്ട്രമീമാംസ പഠിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. രാഷ്ട്രം പൗരർക്ക് ഉറപ്പാക്കേണ്ട അന്തസ്സും അഭിമാനവുമുള്ള ജീവിതത്തിനുതകുന്ന അവകാശങ്ങളെയാണ് മൗലികാവകാശങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. നമുക്ക് 6 മൗലികാവകാശങ്ങളാണുള്ളത്. തുല്യതയ്ക്കുള്ള അവകാശവും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും മുതൽ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം വരെയുള്ള ഈ 6 അവകാശങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ അന്തസ്സോടെയുള്ള ജീവിതം ഉറപ്പാക്കുന്നു. അതേസമയം തന്നെ രാജ്യത്തോട് പൗരർക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതും നമ്മൾ പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമായി പഠിക്കുന്നു. മൗലിക കടമകളാണ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളാണ് അവ. ഈ രാജ്യത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ദേശീയ പതാകയെയും ദേശീയഗാനത്തെയും ബഹുമാനിക്കുന്നത് മുതൽ പരിസ്ഥിതി സംരക്ഷണം വരെ മൗലിക കടമകളുടെ ഭാഗമാണ്. അതായത്, രാഷ്ട്രമീമാംസ ശ്രദ്ധയോടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പഠനം പൂർത്തിയാകുമ്പോഴേക്കും രാഷ്ട്രത്തോടും സമൂഹത്തോടും ഉത്തരവാദിത്തമുള്ള ഒരു നല്ല പൗരനായി മാറും. മാത്രമല്ല, തനിക്ക് ഈ രാഷ്ട്രത്തിൽ ചില അവകാശങ്ങളുണ്ടെന്നും ആ അവകാശങ്ങൾ ഏതെങ്കിലും നിലയിൽ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖാന്തിരം അത് പുനഃസ്ഥാപിക്കാനുള്ള അവകാശമുണ്ടെന്നും വിദ്യാർത്ഥി തിരിച്ചറിയുന്നു. ഏതൊരു രാഷ്ട്രവും പ്രവർത്തിക്കുന്നത് എഴുതപ്പെട്ടതോ അല്ലാത്തതോ ആയ ഒരു ഭരണഘടനയുടെ കീഴിലാണ്. വലിയ സംവാദങ്ങൾക്കും തിരുത്തലുകൾക്കും ശേഷമാണ് ഭരണഘടനകൾ രൂപപ്പെടുന്നത്. പൊളിറ്റിക്കൽ സയൻസ് പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടനയെന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടന എങ്ങനെയാണ് രൂപം കൊണ്ടതെന്ന് നാം പഠിക്കുന്നു. നിരവധി സംവാദങ്ങളിലൂടെ ഏതാണ്ട് 3 വർഷത്തോളം എടുത്താണ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഭരണഘടന രൂപം കൊണ്ടത്. സംവാദങ്ങളുടെയും തിരുത്തലുകളുടെയും പ്രസക്തി തിരിച്ചറിയാൻ ഈ ഭരണഘടനാ സംവാദങ്ങൾ സഹായിക്കും. ജീവിതത്തിൽ വിയോജിപ്പുകളോട് അക്രമോത്സുക മനോഭാവം കാണിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. എങ്ങനെയാണ് വ്യത്യസ്തമായി ചിന്തിക്കുന്ന മനുഷ്യർക്ക് തമ്മിൽ സംവാദം നടത്താനും ശരി തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് പുതിയ ആശയങ്ങൾ രൂപീകരിക്കാനും അവയെ സ്വീകരിക്കാനും കഴിയുക എന്ന് ഇന്ത്യൻ ഭരണഘടനാ സംവാദങ്ങൾ നമ്മെ പഠിപ്പിക്കും. ആദ്യം തന്നെ സൂചിപ്പിച്ചുവല്ലോ, സമൂഹത്തിൽ വ്യത്യസ്തരായ മനുഷ്യരാണ് ഉള്ളതെന്ന്. അതിൽ തന്നെ ദുർബലരായ മനുഷ്യരും ഉണ്ടായിരിക്കും. ജാതിപരമായും മതപരമായും ലിംഗപരമായും സാമ്പത്തികമായും

0: ആയും ദുർബലരായ ജനവിഭാഗങ്ങളോട് മുഖ്യധാരാ സമൂഹം സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കും. ബസ്സിൽ കയറുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സ്ത്രീകൾക്കും മുതിർന്നവർക്കും ഗർഭിണികൾക്കും ഭിന്നശേഷിക്കാർക്കുമൊക്കെ പ്രത്യേക സീറ്റുകൾ അവിടെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നത്. ആ സീറ്റുകളിൽ അവർക്കാണ് മുൻഗണന. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കായികബലവും ആരോഗ്യവുമുള്ള ഒരു വ്യക്തിയോട് മത്സരിച്ച് ഒരു സീറ്റ് കണ്ടെത്താനും തിരക്കിനിടയിൽ ഇരിക്കാനും ഒരു വൃദ്ധനോ ഗർഭിണിക്കോ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് അവർ ബസ്സിൽ നിന്നു പോകേണ്ടവരാണ് എന്നല്ല അതിന്റെ അർത്ഥം. സഹായം വേണ്ടുന്ന, സാമൂഹികമായ പിന്തുണ വേണ്ടുന്ന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് മറ്റുള്ളവരോടൊപ്പം മത്സരിക്കാനാകില്ല. അവർ പ്രത്യേക പരിഗണനയും പിന്തുണയും അർഹിക്കുന്നു. അത്തരം മനുഷ്യരോട് ഒരു രാഷ്ട്രവും സമൂഹവും പുലർത്തേണ്ട ജാഗ്രതയെപ്പറ്റി തിരിച്ചറിവുണ്ടാകാൻ രാഷ്ട്രമീമാംസയിലെ പഠനം സഹായിക്കും. ഇതോടൊപ്പം പ്രധാനമാണ് പഴയതും പുതിയതുമായ നിയമങ്ങളെപ്പറ്റിയും ആ നിയമങ്ങളിലൂടെ സാധ്യമാകുന്ന അവകാശങ്ങളെപ്പറ്റിയും ധാരണയുണ്ടാകുന്നത്. സ്ത്രീധന നിരോധന നിയമം, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം, പോക്സോ നിയമം തുടങ്ങി നിരവധി നിയമങ്ങൾ ഇക്കാലയളവിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞു. ഇത്തരം നിയമങ്ങളെപ്പറ്റി ധാരണയുണ്ടാകുമ്പോഴാണ് ആ നിയമങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ആ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രതികരിക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. 2005 പാസാക്കപ്പെട്ട വിവരാവകാശ നിയമം ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ്. സർക്കാർ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഏതൊരു വിവരവും നിശ്ചിത ഫീസ് ഒടുക്കി ചോദ്യരൂപത്തിൽ അപേക്ഷിച്ചാൽ 30 ദിവസത്തിനകം കൃത്യമായ രേഖകൾ ഉൾപ്പെടെ ലഭ്യമാക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രധാനപ്പെട്ട വിപ്ലവമെന്ന് പറയാവുന്ന ഒരു നിയമമാണ് ഇത്. ഗവൺമെന്റിനെ പറ്റി കൂടുതൽ അറിയാനും സർക്കാരിനും പൗരർക്കുമിടയിലെ രഹസ്യങ്ങൾ ഇല്ലാതാക്കാനും അഴിമതിയും ചുവപ്പു നാടയും തടയാനും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് വിവരാവകാശ നിയമം. ഉദാഹരണത്തിന്, നിങ്ങൾ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പദ്ധതിക്കായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. പ്രതീക്ഷിച്ച സമയത്തിനുള്ളിൽ യാതൊരുവിധ നടപടിക്രമങ്ങളും അധികൃതർ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇത് സംബന്ധിച്ച് നിങ്ങൾ ഒരു വിവരാവകാശ അപേക്ഷ നൽകിയാൽ കൃത്യമായ മറുപടി നൽകാൻ അധികൃതർ ബാധ്യസ്ഥരാണ്. അതുമാത്രമല്ല, പലപ്പോഴും മറുപടി നൽകേണ്ട കാലാവധിക്ക് മുൻപായി തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ നടപടി സ്വീകരിക്കാനും ഇതിലൂടെ സാധ്യതയേറുന്നു. ഇത്തരത്തിൽ കൂടുതൽ മികച്ച രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പൗരത്വം വിനിയോഗിക്കാനും അവകാശങ്ങളെ സംരക്ഷിക്കാനും കൂടുതൽ ജാഗ്രതയുള്ള വ്യക്തികളാകാനും വ്യക്തതയുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാനും പൊളിറ്റിക്കൽ സയൻസ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സാധിക്കും. ചോദ്യങ്ങൾ ചോദിക്കാനും വിയോജിക്കാനും അവകാശങ്ങളെപ്പറ്റി ബോധ്യമുള്ളവരാകാനും നമ്മളെ പ്രാപ്തരാക്കുന്ന ഏറ്റവും നവീനമായ സാമൂഹിക മാറ്റങ്ങളെപ്പോലും വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ സാധ്യതകൾ എല്ലാ കാലത്തും സ്വയം നവീകരിച്ചുകൊണ്ട് തുടർന്നുകൊണ്ടേയിരിക്കും.
1: പൊളിറ്റിക്കൽ സയൻസും ജീവിതവും ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ എൻ നൌഫൽ. ആരണ്യ കേരളം, ഇരവികുളം ദേശീയോദ്യാനം. മൂന്നാറിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയായി വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണം പ്രധാന ലക്ഷ്യമാക്കി നിലവിൽ വന്നതാണ് ഇരവികുളം ദേശീയോദ്യാനം. പശ്ചിമഘട്ടത്തിന്റെ ചെരുവിൽ 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. ഹാമിൽട്ടന്റെ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന ഇവിടം 1895 ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി. 1971 കേരള സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഇവിടത്തെ പ്രത്യേകത മൂലം വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു. 1975 ദേശീയോദ്യാനമായി. 1978 ഇരവികുളം ദേശീയോദ്യാനം എന്ന് പേരിട്ടു. 97 ചതുരശ്ര കിലോമീറ്ററാണ് ഉദ്യാനത്തിന്റെ വിസ്തീർണം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. പുൽമേട്, കുറ്റിച്ചെടി, ചോലമനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലങ്ങളാണ് ഇവിടെയുള്ളത്. സിംഹവാലൻ കുരങ്ങടക്കം വിവിധ ഇനം കുരങ്ങുകൾ, മാനുകൾ, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികൾ ഇവിടെയുണ്ട്. ഈ പ്രദേശം അപൂർവമായ സസ്യജാലങ്ങൾ നിറഞ്ഞതാണ്. ഓർക്കിഡുകൾ, കാട്ടുബോൾസം എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത ഇനങ്ങൾ ഇരവികുളത്തുണ്ട്. അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശമാണ് ഇരവികുളം. ദേശീയോദ്യാനത്തെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കോർ ഏരിയ, ബഫർ ഏരിയ, ടൂറിസം ഏരിയ എന്നിങ്ങനെ. ടൂറിസം ഏരിയയായ രാജമലയിലേക്ക് മാത്രമാണ് സന്ദർശകർക്ക് പ്രവേശനമുള്ളത്. ഇവിടെ വരയാടുകളെ വളരെ അടുത്തു നിന്ന് വീക്ഷിക്കാനാകും.
2: ആരണ്യ കേരളം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും വിജയ അയച്ച സന്ദേശമാണ് ആദ്യം. ഇന്ന് 35 വർഷം കഴിഞ്ഞ് ജോലിയിൽ നിന്നും വിരമിക്കുന്ന ദിവസം. ഒരുപാട് നല്ല ആളുകളെ പരിചയപ്പെടാൻ ഈ കാലത്ത് കഴിഞ്ഞു, കൂട്ടത്തിൽ ഹൃദയരാഗത്തെയും. ഇന്നെനിക്ക് ഒരു മനോഹര ഗാനം കേൾക്കാനിഷ്ടം. മാനസം എന്ന ചിത്രത്തിലെ മുത്തേ നിന്നെ തേടി. ഈ ഗാനം പ്രിയ സുഹൃത്ത് സുരേഷ്, സ്വപ്നക്കൂട്ടിലെ കൂട്ടുകാർ, പിന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി. തിരുവനന്തപുരത്തുനിന്നും വിജയാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. ജീവിതത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് കടക്കുന്ന വിജയ്ക്ക് ആരോഗ്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു വിരമിക്കൽ ജീവിതം ആശംസിക്കുന്നു. ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയത് പ്രദീപ്, സോമസുന്ദരം, മിൻമിനി എന്നിവരാണ്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

നിറം എന്ന ചിത്രത്തിലെ യാത്രയായി സൂര്യാങ്കുരം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇനി. ഗാനം ആവശ്യപ്പെട്ടത് കട്ടപ്പനയിൽ നിന്നും ജയകൃഷ്ണൻ. യേശുദാസ്, ചിത്ര, വിദ്യാസാഗർ എന്നിവർ ചേർന്നാണ് ഈ ഗാനം പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. ഈണം പകർന്നത് വിദ്യാസാഗർ.

സബീന മതിലകം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഗാനം കേൾക്കാം. നീലക്കടമ്പ് എന്ന ചിത്രത്തിന് വേണ്ടി കെ ജയകുമാർ രചിച്ച്, രവീന്ദ്രൻ ഇണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്.

അരങ്ങം മണിയറയും എന്ന ചിത്രത്തിലെ ഇളം തെന്നലോ പുലരിതൻ കിളിക്കൊഞ്ചലോ എന്ന് തുടങ്ങുന്ന ഗാനം എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു തിരുവാങ്കുളത്ത് നിന്നും ലീബ പുരുഷോത്തമൻ. ഏറ്റിയുമറിന്റെ ഈണത്തിൽ പറന്ന ഈ ഗാനം പാടിയത് വാണിജയറാമാണ്. ഗാനരചന സത്യൻ അന്തിക്കാട്.

ജോഷി അങ്കമാലി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ആകാശകോട്ടയിലെ സുൽത്താൻ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിപ്പ് രചിച്ച് രവീന്ദ്രൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്.

ധീര എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ മൃദുലേയ ഒരു ഭാവഗാനമിത എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ജമാലുദ്ദീൻ ചേരാനല്ലൂർ. ഗാനം കേൾക്കാം. ഗാനരചന പോച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, പഴയകാല ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഗീത പരിപാടി സ്മൃതി നിലാവ് ആരംഭിക്കുന്നു.

സ്മൃതിനിലാവിൽ ആദ്യം എന്നെ സ്നേഹിക്കൂ എന്നെ മാത്രം എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാമും സംഘവും പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി,

ഇരതേടും മനുഷ്യർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും പി മാധുരിയും പാടിയത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ഇണം പകർന്നത് ജി ദേവരാജൻ.

സ്വരങ്ങൾ സ്വപ്നങ്ങൾ എന്ന ഗാന ക്ഷമിക്കണം സ്വരങ്ങൾ സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി പി മാധുരി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന എ പി ഗോപാലൻ, സംഗീതം ജി ദേവരാജൻ. അടുത്ത ഗാനം സ്നേഹം ഒരു പ്രവാഹം എന്ന ചിത്രത്തിന് വേണ്ടി ഡോക്ടർ ഷാജഹാൻ രചിച്ച് കെ ജെ ജോയ് ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

കാവാലം നാരായണപ്പണിക്കരുടെ വരികൾക്ക് എം ബി ശ്രീനിവാസൻ ഇണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം വേനൽ.

ഹംസഗീതം എന്ന ചിത്രത്തിനു വേണ്ടി സത്യനന്ദിക്കാട് രചിച്ച ശ്യാം ഇണം പകർന്ന് എസ് ജാനകി, കല്യാണി മേനോൻ എന്നിവർ പാടിയത്.

പി ഭാസ്കരൻ്റെ വരികൾക്ക് എം കെ അർജുനൻ ഇണം പകർന്ന് എസ് ജാനകി പാടിയത്. ചിത്രം അറിയപ്പെടാത്ത രഹസ്യം.

തീക്കളി എന്ന ചിത്രത്തിനു വേണ്ടി ജി ദേവരാജൻ ഇണം പകർന്നൊരു ഗാനം കേൾക്കാം. ഗാനം പാടിയത് യേശുദാസും പി മാധുരിയും. ഗാനരചന എം ഡി രാജേന്ദ്രൻ.

വാടക വീട്ടിലെ അതിഥി എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന ശശികല വേണു, സംഗീതം എം കെ അർജുനൻ.

ചക്രവാകം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. ഗാനശില്പികൾ വയലാർ ശങ്കർ ഗണേഷ്.